ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ആഷാഢം 20, കൊലവർഷം 1201, മിഥുനം 27. 2026 ജൂലൈ 11 തീയതി ശനിയാഴ്ച. ഇപ്പോൾ സമയം 5 കഴിഞ്ഞ 53 മിനിറ്റും 40 സെക്കൻഡും. 101.9 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. അവതരിപ്പിക്കുന്നത് ഡോക്ടർ ടി ജി രാമചന്ദ്രൻ പിള്ള.
1: ഭക്തിയും ജ്ഞാനവും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു ആധ്യാത്മിക സംസ്കാരമാണ് നമുക്കുള്ളത്. ദുഃഖത്തിന് കാരണം ജന്മവും ജന്മത്തിന് കാരണം രാഗദ്വേഷങ്ങളാകുന്ന ദോഷവും ദോഷത്തിന് കാരണം തെറ്റായ അറിവ് എന്ന മിഥ്യാജ്ഞാനവുമാണ്. ജ്ഞാനമുണ്ടായാലേ മിഥ്യാജ്ഞാനം നീങ്ങുകയുള്ളൂ. ഇല്ലാത്തതുള്ളതായും ഉള്ളത് ഇല്ലാത്തതുമായ അറിവാണ് മിഥ്യാജ്ഞാനം. മിഥ്യാജ്ഞാനം നീങ്ങിയാൽ രാഗദ്വേഷങ്ങൾ നീങ്ങും. അപ്രാപ്തമായത് പ്രാപിക്കണമെന്നുള്ള ഇച്ഛയാണ് ദ്വേഷം. സംഭവിക്കുന്ന ഒന്ന് നമുക്കെതിരാണെന്നുള്ള ധാരണയാണ് ദ്വേഷത്തിന് കാരണം. രാഗദ്വേഷങ്ങൾ നീങ്ങിയാൽ കർമ്മം നീങ്ങും. കർമ്മം നീങ്ങിയാൽ ജന്മം നീങ്ങും. അതിനാൽ തത്വജ്ഞാനത്തിലൂടെ മോക്ഷം കൈവരുന്നു എന്നതാണ് ജീവിതത്തിൻ്റെ പരമമായ പൊരുൾ. ഞാനോ മാനിനിമാർക്കും അന്മഥനഹോ ശാസ്ത്രത്തിൽ എന്നോട് എതിർപ്പാനോ പാരിലൊരുത്തനില്ല കവിതയ്ക്കൊന്നാമനാകുന്നു ഞാൻ. താൻ ഓരോന്നിവയോർത്തുകൊണ്ടു ഞെളിയേണ്ടൻ ചിത്തമേ നിശ്ചയം താനോ.

0: ഇവനൊരു അസ്ഥിരത്വമതിനാൽ നിസ്സാരമാണൊക്കെയും. ജീവിതത്തിൻ്റെ ക്ഷണികതയെയും ലൗകികമായ ചിന്തകളുടെ അർത്ഥശൂന്യതയെയും പറ്റി വിശദീകരിക്കുന്നതാണ് ഈ ശ്ലോകം. സുഖദുഃഖങ്ങൾ സമചിത്തതയോടെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. അതിലൂടെ മാത്രമേ ലളിതവും ശ്രമരഹിതവും ശാന്തവുമായ ജീവിതം കൈവരികയുള്ളൂ. അഹന്ത കൊണ്ട് അഴുക്കുപറ്റിടാത്ത പുണ്യം ഒന്നുതാൻ മഹത്തരം പ്രയോജനം പരത്തിലും വരുത്തിടും എന്നതാണ് വസ്തുത. അവശരും ആർത്തരും ആലംബഹീനരുമായ സഹജീവികളുടെ കണ്ണീരൊപ്പാൻ അക്ഷീണം പ്രവർത്തിച്ച് മുന്നേറുക എന്നതാണ് ഓരോ മനുഷ്യനും അഭിലഷണീയമായ വൃത്തി. മനവും മിഴിയും നാവും കരവും മന്നിനു മാലകലാൻ മഹാനുകമ്പാമസൃണമതാക്കും മാനുഷർ ദേവന്മാർ എന്ന് പ്രേമസംഗീതം പാടി നമ്മെ ഉദ്ബോധിപ്പിച്ച മഹാകവിയാണ് ഉള്ളൂർ പരമേശ്വരയ്യർ. അധമവികാരങ്ങൾ സംസ്കരിച്ചെടുത്ത് ഇച്ഛാനുരൂപമായ പരിണാമത്തിലൂടെ ഉത്തമ മനുഷ്യത്വത്തിലേക്ക് ഉയരാൻ സാധാരണ മനുഷ്യന് സാധിക്കണം. വൈലോപ്പിളിയുടെ കടൽക്കാക്കുകളെന്ന കവിതയിൽ ഇങ്ങനെ പറയുന്നു: കൊള്ളാൻ വല്ലതുമൊന്നു കൊടുക്കാനില്ലാതില്ല ഒരു മുൾച്ചെടിയും ഉദയക്കതിരിനെ മുത്തും മാനവ ഹൃദയ പനിനീർ പൂന്തോപ്പിൽ.
1: ഇതുവരെ സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ ടി ജി രാമചന്ദ്രൻ പിള്ള.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 6 മണി.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓക്ലാൻഡിൽ ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. 2 വർഷത്തിനിടയിൽ വ്യാപാരം, വാണിജ്യം, പ്രതിരോധം തുടങ്ങിയ മേഖലയിൽ ഗണ്യമായ പുരോഗതി കൈവരിച്ച ബന്ധത്തിന്റെ മുഴുവൻ തലങ്ങളും ഇരുവരും അവലോകനം ചെയ്യും. സാങ്കേതികവിദ്യ മനുഷ്യജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിയെന്ന് കേന്ദ്ര സഹമന്ത്രി അർജുൻ റാം മെഘ്വാൾ. ശാസ്ത്രവും സമൂഹവും ഒരുമിച്ച് വികസിക്കുന്നുവെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. യുഡിഎഫ് ഗവൺമെന്റ് അധികാരത്തിലെത്തി 50 ദിനങ്ങൾ പിന്നിടുമ്പോൾ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളും സ്വീകരിച്ച നടപടികളും ഉൾപ്പെടുത്തിയ പ്രോഗ്രസ് റിപ്പോർട്ട് രാവിലെ പുറത്തിറക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഓഡിറ്റോറിയത്തിലെ ചടങ്ങിൽ മന്ത്രി കെ മുരളീധരൻ റിപ്പോർട്ട് പ്രകാശനം ചെയ്യും. ലഹരിമരുന്ന് ഫലപ്രദമായി തടയുകയെന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ അന്തർ സംസ്ഥാന ഏകോപന യോഗം തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് ചേർന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരും കേന്ദ്ര ഏജൻസികളിലെ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ഈ വർഷം മുതൽ ശബരിമലയിലെ മുഴുവൻ സംവിധാനങ്ങളും പൂർണ്ണമായും ഡിജിറ്റൽ വൽക്കരിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. അയ്യപ്പന് പ്രത്യേക പബ്ലിസിറ്റിയുടെ ആവശ്യമില്ലെന്നും ഇനി മുതൽ അയ്യപ്പ സംഗമം ഉണ്ടാകില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാനത്ത് ന്യൂനപക്ഷ കമ്മീഷൻ ഈ മാസം 14 രാവിലെ 10:30 മുതൽ കോഴിക്കോട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സിറ്റിംഗ് നടത്തും. കമ്മീഷൻ ചെയർമാൻ എ എ റഷീദ് പരാതികൾ പരിഗണിക്കും. സംസ്ഥാനത്ത് ഇന്നു മുതൽ ചൊവ്വാഴ്ച വരെ മഴയുടെ ശക്തി കുറഞ്ഞേക്കും. ഇന്ന് ഒരു ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശമില്ല. ഫിഫ ഫുട്ബോൾ ലോകകപ്പ് ക്വാർട്ടറിൽ ബെൽജിയത്തെ തകർത്ത് സ്പെയിൻ സെമിയിൽ കടന്നു. ലോസ് ഏഞ്ചലസ് സ്റ്റേഡിയത്തിൽ 1-2 ഗോളിനാണ് സ്പെയിനിന്റെ ജയം.

101.9 ആകാശവാണി അനന്തപുരി എഫ് എം. ഇപ്പോൾ അറിയിപ്പുകൾ. ആകാശവാണിയുടെ അനന്തപുരി എഫ് എം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. രാവിലെ 8 മണി, 10 മണി, 11 മണി, ഉച്ചയ്ക്ക് 12 മണി, 1 മണി, 2 മണി, വൈകിട്ട് 5 മണി, 6 മണി, രാത്രി 8 മണി എന്നീ സമയങ്ങളിൽ എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസ്. ഈ അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, ചങ്ങമ്പുഴയുടെ സാന്ത്വനം എന്ന കവിത കേൾക്കാം. ആലാപനം രജു ജോസഫ്. ഉദയഗീതം അജിത് ജി കൃഷ്ണൻ പാടിയത്. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ ചരിത്രത്തിൽ നിന്ന്. 7:15 ആരണ്യകം, ആയുരാരോഗ്യം. തുടർന്ന് തൊഴിൽ ദർശനം, പാട്ടുംപൊരുളും. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. ഉറുവെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം. ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 9 മണിക്ക് കേൾക്കാം ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. ഗാനോപഹാരമെത്തും 9:30. 10:02 പുത്തൻ പാട്ടുകൾ. 10:30 റീഗൾ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില. ശേഷം പുത്തൻ പാട്ടുകൾ തുടരും. 11:02 ഗാനകൈരളി, മലയാള കൃതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി. ഇതിൽ കുഞ്ചൻ നമ്പ്യാർ രചിച്ച കൃതികൾ കേൾക്കാം. 11:30 ചലച്ചിത്രഗാനങ്ങൾ. 12:02 നവമാധുരി. 12:40 പ്രകാശധാരയിൽ വേൾഡ് പോപ്പുലേഷൻ ഡേ, ഡോക്ടർ മഹിത എം സി സംസാരിക്കുന്നു. 12:50 ചലച്ചിത്രഗാനങ്ങൾ. 1:02 ഇണപൂക്കുട, ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങൾ. 2:02 നേർമൊഴി, അധ്യാപകനും നാടോടി വിജ്ഞാന ഗവേഷകനും കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവുമായ ഡോക്ടർ അജിത് കുമാറിനുമായുള്ള അഭിമുഖം. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 കേൾക്കാം ലംഹെ സ്പോൺസർഡ് പരിപാടി. തിരയപ്പൂക്കൾ തമിഴ് ചലച്ചിത്രഗാന പരിപാടി 3 മണിക്ക്. 3:45 മറ്റൊരു സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 4 മണിക്ക് നിത്യഹരിത ഹിന്ദി യുഗ്മഗാനങ്ങൾ. വൈകിട്ട് 5:02 ചലച്ചിത്രഗാനങ്ങൾ. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലമ്പീഠം പരിപാടിയിൽ പശുക്കളിലെ രോഗപ്രതിരോധത്തിന് ശുചിത്വത്തിന്റെ പ്രാധാന്യം, ഡോക്ടർ ദിവ്യ ആർ നായരുമായി അഭിമുഖം. 7:20 ചലച്ചിത്രഗാനങ്ങൾ. 9 മണിക്ക് കേൾക്കാം സാറ്റർഡേ നൈറ്റ് ഫീവർ. 9:30 സംഗീതസുധയിൽ മധുര കേശവഭാഗവതർ അവതരിപ്പിച്ച സംഗീത കച്ചേരി. നിശാസുരഭി എത്തും 10:30. 11 മണിക്ക് സുഭാഷിതം ടി ജി രാമചന്ദ്രൻ പിള്ള അവതരിപ്പിച്ചത്. 11:05 മുതൽ വിവിധ് ഭാരതി റിലേ. അറിയിപ്പുകളിൽ ഇനി ഇന്നത്തെ കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസരങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാം. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.4°C, കുറഞ്ഞ താപനില 24.6°C, പെയ്ത മഴ 1 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.6°C.

0: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. നമസ്തേ. അനന്തപുരിയിലേക്ക് ഏവർക്കും സ്വാഗതം. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ പതിവ് പോലെ. ആദ്യം
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ സാന്ത്വനം എന്ന കവിത കേൾക്കാം. ആലാപനം റിജു ജോസഫ്.

നമസ്തേനദപുരിയിൽ ഇപ്പോൾ ഉദയഗീതം. അജിത് ജി കൃഷ്ണൻ പാടിയത്, സംഗീതം നെയ്യാറ്റിൻകര പുരുഷോത്തമൻ. അന്നപൂർണേശ്വരി എന്നാരംഭിക്കുന്നു രചന, ഡോ പി എസ് രമ ഉണ്ണിത്താൻ.

ഇതുവരെ ഉദയഗീതത്തിൽ പാടിയത് അജിത് ജി കൃഷ്ണൻ, സംഗീതം നെയ്യാറ്റിൻകര പുരുഷോത്തമൻ. ഇപ്പോൾ യേശുദാസ് പാടിയ ഒരു ഗാനം ചിത്രം ശബരിമല ധർമ്മശാസ്ത്ര.

101.9 ആകാശവാണി അനന്തപുരി FM. സമയം 6:30. പ്രഭാതഭേരി. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. പതിവ് പോലെ പത്രവൃത്താന്തം. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന ചരിത്ര നേട്ടം കുറിക്കാൻ നാസ ശാസ്ത്രജ്ഞൻ അനിൽ മേനോൻ. റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ് കോസ്മോസിന്റെ കോസ്മോസോയുസ് MS-29 പേടകത്തിൽ ജൂലൈ 14 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിക്കും. ബീഹാറിൽ വ്യാജ ബിരുദം ഉപയോഗിച്ചും രേഖകളിൽ തിരിമറി നടത്തിയും ജോലിയിൽ പ്രവേശിച്ച 3000-ത്തിലധികം ഗവൺമെന്റ് സ്കൂൾ അധ്യാപകരെ പിരിച്ചുവിടാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. ഇവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി മിഥിലേഷ് തിവാരി പറഞ്ഞു. പേവിഷ വാക്സിന്റെ വില വർദ്ധിപ്പിച്ചു. ആന്റിറേബീസ്, ഇമ്യൂണോ ഗ്ലോബുലിൻ ഉൾപ്പെടെ 42 മരുന്നുകളുടെ വിലയാണ് കേന്ദ്ര ഫാർമസ്യൂട്ടിക്കൽ വകുപ്പ് പുതുക്കിയത്. 12% കൂടുതൽ ഈഥൈൽ ആൽക്കഹോൾ അടങ്ങിയതും 30 മില്ലിലിറ്ററിൽ കൂടുതൽ വലിപ്പമുള്ള ബോട്ടിലുകളിലുള്ളതുമായ മരുന്നുകൾ ഡോക്ടറുടെ കുറിപ്പടിയോടെ മാത്രം വിൽക്കാവുന്ന ഷെഡ്യൂൾ H1 മാറ്റി കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ ആശ്രിതർക്കും പരിക്കേറ്റവർക്കും സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാരം ഉടൻ കൈമാറാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. ആശുപത്രിയിലുള്ളവരുടെ ചികിത്സാ ചെലവും കൂട്ടിരിപ്പുകാരുടെ ചെലവും പൂർണ്ണമായും സർക്കാർ വഹിക്കണം. ക്രമസമാധാന ചുമതലയുള്ള അഡീഷണൽ DGP പി വിജയനെ ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്ററായി നിയമിച്ചു. ശബരിമലയിലെ പോലീസ് ഡ്യൂട്ടിയുടെയും ക്രമസമാധാനത്തിന്റെയും ഏകോപന ചുമതലയാണ് വഹിക്കേണ്ടത്. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ന്യൂസിലാന്റിലെത്തി. 1986 രാജീവ് ഗാന്ധിക്ക് ശേഷം ന്യൂസിലാന്റ് സന്ദർശിക്കുന്ന ആദ്യ

0: ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മോദി. ഫിഫ ഫുട്ബോൾ ലോകകപ്പ് ക്വാർട്ടർ മത്സരത്തിൽ ബെൽജിയത്തെ 1-2 തോൽപ്പിച്ച് സ്പെയിൻ സെമിയിൽ കടന്നു.
1: ഓർമ്മകളുടെ ഓളപ്പരപ്പിൽ കാലം മറന്നൊരു പൈതൃക വഴിയുണ്ട്. രണ്ട് ദേശങ്ങളുടെ ഹൃദയം തൊട്ടൊഴുകിയ തിരുവിതാംകൂറിന്റെ സ്വന്തം AVM കനാൽ. ഒരു കാലത്ത് കന്യാകുമാരി മുതൽ തിരുവനന്തപുരം പൂവാർ വരെ തീരദേശ വാണിജ്യത്തിന്റെ ജീവനാഡിയായിരുന്ന ചരിത്രപ്രസിദ്ധമായ ജലപാതയാണ് ഇത്. ഇന്ന് കയ്യേറ്റങ്ങളും പായലും മൂടി നാശത്തിന്റെ വക്കിലാണെങ്കിലും ഉൾനാടൻ ടൂറിസം പദ്ധതികളിലൂടെ ഈ പൈതൃക വഴിയെ തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾ ശക്തമാവുകയാണ്. AVM കനാലിന്റെ പ്രസക്തിയും പുനരുദ്ധാരണ സാധ്യതകളും പരിശോധിക്കുകയാണ് പ്രഭാതഭേരി.
2: ഈ AVM കനാലിനെ കുറിച്ച് പറയുമ്പോൾ,
1: കന്യാകുമാരിയിൽ നിന്നുള്ള പൊതുപ്രവർത്തകനാണ് ഗോപാലകൃഷ്ണൻ.
2: 1860 രാജഭരണകാലത്ത് ഈ പദ്ധതി ആരംഭിച്ചതാണ്. അതായത് മണക്കുടി മുതൽ കൊച്ചി വരെ എന്നുള്ള ഒരു യാത്രാസങ്കല്പവും കൂടെയായിരുന്നു അന്ന് ഈ കനാലിന്റെ ഉദ്ദേശം. പല കാരണങ്ങളാൽ ഇടയ്ക്ക് നിന്നുപോയി. പക്ഷെ ഇന്നത്തെ അവസ്ഥയിൽ അത് പലയിടം മണ്ണിട്ട് നികത്തി, ചില സ്ഥലങ്ങളിൽ അതിന് മുകളിൽ കൂടെ പാലം കെട്ടി, കോവിഡിന് മുമ്പ് വീണ്ടും ഒരു ശ്രമം നടത്തി അതിന്റെ ആക്രമിക്കപ്പെട്ട എൻക്രോച്ച്മെന്റ്സ് ഒക്കെ എടുക്കാൻ വേണ്ടി. പക്ഷെ അത് ഫലവത്തായില്ല. ഒരു സർവേ നടന്നു. ടൂറിസത്തിന് വലിയൊരു ഭാവിയുണ്ട്. കന്യാകുമാരി മുതൽ കൊച്ചിൻ വരെ സ്ഥലത്തുകൂടെ ഒരു ബോട്ട് യാത്രയ്ക്ക് നന്നായിരിക്കും. കന്യാകുമാരി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉള്ള തീരദേശവാസികൾ എറണാകുളം വരെ ഡെയിലി യാത്രയാണ്, അവരുടെ തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾ. അതിനും ഇതിന്റെ ഒരു പുനരുദ്ധാരണം ഉണ്ടായാൽ തീർച്ചയായിട്ടും അതും ജനങ്ങൾക്ക് പ്രയോജനപ്പെടും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം.
1: പത്മനാഭപുരം വാർഡ് കൌൺസിലറും കവിയുമായ വിനോദ് കുമാർ പത്മനാഭപുരം.
3: ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് തുടങ്ങി, ആയില്യം തിരുനാൾ മഹാരാജാവിന്റെ കാലത്താണ് അത് ഗതാഗതത്തിന് തുറന്നു കൊടുക്കുന്നത്. നാഞ്ചിനാട് എന്നറിയപ്പെടുന്ന ഇന്നത്തെ കന്യാകുമാരി ജില്ലയിലെ പ്രദേശങ്ങളിൽ സംഭരിക്കപ്പെടുന്ന നെല്ലും അതുപോലെ മണക്കുടി കന്യാകുമാരിയുടെ അടുത്ത് ഉള്ള ഒരു സ്ഥലമാണ്. അവിടെയാണ് ഉപ്പ് സംഭരണശാലയും ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്. അങ്ങനെ ഈ ഉപ്പും നെല്ലും ഒക്കെ ജലഗതാഗതത്തിലൂടെ തിരുവിതാംകൂറിന്റെ മറ്റു പ്രദേശങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഇത് തുടങ്ങുന്നത്. പക്ഷെ ഇന്നത്തെ ആ ഒരു കനാലിന്റെ അവസ്ഥ കാണുമ്പോൾ അതിദയനീയമാണ്. പല സ്ഥലങ്ങളിലും സ്ഥലം നിരത്തി വീടുകളൊക്കെ ആയി, അതിന് പട്ടയവും മറ്റുമൊക്കെ ലഭിച്ചു കഴിഞ്ഞു. 10-20 മീറ്ററോളം വീതി ഉണ്ടായിരുന്ന ആ കനാൽ ഇന്ന് 5 മീറ്റർ പോലും വീതി ഇല്ലാതെ അത്രയ്ക്ക് ശോഷിച്ചു പോയിരിക്കുകയാണ്. മാത്രമല്ല അതിലൂടെ മലിനജലവും, ഞാൻ പറയുന്നത് കന്യാകുമാരി ജില്ലയുടെ ഭാഗങ്ങളിലാണ്, അത് തേങ്ങാപ്പട്ടണം കുളച്ചൽ അങ്ങനെ വന്ന് നമ്മുടെ മണ്ടക്കാട് അതിന്റെ പുറകുഭാഗത്തൂടെയാണ് ഇത് ചെല്ലുന്നത്. അവിടെയൊക്കെ ശരിക്കും മലിനമാക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിന് കുളച്ചൽ MLA ആയിരുന്ന ശ്രീ പ്രിൻസ് 2011 ഇതേക്കുറിച്ച് തമിഴ്നാട് നിയമസഭയിൽ അവതരിപ്പിക്കുക. അന്നത്തെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന OP പനീർശെൽവം അദ്ദേഹം ഇതിന് 1211 കോടിയോളമുള്ള ഒരു ബജറ്റ് തയ്യാറാക്കുകയും ചെയ്തു. പക്ഷെ അതൊക്കെ കടലാസിൽ ഒതുങ്ങിപ്പോയി. ഈ ബജറ്റ് തുടങ്ങുമ്പോൾ അന്നത്തെ MLA പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂഗർഭ ജലവിധാനം ഉയർത്താൻ ഇത് സഹായിക്കുകയും അതിലൂടെ കടൽ വെള്ളം കയറുന്നത് കുറയ്ക്കാനും കഴിയുമെന്നുള്ളതാണ്.
1: AVM കനാൽ സംരക്ഷണ സമിതി ചെയർമാൻ പോൾസൺ.
4: അറബിക്കടലിനെയും AVM കനാലിനും ഇടയ്ക്കായിട്ടൊരു മൺതിട്ടയുണ്ട്. പണ്ട് കാലത്താണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊക്കെ ഇത് നീന്തി കുളിച്ച് ഞങ്ങൾ ഇതിലൂടെ ശരിക്കും ഒരു കരയിൽ നിന്നും മറുകരയിൽ എത്താനായിട്ട് ഞങ്ങൾക്ക് ഏറെക്കുറെ ഒരു 150 മീറ്ററോളം തന്നെ അതിനകത്ത് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അത്രയും വലിയൊരു കനാലായിരുന്നു. ഇതിലൂടെ ഒത്തിരി ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ അന്നുണ്ടായിരുന്നു. വള്ളത്തിലൂടെ ഈ കയർ ഉൽപ്പന്നങ്ങളും കച്ചവട സ്ഥാപനങ്ങളും. കാരണം ഇതിനടുത്ത് ഏറ്റവും ഒരല്പം ഈ ഒരു മാർക്കറ്റ് ഉള്ളത് പൂവാർ എന്ന ഭാഗത്താണ്. അവിടെ ഒരു കരമാർഗമുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ഈസി അല്ല. അപ്പോൾ കനാൽ വഴിയായിരുന്നു സാധനങ്ങൾ കൊണ്ടുവരികയും കൊണ്ടുപോവുകയും ചെയ്തുകൊണ്ടിരുന്നത്. കാലക്രമേണ കരഭാഗത്തുള്ള ട്രാൻസ്പോർട്ടേഷൻസ് വർദ്ധിപ്പിച്ചപ്പോൾ ഇതിന്റെ ഉപയോഗത്തിന്റെ ഒരു കുറവ് വന്നു. അന്നുള്ള കുളിവെള്ളം പിന്നെ കുടിവെള്ളം അടക്കം ഈ കനാലിൽ നിന്നായിരുന്നു. ഈ കനാൽ പൂർണ്ണമായിട്ടും വറ്റി വരണ്ട് പൊയ്ക്കഴിഞ്ഞാൽ പ്രദേശത്തെ പല കിണറുകളിലേക്കും അറബിക്കടലിന്റെ ഓരോ വെള്ളം ഉപ്പുവെള്ളമായിരിക്കും ലഭിക്കുക. ഈ കനാല് അറബിക്കടലിന് പാരലായിട്ട് ഇങ്ങനെ കിടക്കുന്നത് കൊണ്ടാണ് ഈ ഉപ്പുവെള്ളം കരഭാഗത്തോട്ട് അധികം പെനട്രേറ്റ് ചെയ്യാത്തത്. ഈ കനാലിലാണ് നമ്മുടെ ഉച്ചക്കട പരിസരത്ത് ഭാഗത്തുള്ള മിക്കവാറും ഓടയിൽ നിന്നുള്ള വെള്ളം എല്ലാം വന്ന് ഈ കനാലിലോട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഈ കനാല് പൂർണ്ണമായിട്ടും ഇങ്ങനെ ഒരു അടഞ്ഞുപോയി അതങ്ങ് നികന്നു പോയാൽ സ്വാഭാവികമായിട്ടും ഈ മഴക്കാലങ്ങളിൽ വരുന്ന വെള്ളം പിന്നെ അത് ഫ്ലഡ് ആകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇന്നിപ്പോൾ അത് ഈ കുളവാഴയും പിന്നെ മാലിന്യങ്ങളും ഇന്ന് രോഗം പരത്തുന്ന നാടിന്റെ ഒരു ശാപമായിട്ടാണ്. ശരിക്കും ഇത് നാടിന്റെ സൗന്ദര്യവും നാടിന്റെ മുഖച്ഛായയുമാണ്. ഇന്നിപ്പോ ഈ കനാല് തമിഴ്നാടിന്റെ കൊല്ലംകോട് ഭാഗത്ത് വന്ന് ഏതാണ്ട് ശ്വാസം മുട്ടി നിൽക്കും പോലെയാണ്. അപ്പോൾ ഈ ഒരു പൂവാറിനിടയ്ക്കുള്ള ആ ഒരു നേക്കഡ് ലാൻഡ് അതിനകത്തൊരു ഐലൻഡ് ഉണ്ട്. അതിന്റെ ബേസിൽ എത്ര റിസോർട്ടുകളാണ് വർക്ക് ചെയ്യുന്നത്. ഒരേ സമയത്ത് കടല്, കായല്, തീരം, ബോട്ടിംഗ്, എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു പ്രദേശമാണ്. ഇത്തരം ഒരു പ്രോജക്ട് വീണ്ടെടുക്കുമ്പോൾ കേവലം ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു വർക്കായിട്ട് മാത്രം ഇതിന് ലിമിറ്റ് ചെയ്യാതെ ഇതിന് നാട്ടുകാരെയും കൂടെ ചേർത്ത് നിർത്തിയിട്ടുള്ള ഒരു വർക്കായിട്ട് മാറ്റണം.
1: കുളത്തൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജോൺസൺ പൊഴി.

0: ഈ എവിയൻ കനാലിനെ സംബന്ധിച്ച് പണ്ട് കാലങ്ങളിൽ ഈ ജലത്തിലാണ് ആളുകൾ കുളിക്കുകയും തുണി കഴുകുകയും ചെയ്തുകൊണ്ടിരുന്നത്. നല്ല ശുദ്ധമായ ജലമായിരുന്നു. രണ്ട് സൈഡിലും ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ കാലക്രമേണ ആളുകൾ കൈകാര്യം ചെയ്ത് അത് ഓരോരുത്തര വസ്തുവോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. എന്റെയൊക്കെ കൊച്ചു പ്രായത്തിൽ പൂവാറ് ഭാഗത്ത് അവിടെ നിന്ന് ഒരു 3-4 കിലോമീറ്റർ ദൂരത്തിൽ പോകണമെങ്കിൽ ഞങ്ങളുടെ പൊഴിയൂർ പ്രദേശത്തിൽ നിന്നും വള്ളത്തിലാണ് ഈ അപ്പുറത്ത് പൂവാറ് ഭാഗത്ത് യാത്ര ചെയ്തിരുന്നത്.
1: തിരുവനന്തപുരം ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ സെക്രട്ടറി സതീഷ് മിരാന്ത.
2: കനാൽ വന്നു കഴിഞ്ഞാൽ വളരെ അധികം സാധ്യത ടൂറിസം മേഖലയ്ക്കുണ്ട്. ഒത്തിരി പേർക്ക് മനോഹരമായിട്ടുള്ള ഒരു യാത്രാനുഭവം സമ്മാനിക്കാൻ ഇതിന് സാധിക്കും. ഇപ്പൊ തന്നെ ഗവൺമെന്റ് ടൂറിസം വകുപ്പിന്റെ കീഴിൽ വിവിധ സ്ഥലങ്ങളിലായിട്ട് ജെട്ടികളൊക്കെ പണികഴിപ്പിച്ചിട്ടുണ്ട്. അത് വീണ്ടും തുടരും. അതുപോലെ തന്നെ ഇത് പൂർണ്ണമായി കഴിയുമ്പോൾ അനന്തമായ സാധ്യതകളാണ് ടൂറിസം മേഖലയ്ക്കുള്ളത്.
1: ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീകുമാർ.
3: ഈ ബോട്ടുകൾ പോകുന്നുള്ള സുഗമമായ അടിസ്ഥാന സൗകര്യം അവിടെ ഉണ്ടാവണം. ഏതൊക്കെയും ഡെസ്റ്റിനേഷനുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ബോട്ട് ജെറ്റികൾ നിർമ്മിക്കേണ്ടതായിട്ട് വരും. എന്തൊക്കെയാണോ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഘടകങ്ങളുള്ളത് ആ ഘടകങ്ങളിൽ സ്റ്റേ ചെയ്യാനുള്ള സംവിധാനങ്ങൾ. അപ്പോൾ ഇത് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് മാത്രമായിട്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യമല്ല. ഇറിഗേഷനായാലും ലാൻഡ് നാവിഗേഷനായാലും അത്തരം വകുപ്പുകളുമായിട്ട് ഏകോപിപ്പിച്ച് ഒരു തീരുമാനം എടുക്കുകയും അതിന് സർക്കാർ തീരുമാനം ഉണ്ടാവണം. കാരണം ഇത് ഒരു വലിയ പ്രോജക്റ്റാണ്. തദ്ദേശീയരായിട്ടുള്ളതും വിദേശീയരായിട്ടുള്ള വിനോദസഞ്ചാരികൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് ഒരു DPR കൊണ്ടുവരണം.
1: കൊല്ലം ഇൻലാൻഡ് നാവിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രേംചന്ദ് PS.
4: അനന്ത വിക്ടോറിയ മാർത്താണ്ഡം കനാൽ 11.5 കിലോമീറ്റർ ആയിരുന്നു അതിന്റെ ടോട്ടൽ നീളം തോന്നുന്നു. നെയ്യാർ അവസാനിക്കുന്ന പൂവാറ് മുതൽ തമിഴ്നാട് ഇരയിമൻ തുറ എന്ന് പറഞ്ഞൊരു സ്ഥലം വരെയുള്ള ഭാഗത്താണ് ഇത് നീണ്ടു കിടക്കുന്നത്. നാഷണൽ വാട്ടർവേ ആക്ട് 2016 ഇതിനെ AVM കനാൽ നാഷണൽ വാട്ടർവേ 13 ഡിക്ലെയറും ചെയ്തിട്ടുണ്ട്. ഏകദേശം 10-20 തീരദേശ ഗ്രാമങ്ങളിൽ കൂടിയാണ് ഈ കനാല് പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് നാളെ കന്യാകുമാരി പോകണമെങ്കിൽ കോവളത്ത് വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ ഈ കനാൽ ഇതുമായിട്ട് കണക്ട് ആയിട്ടുണ്ടെങ്കിൽ, പക്ഷെ ഇപ്പം നമ്മുടെ വിഴിഞ്ഞം പോർട്ടും കൊളച്ചൽ തുറമുഖവും ഒക്കെ വരുന്നതുകൊണ്ട് അത് തമ്മിൽ കണക്ട് ചെയ്യാൻ വളരെ സാധ്യതയുള്ള ഒരു കനാലാണ്. ഈ അനന്ത വിക്ടോറിയ മാർത്താണ്ഡം കനാൽ നമ്മൾ ടീക്കപ്പ് ചെയ്ത് അതിനെയും ഡെവലപ്പ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് നമ്മൾ.
1: പാറശ്ശാല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഉഷാകുമാരി.
5: അപ്പോൾ എന്തുകൊണ്ടും നമ്മുടെ AVM കനാല് പഴയ സ്ഥിതിയിലോട്ട് നമുക്ക് കൊണ്ടുവരേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അപ്പോൾ അതിനുവേണ്ടി കഴിഞ്ഞ പാറശ്ശാല ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണസമിതി ഒരു ഫണ്ടിടുകയും പക്ഷെ അതിനെ നമുക്ക് വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. AVM കനാൽ ഇന്ന് മാലിന്യ കൂമ്പാരമായി അവിടുത്തെ ആളുകൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇത് നമ്മുടെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. AVM കനാൽ 25 വർഷങ്ങൾക്ക് മുമ്പ് ആയിരുന്ന ആ അവസ്ഥയിൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള നടപടിയുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ AVM കനാലിന്റെ അടുത്ത് പൊഴിക്കര ബീച്ച് ഉണ്ട്. അപ്പൊ ബീച്ചും ഇതിന്റെ പ്രവർത്തനങ്ങളും ഒക്കെ മെച്ചപ്പെട്ടാൽ നമുക്കേറെ ആനന്ദ സാധ്യതകളാണ് ഇതിലൂടെ ഉണ്ടാകുന്നത്. ഇന്ന് ഈ വിഴിഞ്ഞം പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുകൂടെ ഇതിനെ പ്രയോജനപ്പെടുന്ന രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
1: പാറശ്ശാല MLA CK ഹരീന്ദ്രൻ.
6: കഴിഞ്ഞ പ്രാവശ്യം പാറശ്ശാല ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി നമ്മുടെ AVM കനാലിന്റെ ചരിത്ര പ്രാധാന്യം മനസ്സിലാക്കിയിട്ടാണ് അതിന്റെ റെനോവേഷന് വേണ്ടിയും അതിന് ചുറ്റും താമസിക്കുന്നവരുടെ താല്പര്യം പരിഗണിച്ചുകൊണ്ട് ഒരു പദ്ധതി ബ്ലോക്ക് പഞ്ചായത്ത് തീരുമാനമെടുത്ത് ഗവൺമെന്റ് മുമ്പിൽ സമർപ്പിച്ചത്. പക്ഷേ ആ പദ്ധതിയും നമുക്ക് നടപ്പിലാക്കാൻ കഴിയാതെ പോയി. ഇപ്പോൾ നെയ്യാർ ഡാമിൽ നിന്ന് വരുന്ന ഇടതുകര കനാലിനാണ് പ്രധാനമായും AVM കനാലിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഇന്നിപ്പോ നെയ്യാർ ഡാം ഒരു കുടിവെള്ള വിതരണ പ്രദേശമായി മാറിയതോടുകൂടി പ്രാധാന്യം കുടിവെള്ളത്തിനായി മാറി. അതിന്റെ ഭാഗമായി ഈ കനാൽ വഴിയുള്ള വെള്ളവിതരണം ഇപ്പോൾ നടക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പൊ അത് ഒരു പുതുക്കിപ്പണിതെടുത്താൽ ഈ പറഞ്ഞതുപോലെ നല്ല ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി അതിനെ ഉയർത്താനാവും. തമിഴ്നാടിനെയും കേരളത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു കനാലായി അതിനെ മാറ്റിയെടുക്കാനും ആവും. നമുക്ക് ഇടപെടാം. ഫണ്ട് തെരുവില്ല എന്നുള്ളതിനെ കുറിച്ച് പറയാനാവില്ല. കാര്യം ഇത് അന്ന് തമിഴ്നാട് ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ കരാറിന്റെ ഭാഗമാണ്. തിരുവിതാംകൂർ ഗവൺമെന്റ് കാലത്ത് ഡിസൈൻ ചെയ്ത് പോയതാണ്. നെയ്യാർ ഡാം ആ അണക്കെട്ട് നിർമ്മിക്കുന്നത് വഴി കന്യാകുമാരി ജില്ലയിലെ തിരുവിതാംകൂറിന്റെ ഭാഗമായിട്ടുള്ള പ്രദേശത്തു കൂടെ വെള്ളം സുലഭമായി കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് അതിന്റെ DPR എല്ലാം തയ്യാറാക്കുന്നത്, അതിന്റെ പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോയത്. പിന്നെ സംസ്ഥാന രൂപീകരണം കഴിഞ്ഞ 1956 അതിനുശേഷം AVM കനാലിന്റെ പ്രവർത്തനം പുരോഗതിക്ക് വേണ്ടി ഒരു ശ്രമമൊക്കെ പലപ്പോഴും നടത്തിയെങ്കിലും നടക്കാതെ പോയി. അതാണ് വസ്തുത. ഇനി അത് പുനർജീവിപ്പിച്ചെടുക്കണം. വലിയ ജോലിയാണത്. പലയിടത്തും നികന്നു പോയിട്ടുണ്ട്. നമുക്ക് നോക്കാം.
1: കേവലം ഒരു ജലാശയത്തിനപ്പുറം കേരള തമിഴ്നാട് അതിർത്തികളുടെ ചരിത്ര പൈതൃകമാണ് AVM കനാൽ. കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചും മാലിന്യമുക്തമാക്കിയും ഈ ജലപാത പുനരുജ്ജീവിപ്പിക്കേണ്ടത് തീരദേശത്തിന്റെ വികസനത്തിന് അനിവാര്യം.

0: കാര്യമാണ്. ഇരു സംസ്ഥാനങ്ങളിലെയും ജലഗതാഗത വകുപ്പുകളുടെ ഏകോപനവും ജനപങ്കാളിത്തവും ഉണ്ടെങ്കിൽ ചരിത്ര സംരക്ഷണവും പ്രാദേശിക പുരോഗതിയും ഒരേ സമയം ഇവിടെ സാധ്യമാകും.
1: പ്രഭാതഭേരി ഇനി നാളെ രാവിലെ കേൾക്കാം.

ഇന്ന് രാവിലെ 8:30 കേൾക്കൂ ബാലരാമപുരം സുബയ്യ ജൂവലേഴ്സ് നോവൽ സഞ്ചാരം. ഇതിൽ ഉറൂബ് എഴുതിയ നോവൽ കേൾക്കാം, സുന്ദരികളും സുന്ദരന്മാരും. രണ്ടായിരത്തി ഇരുപതിനുമിടയിൽ പുറത്തിറങ്ങിയ ഗാനങ്ങളുമായി ഗാനോപഹാരം എത്തും രാവിലെ 9:30.

0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ 44 മിനിറ്റും 57 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓക്ലാൻഡിൽ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ലഹരി മാഫിയക്കെതിരെ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്ഥിരം ഏകോപന സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തെ മണ്ണ് നീക്കുന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് 3-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടറിൽ ബെൽജിയത്തെ തകർത്ത് സ്പെയിൻ സെമിയിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓക്ലാൻഡിൽ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. 2 വർഷത്തിനിടയിൽ വ്യാപാര വാണിജ്യ പ്രതിരോധ മേഖലയിൽ ഗണ്യമായ പുരോഗതി കൈവരിച്ച ബന്ധത്തിന്റെ മുഴുവൻ തലങ്ങളും ഇരുവരും അവലോകനം ചെയ്യും. ബിസിനസ് കായിക രംഗത്തെ പ്രമുഖരുമായി നരേന്ദ്രമോദി ആശയവിനിമയം നടത്തും. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്ന ജനങ്ങളുടെ ശക്തമായ ബന്ധത്തിന്റെ ഭാഗമായി ഇന്ത്യൻ പ്രവാസികളുടെ സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിലെ വിജയകരമായ സന്ദർശനങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ 3-ാമത്തെയും അവസാനത്തെയും പാദത്തിലാണ് പ്രധാനമന്ത്രി ഓക്ലാൻഡിൽ എത്തിയത്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ബീഹാർ സന്ദർശിക്കും. ഗയയിലെ നിയമസഭാ സമുച്ചയത്തിൽ പുതിയ MLA മാരുടെ പരിശീലന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ലഹരി മാഫിയക്കെതിരെ കേരളം ഉൾപ്പെടെ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്ഥിരം ഏകോപന സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ഇതിന്റെ ഭാഗമായി SP റാങ്കിന് മുകളിലെ ഉദ്യോഗസ്ഥരെ നോഡൽ ഓഫീസർമാരായി നിയമിക്കും. തിരുവനന്തപുരത്ത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലീസ് മേധാവികളുടെ ഏകോപന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, റവന്യൂ ഇന്റലിജൻസ്, കസ്റ്റംസ്, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഉൾപ്പെടെ കേന്ദ്ര ഏജൻസികളിലും നോഡൽ ഓഫീസർമാരെ നിയോഗിച്ച് തത്സമയ വിവര കൈമാറ്റവും സംയുക്ത എൻഫോഴ്സ്മെന്റ് നടപടികളും ഉറപ്പാക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായ പരിശോധനയിൽ സംസ്ഥാനത്ത് ഇന്നലെ 106 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 114 പേർ അറസ്റ്റിലായി. സംസ്ഥാനത്ത് ആകെ 6,288 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തത്. 6,746 പേരുടെ അറസ്റ്റും രേഖപ്പെടുത്തി. 4,370 ഗ്രാം MDMA യും 464 കിലോയോളം കഞ്ചാവും പിടിച്ചെടുത്തു. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കം ചെയ്യുമെന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് 3-അംഗ സമിതിയെ നിയോഗിച്ചു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സമിതിയെ നിയോഗിക്കാൻ ധാരണയായത്. കോഴിക്കോട് NIT പ്രൊഫസർ ഡോക്ടർ സന്തോഷ് ജി തമ്പി, പരിസ്ഥിതി ഡയറക്ടറേറ്റ് എഞ്ചിനീയർ ഡോക്ടർ ജൂഡ്, NCESS പ്രതിനിധി എന്നിവരാണ് സമിതി അംഗങ്ങൾ. സമിതിയോട് സ്ഥലം സന്ദർശിച്ച് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചു. സമിതിക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ വയനാട് ജില്ലാ കളക്ടറെയും ചുമതലപ്പെടുത്തി. UDF ഗവൺമെന്റ് അധികാരത്തിലെത്തി 50 ദിനങ്ങൾ പിന്നിടുമ്പോൾ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളും സ്വീകരിച്ച നടപടികളും ഉൾപ്പെടുത്തിയ പ്രോഗ്രസ് റിപ്പോർട്ട് രാവിലെ പുറത്തിറക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പഴയ ഓഡിറ്റോറിയത്തിലെ ചടങ്ങിൽ മന്ത്രി കെ മുരളീധരൻ റിപ്പോർട്ട് പ്രകാശനം ചെയ്യും. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയുടെ നട്ടലായ കശുവണ്ടി വ്യവസായ മേഖല നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ പുനരുദ്ധാരണ പാക്കേജ് ആവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ കണ്ട് നിവേദനം നൽകിയതായി മന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. വിശദമായ പദ്ധതി രേഖ ഉടൻ സമർപ്പിക്കാൻ കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചതായി ഷിബു ബേബി ജോൺ പറഞ്ഞു. ഈ വർഷം മുതൽ ശബരിമലയിലെ മുഴുവൻ സംവിധാനങ്ങളും പൂർണ്ണമായും ഡിജിറ്റൽ വൽക്കരിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ അറിയിച്ചു. അയ്യപ്പന് പ്രത്യേക പബ്ലിസിറ്റിയുടെ ആവശ്യമില്ലെന്നും ഇനി മുതൽ അയ്യപ്പ സംഗമം ഉണ്ടാകില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ തകർന്ന ക്ലോക്ക് ടവർ പൊളിച്ചു നീക്കുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. സുരക്ഷ മുൻനിർത്തി പാളികളായി ചെത്തി നീക്കുകയാണ് ചെയ്യുന്നത്. ക്ലോക്ക് ടവർ തകർന്നു വീണ് അപകടമുണ്ടായ പശ്ചാത്തലത്തിൽ സ്റ്റേഷനുകളിലെയും അനുബന്ധ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്ന സ്ഥലങ്ങളിലെയും അപകട സാധ്യതാ നിർമ്മിതികൾ അടിയന്തരമായി പരിശോധിച്ച് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടു. പാലക്കാട് റെയിൽവേ ഡിവിഷണൽ മാനേജർക്കും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ മാനേജർക്കുമാണ് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് നിർദ്ദേശം നൽകിയത്. നടപടി റിപ്പോർട്ട് 10 ദിവസത്തിനുള്ളിൽ ഹാജരാക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. കണ്ണൂർ കൂടാളിക്കടുത്ത് കാർ മരത്തിലിടിച്ച് 4 പേർ മരിച്ചു. ബംഗളൂരുവിൽ നിന്ന് കണ്ണൂരിലേക്ക് വരികയായിരുന്ന കാറാണ് അർദ്ധരാത്രിയോടെ അപകടത്തിൽപ്പെട്ടത്. കണ്ണൂർ അലവിൽ സ്വദേശി ഷാൻ, ഹൈദരാബാദ് സ്വദേശി ഹർഷ്, ഉത്തർപ്രദേശുകാരൻ പ്രാൺ ജേത്രി, ആദിത്യകൃഷ്ണ എന്നിവരാണ് മരിച്ചതെന്ന് പോലീസ് അറിയിച്ചു. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. അതിവേഗം വളരുന്ന ആഗോള ജനസംഖ്യയും അതുയർത്തുന്ന വെല്ലുവിളികളും കുടുംബാസൂത്രണത്തിൻ്റെ ആവശ്യകതയും സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധം വളർത്താൻ ലക്ഷ്യമിട്ടാണ് എല്ലാ വർഷവും ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. നാസയുടെ മലയാളി ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ 8 മാസത്തെ ബഹിരാകാശ നിലയ ദൗത്യത്തിന് ചൊവ്വാഴ്ച പുറപ്പെടും. കസാഖിസ്ഥാനിലെ ബൈക്കന്നൂർ കോസ്മോഡ്രോമിൽ നിന്നാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഇദ്ദേഹം പുറപ്പെടുന്നത്. ഗുരുത്വാകർഷണമില്ലായ്മ ദീർഘകാല ബഹിരാകാശ യാത്രികരിൽ രക്തപ്രവാഹം, രക്തഘടന എന്നിവയെ എങ്ങനെ ബാധിക്കുന്നു, ബഹിരാകാശ ദൗത്യങ്ങളിൽ ഭൂമിയിൽ നിന്ന് വൈദ്യസഹായം ഒഴിവാക്കാൻ അൾട്രാസൗണ്ട് പരീക്ഷണം എങ്ങനെ നടത്താം എന്നതുൾപ്പെടെയാണ് അനിൽ മേനോൻ്റെ ഗവേഷണ ദൗത്യം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടറിൽ ബെൽജിയത്തെ തകർത്ത് സ്പെയിൻ സെമിയിലെത്തി. ലോസ്ആഞ്ചലസ് സ്റ്റേഡിയത്തിൽ 1-2 സ്പെയിനിന്റെ ജയം. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: ഈ ലോകകപ്പ് കണ്ട ഏറ്റവും ശക്തവും സുന്ദരവുമായ മത്സരങ്ങളൊന്നായി മാറിയ സ്പെയിൻ ബെൽജിയം ക്വാർട്ടർ പോരാട്ടത്തിൽ സൂപ്പർ സബായി കളത്തിലെത്തിയ മൈക്കൽ മെറീനോയുടെ വിധി നിർണായകമായ ഗോളിലാണ് സ്പെയിനിന്റെ വിജയം. പൊസഷൻ ഫുട്ബോളിന്റെയും ആക്രമണ ഫുട്ബോളിന്റെയും സമ്മിശ്രണമായിരുന്നു സ്പെയിനിന്റെ കളി. ആദ്യപകുതിയുടെ 40 മിനിറ്റോളം മത്സരത്തിൽ സ്പെയിനിന്റെ സമ്പൂർണ്ണ ആധിപത്യമായിരുന്നു. സ്പാനിഷ് മധ്യനിര സുന്ദരമായി പന്ത് തട്ടിയപ്പോൾ ബെൽജിയത്തിന് തുടക്കത്തിൽ കാര്യങ്ങൾ വളരെ കടുപ്പമായി. ലെമിൻ യമാൽ വലതുവിങ്ങിലൂടെ നടത്തിയ ഓരോ മുന്നേറ്റങ്ങളും വളരെ പാടുപെട്ടാണ് ബെൽജിയം പ്രതിരോധിച്ചത്. ഫാബിയൻ റൂയിസ് 30 മിനിറ്റിൽ സ്പെയിനിന്റെ മുന്നിലെത്തിച്ചെങ്കിലും 41 മിനിറ്റിൽ ഷാർലറ്റ് ഡി കച്ചലേറെ ബെൽജിയത്തിന്റെ മറുപടി നൽകി. 86 മിനിറ്റിൽ കളത്തിലെത്തിയ മെറീനോ 2 മിനിറ്റിനുള്ളിൽ ടീമിന്റെ വിജയ ഗോൾ നേടി.
1: ഇന്ത്യ ഇംഗ്ലണ്ട് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് സതാംപ്ടണിൽ റോൾബോൾ സ്റ്റേഡിയത്തിൽ രാത്രി 7 മത്സരം. 3 മത്സരം വിജയിച്ച ഇംഗ്ലണ്ട് നേരത്തെ പരമ്പര സ്വന്തമാക്കിയിരുന്നു. സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ 18th എറണാകുളം ജില്ലാ വാർഷിക സമ്മേളനം രാവിലെ അത്താണി KSSPU ഓഫീസിൽ ചേരും. പെൻഷൻ വാലിഡേഷൻ നിയമം അസാധുവാക്കുക, 8th ശമ്പള

0: സന്ദർശിച്ചത്. പദ്ധതിയുടെ വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് അടിയന്തരമായി തയ്യാറാക്കി സമർപ്പിക്കാൻ ജില്ലാ കലക്ടർ ഡി ടി പി സിക്ക് നിർദ്ദേശം നൽകി. കാസർഗോഡ് ഹാർബർ പുലിമുട്ടിന് സമീപം ഡി ടി പി സിയുടെ നേതൃത്വത്തിൽ സാഹസിക വിനോദസഞ്ചാര പദ്ധതി ആരംഭിക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കാനും തീരുമാനിച്ചു.
1: സംസ്ഥാനത്ത് ഇന്നു മുതൽ ചൊവ്വാഴ്ച വരെ മഴയുടെ ശക്തി കുറഞ്ഞേക്കും. ഇന്ന് ഒരു ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടില്ല. കണ്ണൂർ ജില്ലയിൽ സെൻസസിന്റെ ഭാഗമായ വിവരശേഖരണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ജില്ലയിലെ 5 എന്യൂമറേറ്റർമാർ 100% സെൻസസ് പ്രവർത്തനം പൂർത്തിയാക്കി. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
2: കൂത്തുപറമ്പ്, തളിപ്പറമ്പ് എന്നീ നഗരസഭയ്ക്കുള്ളിലെ 2 വീതം എന്യൂമറേറ്റർമാരും തലശ്ശേരി നഗരസഭയിലെ 1 എന്യൂമറേറ്ററുമാണ് 100% ഭവന വിവരശേഖരണം പൂർത്തിയാക്കിയത്. തങ്ങൾക്ക് അനുവദിച്ചു കിട്ടിയ നിശ്ചിത മേഖലയിലെ ഓരോ വീടും നേരിൽ സന്ദർശിച്ച് വീടിന് നമ്പറിടൽ, ലേഔട്ട് മാപ്പ് തയ്യാറാക്കൽ, വീടുകളുടെ പട്ടികപ്പെടുത്തൽ, വിവരശേഖരണം എന്നീ കാര്യങ്ങളാണ് ഇവർ ചെയ്തു തീർത്തത്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓക്ലാൻഡിൽ ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ലഹരി മാഫിയക്കെതിരെ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്ഥിരം ഏകോപന സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തെ മണ്ണ് നീക്കുന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് 3-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടറിൽ ബെൽജിയത്തെ തകർത്ത് സ്പെയിൻ സെമിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: നമസ്തേ അനന്തപുരി, തുടരുകയാണ്. ഇപ്പോൾ ഒരു ഗാനം കേൾക്കാം. യേശുദാസും ജാനകിയും പാടിയത്. ചിത്രം വീണ്ടും ചലിക്കുന്ന ചക്രം. ഗാനരചന ചുണക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.
1: ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം ജം

0: സമയം 7 മണി കഴിഞ്ഞ 22 സെക്കൻഡ്. ശ്രോതാക്കൾ ട്യൂൺ ചെയ്തിരിക്കുന്നു 101.9 ആകാശവാണിയുടെ അനന്തപുരി FM.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
0: നമസ്തേ, അനന്തപുരി തുടരുകയാണ്. ഇപ്പോൾ കാർഷിക മേഖലാ വാർത്തകൾ.
2: കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനകൾക്ക് ആദരമായി 5 ലക്ഷം രൂപ സമ്മാനത്തുകയുള്ള ശ്രീ ഉമ്മൻചാണ്ടി സ്മാരക അവാർഡ് പുതുതായി ഉൾപ്പെടുത്തി 2025 സംസ്ഥാന കർഷക അവാർഡുകൾക്ക് സർക്കാർ അംഗീകാരം നൽകി. ഇതോടൊപ്പം മട്ടുപ്പാവ് കൃഷി ചെയ്യുന്ന മികച്ച കർഷകൻ, ഉദ്യാന ശ്രേഷ്ഠ എന്നീ 2 പുതിയ വിഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആകെ 38 വിഭാഗങ്ങളിലായാണ് ഇത്തവണ സംസ്ഥാന കർഷക അവാർഡുകൾ നൽകുന്നത്. അവാർഡുകൾക്കായുള്ള അപേക്ഷകൾ ഈ മാസം 13 വരെ ബന്ധപ്പെട്ട കൃഷിഭവനുകളിൽ സമർപ്പിക്കാം. സംസ്ഥാന കർഷക അവാർഡുകളിൽ കാർഷിക മേഖലയിലെ മികച്ച പ്രവർത്തനം കാഴ്ചവയ്ക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനുള്ള സി അച്യുതമേനോൻ സ്മാരക അവാർഡ്, മികച്ച കൃഷിഭവനുള്ള വി രാഘവൻ സ്മാരക അവാർഡ്, പത്മശ്രീ കെ വിശ്വനാഥൻ മെമ്മോറിയൽ നെൽക്കതിർ അവാർഡ്, സിബി കല്ലിങ്കൽ സ്മാരക കർഷകോത്തമ അവാർഡ്, കേരകേസരി പൈതൃക കൃഷി വിത്ത് സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആദിവാസി വ്യക്തി സംഘത്തിനുള്ള അവാർഡ്, മികച്ച ജൈവ കർഷകൻ എന്നിവയുൾപ്പെടെ വിവിധ വിഭാഗങ്ങളിലായി അംഗീകാരങ്ങൾ നൽകും. അപേക്ഷാ ഫോറങ്ങളും കൂടുതൽ വിവരങ്ങളും ബന്ധപ്പെട്ട കൃഷിഭവനുകളിൽ ലഭിക്കും. സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് 2025 സംസ്ഥാന കർഷക അവാർഡുകളുടെ ഭാഗമായി മാധ്യമരംഗത്തെ മികവിന് നൽകുന്ന കർഷക ഭാരതി അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. മലയാള ഭാഷയിലൂടെ കാർഷിക മേഖലയ്ക്ക് വിലപ്പെട്ട സംഭാവനകൾ നൽകിയ മികച്ച ഫാം ജേർണലിസ്റ്റുകളെയാണ് അവാർഡിന് പരിഗണിക്കുന്നത്. വ്യക്തികളുടെ അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഗവേഷണ പ്രസിദ്ധീകരണങ്ങൾ പരിഗണിക്കില്ല. അച്ചടി മാധ്യമം, ദൃശ്യമാധ്യമം, നവമാധ്യമം എന്നീ 3 വിഭാഗങ്ങളിലായാണ് കർഷക ഭാരതി അവാർഡുകൾ നൽകുന്നത്. ഓരോ വിഭാഗത്തിലും വിജയിക്കുന്നവർക്ക് 50,000 രൂപ ക്യാഷ് അവാർഡ്, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ ലഭിക്കും. അവാർഡ് വിജ്ഞാപന തീയതി മുതൽ പിന്നോട്ടുള്ള 1 വർഷ കാലയളവിലെ മാധ്യമ പ്രവർത്തന മികവാണ് വിലയിരുത്തുക. അപേക്ഷാ ഫോറവും വിശദമായ മാർഗനിർദ്ദേശങ്ങളും www.keralaagriculture.gov.in എന്ന കൃഷിവകുപ്പ് വെബ്സൈറ്റിലും www.fibkerala.gov.in എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 14. അപേക്ഷകൾ പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം.

0: 6950003 എന്ന വിലാസത്തിൽ അയക്കണം. കവറിന് പുറത്ത് കർഷക ഭാരതി അവാർഡ് 2025 എന്ന് വ്യക്തമായി രേഖപ്പെടുത്തണം. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാട് കൃഷിഭവനിൽ ചീര, വള്ളിപ്പയർ, പാവൽ, മത്തൻ എന്നിവയുടെ വിത്തുകൾ സൌജന്യ വിതരണത്തിനെത്തി. കരമടച്ച രസീതിന്റെ പകർപ്പുമായെത്തി വിത്തുകൾ കൈപ്പറ്റാം. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തിരുവനന്തപുരം ജില്ലയിലെ കരമനയിൽ പ്രവർത്തിക്കുന്ന ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം റിസർച്ച് സ്റ്റേഷനിൽ നിറപുത്തരി വിളവെടുപ്പുത്സവത്തിനാവശ്യമായ നെൽക്കതിർക്കെട്ടുകൾ ലഭ്യമാണ്. വിൽപ്പന വില 250, 500, 750, 1000 രൂപ എന്നിങ്ങനെയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 0471234358 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. റബ്ബർ ബോർഡിന്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് ഉണക്ക റബ്ബറിൽ നിന്നുള്ള ഉൽപ്പന്ന നിർമ്മാണത്തിൽ 5 ദിവസത്തെ പരിശീലനം നൽകുന്നു. മോൾഡഡ്, എക്സ്ട്രൂഡഡ്, കാലൻഡേർഡ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, റബ്ബർ കോമ്പൌണ്ടിംഗ്, പ്രോസസ് കൺട്രോൾ, വൾക്കനൈസേറ്റ് പരിശോധനകൾ, MSME പദ്ധതികൾ തുടങ്ങിയവ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിശീലനം ഈ മാസം 27 മുതൽ 31 വരെ നടത്തും. വിശദ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക. 9947478709, 0481235312. എറണാകുളം ജില്ലയിലെ കോലഞ്ചേരി മൃഗാശുപത്രിയിൽ 2 മാസം പ്രായമുള്ള മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ 130 രൂപ നിരക്കിൽ ഇന്ന് രാവിലെ 9:30 വിതരണം ചെയ്യും. കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളായണി കാർഷിക കോളേജിലെ മോളിക്യുലാർ ബയോളജി ആന്റ് ബയോടെക്നോളജി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ടെക്നിക്കുകളിൽ 10 ദിവസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് ആദ്യവാരം നടക്കുന്ന പരിശീലനത്തിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 10 പേർക്കാണ് അവസരം. 10,000 രൂപയും GST ഉൾപ്പെടെയുള്ള തുകയാണ് രജിസ്ട്രേഷൻ ഫീസ്. കാർഷിക കോളേജിലെ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ലബോറട്ടറിയിലാണ് പരിശീലനം. താൽപര്യമുള്ളവർ ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക. 7709-01-045. കാർഷിക മേഖല വാർത്തകൾ കഴിഞ്ഞു.
1: ഇപ്പോൾ ഇന്നത്തെ ചോദ്യം, സംസ്ഥാനത്തെ IT വകുപ്പിന്റെ പുതിയ പേരെന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. സംസ്ഥാനത്തെ IT വകുപ്പിന്റെ പുതിയ പേരെന്താണ്? ഉത്തരത്തിനായി അനന്തപുരി FM കേട്ടുകൊണ്ടേയിരിക്കൂ.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
3: ആഗോള ജനസംഖ്യാ വർധനവ് സൃഷ്ടിക്കുന്ന വെല്ലുവിളികളെക്കുറിച്ചും അത് പരിസ്ഥിതിയിലും വികസനത്തിലും ഉണ്ടാക്കുന്ന സ്വാധീനത്തെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം വളർത്താനായി 11 ജൂലൈ ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നു. 1989 ഐക്യരാഷ്ട്രസഭയുടെ ഗവേണിംഗ് കൌൺസിലാണ് ഈ ദിനാചരണം ആരംഭിച്ചത്. 1987 ജൂലൈ 11 ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞതിനെ തുടർന്നാണ് ഈ തീയതി തിരഞ്ഞെടുത്തത്. സുരക്ഷിതവും ഫലപ്രദവുമായ കുടുംബാസൂത്രണ മാർഗങ്ങളെക്കുറിച്ച് ആളുകളെ ബോധവൽക്കരിക്കുക, സ്ത്രീ ശാക്തീകരണവും ലിംഗസമത്വവും ഉറപ്പാക്കുക, പ്രത്യുത്പാദന ആരോഗ്യവുമായി ബന്ധപ്പെട്ട മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടത്തുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. 1995 ജൂലൈ 11 ആരംഭിച്ച സെബ്രനിക്ക വംശഹത്യ, രണ്ടാം ലോക മഹായുദ്ധത്തിനുശേഷം യൂറോപ്പ് സാക്ഷ്യം വഹിച്ച ഏറ്റവും ഭീകരമായ കൂട്ടക്കൊലയാണ്. ബോസ്നിയൻ യുദ്ധകാലത്ത് ബോസ്നിയ ആൻഡ് ഹെർസഗോവിനയിലെ സെബ്രനിക്ക എന്ന നഗരത്തിൽ വെച്ചാണ് ഇത് അരങ്ങേറിയത്. ജനറൽ റാഡ്കോ മ്ലാഡിച്ചിന്റെ നേതൃത്വത്തിലുള്ള ബോസ്നിയൻ സെർബ് സൈന്യമാണ് ഈ ക്രൂരത നടത്തിയത്. 8,000-ൽ ബോസ്നിയാക് മുസ്ലിം പുരുഷന്മാരെയും ആൺകുട്ടികളെയുമാണ് സെർബ് സൈന്യം തിരഞ്ഞുപിടിച്ച് ക്രൂരമായി കൊലപ്പെടുത്തിയത്. ഇതിനു പുറമെ 25,000-ൽ വരുന്ന സ്ത്രീകളെയും കുട്ടികളെയും വയോധികരെയും അവിടെ നിന്ന് നിർബന്ധിതമായി ആട്ടിപ്പായിക്കുകയും അതിക്രമങ്ങൾക്ക് ഇരയാക്കുകയും ചെയ്തു. UN സെക്യൂരിറ്റി കൌൺസിൽ സെബ്രനിക്കയെ ഒരു സുരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ചിരുന്ന പ്രദേശമായിരുന്നു. അഭയാർത്ഥികളായ 1,000,000 മുസ്ലിങ്ങൾക്ക് സംരക്ഷണം നൽകാൻ ഡച്ച് സമാധാന സംരക്ഷണ സേനയെ അവിടെ വിന്യസിച്ചിരുന്നു. എന്നാൽ ആയുധബലത്തിൽ മുന്നിലായിരുന്ന സെർബ് സൈന്യത്തെ തടയാൻ എണ്ണത്തിൽ കുറവായിരുന്ന UN സേനയ്ക്ക് സാധിച്ചില്ല. അവർക്ക് നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വന്നു. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയും മുൻ യൂഗോസ്ലാവിയയ്ക്ക് വേണ്ടിയുള്ള അന്താരാഷ്ട്ര ക്രിമിനൽ ട്രിബ്യൂണലും സെബ്രനിക്കയിൽ നടന്നത് ഒരു വംശഹത്യ തന്നെയാണെന്ന് ഔദ്യോഗികമായി വിധിച്ചു. ഈ കൂട്ടക്കുലിക്ക് പിന്നിൽ പ്രവർത്തിച്ച പ്രധാന സൂത്രധാരന്മാരായ

0: രാഷ്ട്രീയ നേതാവ് റാഡോവൻ കരാജിച്ചിനും സൈനിക കമാൻഡർ റാഡ്കോ മ്ലാഡിച്ചിനും അന്താരാഷ്ട്ര കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. വംശഹത്യയുടെ മുറിവുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ജൂലൈ 11 അന്താരാഷ്ട്ര സെബ്രനിക്ക വംശഹത്യ അനുസ്മരണ ദിനമായി UN ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചു. എക്കാലത്തെയും മികച്ച അമേരിക്കൻ സംഗീത സംവിധായകരിൽ ഒരാളായ ജോർജ് ഗെർഷ്വിൻ അന്തരിച്ചത് 1937 ജൂലൈ 11. ഹോളിവുഡിൽ ഒരു ചിത്രത്തിന് സംഗീതം നൽകുന്നതിനിടയിൽ അദ്ദേഹം അബോധാവസ്ഥയിലാവുകയും തുടർന്ന് നടത്തിയ അടിയന്തര ശസ്ത്രക്രിയ പരാജയപ്പെട്ടതിനെ തുടർന്ന് കാലിഫോർണിയയിൽ വെച്ച് മരണപ്പെടുകയുമായിരുന്നു. 20th century ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന പ്രശസ്ത ബ്രിട്ടീഷ് നടനും സംവിധായകനുമായ ലോറൻസ് ഒലിവിയർ അന്തരിച്ചത് 1989 ജൂലൈ 11. വില്യം ഷേക്സ്പിയറുടെ നാടകങ്ങളിലെ കഥാപാത്രങ്ങളെ വേദിയിലും സിനിമയിലും അവിസ്മരണീയമാക്കിയതിലൂടെയാണ് അദ്ദേഹം ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത്. ഹാംലെറ്റ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരവും ഈ ചിത്രം സംവിധാനം ചെയ്തതിന് മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരവും അദ്ദേഹം നേടി. കരിയറിലെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് 2 times അദ്ദേഹത്തിന് ഓണററി ഓസ്കാർ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് തിയേറ്റർ രംഗത്തെ ഏറ്റവും അഭിമാനകരമായ പുരസ്കാരമായ ലണ്ടൻ തിയേറ്റർ അവാർഡുകൾ അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി 1984 ലോറൻസ് ഒലിവിയർ അവാർഡുകൾ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഹോളിവുഡിലെ എക്കാലത്തെയും പ്രശസ്തരായ നടന്മാരിൽ ഒരാളായ യൂൾ ബ്രൈനർ ജനിച്ചത് 1920 ജൂലൈ 11. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ അടയാളം പൂർണ്ണമായി മൊട്ടയടിച്ച തലയായിരുന്നു. ദി കിങ് ആൻഡ് ഐ എന്ന ചിത്രത്തിലെ കഥാപാത്രത്തിനായി അദ്ദേഹം രൂപമാറ്റം വരുത്തിയതാണെങ്കിലും പിന്നീട് അത് അദ്ദേഹത്തിന്റെ ഒരു ട്രേഡ് മാർക്കായി മാറി.
1: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA
2: 4 years BCA 1 year കൂടി പഠിച്ചാൽ MCA അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഒരു ഗാനമാണ് ഇപ്പോൾ കേൾപ്പിക്കുന്നത്. രചന ഗിരീഷ് പോത്തഞ്ചേരി, സംഗീതം രാജാമണി, ചിത്രം സുദിനം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ആരണ്യകം ആയുരാരോഗ്യം പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട, മണ്ണന്തല.
3: കൊഴുപ്പും അന്നജവും നിയന്ത്രിക്കൂ. പ്രോട്ടീനും ഫൈബറും സമ്പുഷ്ട പോഷകങ്ങളും ശീലമാക്കൂ. അളവല്ല മികവാണ് മുഖ്യം. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. സന്ദർശിക്കൂ ആരണ്യകം, കോവിൽ നട, മണ്ണന്തല.
4: ആയുരാരോഗ്യത്തിൽ നിന്ന് കുട്ടികളിൽ പനിമൂലം ഉണ്ടാകുന്ന അപസ്മാരത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ ആതിര രവീന്ദ്രൻ.
5: ഫിബ്രൈൽ സീഷേഴ്സ് എന്നാൽ നിങ്ങളുടെ കുട്ടിയുടെ ശരീര താപനില പെട്ടെന്ന് കൂടുന്നതുകൊണ്ടുള്ള ഒരു ഫിറ്റ്സ് അല്ലെങ്കിൽ അപസ്മാരമാണ്. ഇത് സാധാരണ പനിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പനി മൂലമുള്ള അപസ്മാരം കാണുന്നത് ഭയപ്പെടുത്തുന്നതും അസ്വസ്ഥത ഉളവാക്കുന്നതുമായിരിക്കാം. പക്ഷേ അവ നിങ്ങളുടെ കുട്ടിക്ക് ദോഷകരമല്ല. പനി കൊണ്ടുണ്ടാകുന്ന ഈ അപസ്മാരം തലച്ചോറിന് കേടുപാടുകൾ വരുത്തുന്നില്ല. ഇങ്ങനെ പനി മൂലമുള്ള അപസ്മാരമുണ്ടായ കുട്ടികളിൽ റിസ്ക് ഓഫ് എപ്പിലെപ്സി വളരെ കുറവാണ്. 30 കുട്ടികളിൽ ഒരാൾക്ക് വീതം പനിയോടുകൂടിയുള്ള അപസ്മാരം ഉണ്ടാകാറുണ്ട്. 6 മാസം മുതൽ 6 വയസ്സ് വരെയുള്ള പ്രായത്തിലാണ് സാധാരണയായി ഇത് കാണുന്നത്. ലക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. അപസ്മാരം വരുന്ന സമയത്ത് നിങ്ങളുടെ കുട്ടിക്ക് ബോധം നഷ്ടപ്പെട്ടേക്കാം. പേശികൾ വലിഞ്ഞു മുറുകുന്ന അല്ലെങ്കിൽ വളയുന്ന അവസ്ഥ കാണാം. കുട്ടിയുടെ മുഖം നീല നിറമായേക്കാം. അപസ്മാരം നിരവധി മിനിറ്റുകൾ നീണ്ടു നിന്നേക്കാം. ചലനങ്ങൾ നിൽക്കുമ്പോൾ കുട്ടിക്ക് ബോധം വീണ്ടെടുക്കാൻ സാധിക്കുന്നു. പക്ഷേ പിന്നീട് അവൻ ഉറക്കം തൂങ്ങുകയോ അസ്വസ്ഥനാകുകയോ ചെയ്തേക്കാം. അതിനെ പോസ്റ്റ് ഇക്ടൽ കൺഫ്യൂഷൻ എന്ന് വിളിക്കുന്നു. ചിലപ്പോൾ പേരൻസിന് കുട്ടിക്ക് പനിയുണ്ടെന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ അപസ്മാരം ഉണ്ടാകുന്നു. അപസ്മാര സമയത്ത് എന്തെല്ലാം ചെയ്യാം? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശാന്തത പാലിക്കുക എന്നതാണ്. പരിഭ്രാന്തരാകരുത്. കുട്ടിയെ മൃദുവായ ഒരു പ്രതലത്തിൽ കിടത്തി ഒരു വശത്തേക്ക്, പ്രിഫറബിളി ഇടത് സൈഡിലേക്ക് ചരിച്ച് കിടത്താൻ ശ്രമിക്കുക. ഇത് ശ്വാസതടസ്സം ഉണ്ടാകുന്നത് തടയുന്നു. അയവുള്ള ഡ്രസ്സ് അല്ല ധരിച്ചിരിക്കുന്നെങ്കിൽ അത് ഉടനടി ഉരിമാറ്റേണ്ടതാണ്. മുഖം നീല കലർന്ന നിറം ഉൾപ്പെടെയുള്ള ശ്വസന പ്രശ്നങ്ങളുടെ ലക്ഷണങ്ങൾക്കായി ശ്രദ്ധിക്കുക. സമയം ട്രാക്ക് ചെയ്യുക എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കുട്ടിയുടെ അപസ്മാരം എത്ര സമയം നീണ്ടു നിൽക്കുന്നുവെന്ന് ശ്രദ്ധിക്കുക. അപസ്മാരം 5 മിനിറ്റിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഉടനടി വൈദ്യസഹായം തേടുക. ഫിബ്രൈൽ സീഷേഴ്സ് വരുന്ന സമയത്ത് പിടിച്ചു നിർത്താനോ നിയന്ത്രിക്കാനോ ശ്രമിക്കരുത്. കുട്ടിയുടെ വായിൽ ഒന്നും തന്നെ വെക്കാൻ ശ്രമിക്കരുത്. ഫിറ്റ്സ് വന്ന കുട്ടിയിൽ ചൂട് കുറയ്ക്കാനായിട്ട് തണുത്ത വെള്ളമോ ചൂടുവെള്ളമോ ഒന്നും ഉപയോഗിച്ച് തുടയ്ക്കാൻ പാടില്ല. ചികിത്സ: ഫീവർ കുറയ്ക്കാനായി പാരസെറ്റാമോൾ സിറപ്പായും സപ്പോസിട്രിയായും ഉപയോഗിക്കുന്നു. ചിലപ്പോൾ ആന്റി എപ്പിലെപ്റ്റിക് മരുന്നുകളും ഉപയോഗിക്കാറുണ്ട്.

0: ആയുരാരോഗ്യത്തിലെന്ന് കുട്ടികളിൽ പനിമൂലമുണ്ടാകുന്ന അപസ്മാരത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ആതിര രവീന്ദ്രൻ.
1: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽനട, മണ്ണന്തല.
2: ഈ കെ കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
3: എന്തോ
2: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
3: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
4: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
3: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
4: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
5: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡി അല്ലേ?
6: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
5: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻ സപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
7: നമസ്തേ, അനന്തപുരിയിൽ നീ കേൾപ്പിക്കുന്നത് ജയചന്ദ്രൻ പാടിയ ഒരു ഗാനം, ചിത്രം ലക്ഷ്മി. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ദേവരാജൻ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: യേശുദാസും സുജാതയും പാടിയ ഒരു ഗാനമാണിനി ചിത്രം ഡ്രീംസ്. ഗാനമെഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിരകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ.

0: കൂടാതെ എസ് ആർ ടവർ എം സി റോഡ് കേശവദാസപുരത്തും.
1: പിട്ടാപ്പുലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാ ഗാർഡിന്റെ വാട്ടർ പ്യൂരിഫയറിന് മെഗാ ഓഫറുകളുണ്ട്.
2: മഴക്കാലം കൂടിയല്ലേ, ഉപയോഗിക്കുന്ന വെള്ളം പ്യൂർ അല്ലെങ്കിൽ പണി കിട്ടും, നമുക്ക് വാങ്ങാം.
1: ആറോ യു വി യു എഫ് ആൽക്കലൈൻ ടെക്നോളജി മോഡലുകൾ തുടങ്ങി ലേറ്റസ്റ്റ് സ്ലിം ഗ്ലാസ് ഡിസൈനർ മോഡലുകൾ വരെയുണ്ട്. 1800 രൂപ വരെ ക്യാഷ് ബാക്ക് ഫ്രീ ഗ്ലാസ് കെറ്റിൽ, ഇ എം ഐ ആണെങ്കിൽ 900 രൂപ മുതൽ.
2: പിട്ടാപ്പുലിൽ ഏജൻസീസ്.

0: സമയം 7 മണി കഴിഞ്ഞ 30 മിനിറ്റ്. ഇനി തൊഴിലന്വേഷകർക്കായി
1: തൊഴിൽ ദർശനം.
2: ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന് കീഴിൽ രാജസ്ഥാനിലെ ജോധ്പൂരിലുള്ള ഡിഫൻസ് ലബോറട്ടറിയിൽ റിസർച്ച് അസോസിയേറ്റ് ജൂനിയർ റിസർച്ച് ഫെലോ തസ്തികകളിലേക്ക് വാക്കിൻ ഇന്റർവ്യൂ നടത്തുന്നു. 10 ഒഴിവുകളാണുള്ളത്. തസ്തികകളും ഒഴിവും. റിസർച്ച് അസോസിയേറ്റ് 3, ഫിസിക്സ് മെറ്റീരിയൽസ് 2, ഇലക്ട്രോണിക്സ് 1, ജൂനിയർ റിസർച്ച് ഫെലോ 7, കെമിസ്ട്രി 4, ഫിസിക്സ് 1, മെക്കാനിക്കൽ 2. യോഗ്യത: റിസർച്ച് അസോസിയേറ്റിനെ ബന്ധപ്പെട്ട വിഷയത്തിൽ PhD അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം, ME, MTechഉം ഗവേഷണ അധ്യാപന ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ് മേഖലയിൽ 3 വർഷത്തെ പരിചയവും SCI ജേണലിൽ 1 ഗവേഷണ പ്രബന്ധവും. ജൂനിയർ റിസർച്ച് ഫെലോയ്ക്ക് ബന്ധപ്പെട്ട വിഷയത്തിൽ ഫസ്റ്റ് ക്ലാസ്സോടെ MSc, BA, BTech, നെറ്റ്, ഗേറ്റ് അല്ലെങ്കിൽ ME, MTech. റിസർച്ച് അസോസിയേറ്റിന് July 22 ജൂനിയർ റിസർച്ച് ഫെലോയ്ക്ക് July 23 ഇന്റർവ്യൂ. സ്ഥലം: ഡിഫൻസ് ലബോറട്ടറി, ഡോക്ടർ DS കോത്താരി മാർഗ്, രത്തനട പാലസ്, രത്തനട, ജോധ്പൂർ, രാജസ്ഥാൻ. വിലാസം ഒരിക്കൽ കൂടി: ഡിഫൻസ് ലബോറട്ടറി, ഡോക്ടർ DS കോത്താരി മാർഗ്, രത്തനട പാലസ്, രത്തനട, ജോധ്പൂർ, രാജസ്ഥാൻ. വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://drdo.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: https://drdo.gov.in. ഡൽഹിയിലുള്ള CERSAI വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 16 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും ഡെപ്യൂട്ടി ജനറൽ മാനേജർ 1, അസിസ്റ്റന്റ് ജനറൽ മാനേജർ 6, ചീഫ് മാനേജർ 2, സീനിയർ മാനേജർ 2, മാനേജർ 4, അസിസ്റ്റന്റ് മാനേജർ 1. SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും 500 രൂപ, മറ്റുള്ളവർക്ക് 1000 രൂപയാണ് അപേക്ഷാ ഫീസ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി July 20. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.cersai.org.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: www.cersai.org.in. ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്ക് വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 26 ഒഴിവുണ്ട്. ISRO രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിലായിരിക്കും നിയമനം. ടെക്നീഷ്യൻ B ഒഴിവ് 9. യോഗ്യത: 10ാം ക്ലാസ്സും ഇലക്ട്രോണിക്സ് മെക്കാനിക്, ഇലക്ട്രോണിക് സിസ്റ്റംസ് മെയിന്റനൻസ്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് അപ്ലയൻസസ്, മെക്കാനിക് ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സ്, കാർപ്പന്റർ ട്രേഡിൽ ITI. ടെക്നിക്കൽ അസിസ്റ്റന്റ് ഒഴിവ് 7. യോഗ്യത: ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ. സയന്റിഫിക് അസിസ്റ്റന്റ് ഒഴിവ് 5. യോഗ്യത: ഫസ്റ്റ് ക്ലാസ്സോടെ BSc കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ മാത്തമെറ്റിക്സ്. മറ്റ് ഒഴിവുള്ള തസ്തികകൾ ഡ്രാഫ്റ്റ്സ്മാൻ

0: ബി 2 ലൈബ്രറി അസിസ്റ്റന്റ് 1 കുക്ക് 2 പ്രായം 2026 ജൂലൈ 13 18 35 വയസ്സിനും ഇടയിൽ ഓൺലൈനായി അപേക്ഷിക്കാം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 20. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.isro.gov.in അല്ലെങ്കിൽ www.istrac.gov.in. വെബ്സൈറ്റ് വിലാസങ്ങൾ ഒരിക്കൽ കൂടി www.isro.gov.in അല്ലെങ്കിൽ www.istrac.gov.in.
1: തൊഴിൽ ദർശനം. ഇനി ബെൻസ് വാസുവിലെ ഗാനം കേൾപ്പിക്കാം. യേശുദാസ് പാടിയ ഈ ഗാനത്തിന്റെ രചന മങ്കൊമ്പ്, സംഗീതം എ.ടി. ഉമ്മർ.

0: കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
1: എന്തോ
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണുതള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രമടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിള, കൊല്ലം.

0: പാട്ടും പൊരുളും. രചന ശ്രീകുമാർ മുഖത്തല.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പാട്ടും പൊരുളും പരിപാടിയിലേക്ക് സ്വാഗതം. ആവിഷ്കരിക്കാൻ നന്നേ പ്രയാസമുള്ള മാനസിക ഭാവങ്ങൾ പലതുണ്ട്. നമുക്കത് ഭാഷയിലൂടെ ആവിഷ്കരിക്കുക ദുഷ്കരമാണ്. അടിസ്ഥാന വികാരങ്ങളെ വിപുലീകരിച്ച് അവതരിപ്പിക്കാൻ സാധിച്ചേക്കും. എന്നാൽ അനുഭവ സങ്കീർണതകളുടെ സ്ഥിതി അതല്ല. അവ സൂക്ഷ്മമായിട്ടാണ് മനസ്സുകളിൽ കുടികൊള്ളുന്നത്. ലോകത്തെവിടെയുമുള്ള കവികൾ ആദിമകാലം മുതൽ സൂക്ഷ്മവികാരങ്ങളെ ആവിഷ്കരിക്കാൻ പല പല മാർഗങ്ങൾ സ്വീകരിച്ചു പോന്നു. പ്രതിഭയുടെ വെളിച്ചത്തോടൊപ്പം കാവ്യസംസ്കാരം ആത്മാവിലേറ്റുവാങ്ങിയ നമ്മുടെ ഗാനരചയിതാക്കൾ ചലച്ചിത്ര ഗാനങ്ങളെ ഉദാത്ത കവിതകളാക്കി. എന്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു. പാടാൻ മറന്നൊരു പാട്ടിന്റെ തേൻകണം പാറിപ്പറന്നു വന്നു.

0: ക്ഷണം പാറി പറന്നു വന്നു.
1: ഒ എൻ വി എഴുതുമ്പോൾ അതിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട കൽപ്പനകൾ സ്വാഭാവികതയോടെ കടന്നുവരും. മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ എന്ന ബോധ്യം അദ്ദേഹത്തിനുണ്ട്. കവിതകളിൽ പലയിടത്തും അത്തരം പ്രയോഗങ്ങൾ കാണാം. എന്റെ മൺവീണ എന്നത് നമ്മൾ ബാഹ്യമായി കാണുന്ന വീണയല്ല, അത് താൻ തന്നെയാണ്, സ്വന്തം ശരീരം തന്നെയാണ്. അതിൽ കൂടണയാൻ ഒരു മൗനം പറന്നു വന്നിരിക്കുന്നു. അത് വെറുമൊരു മൗനമല്ല, പാടാൻ മറന്ന പാട്ടിൻ്റെ തേൻകണമാണ്. അത് പാറിപ്പറന്ന് മൺകൂടിലേക്കെത്തിയിരിക്കുന്നു. പാടാൻ മറന്ന പാട്ട്, അതും ഒ എൻ വിയുടെ പ്രിയപ്പെട്ട പ്രയോഗമാണ്. പഞ്ചാഗ്നി എന്ന ചിത്രത്തിലെ ഗാനത്തിൽ അദ്ദേഹം പറയുന്നു, പാടാൻ മറന്നുപോയ പാട്ടുകളല്ലോ നിൻ മാടത്ത മധുരമായി പാടുന്നു. ഇവിടെ പാട്ടിൻ്റെ തേൻകണം പാറിപ്പറന്നു വന്നിരിക്കുന്നു. അത് മൗനമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിലെ സ്വരങ്ങൾ നിശബ്ദമായിരിക്കുന്നു.

0: കാട്ടിലെ തേൻകണം പാറിപ്പറന്നു വന്നു.
1: പൊന്തൂവലെല്ലാം ഒതുക്കി ഒരു നൊമ്പരം നെഞ്ചിൽ പിടഞ്ഞു. പാറിപ്പറന്നു വന്ന പാട്ടിൻ്റെ തേൻകണം പൊന്തൂവലെല്ലാം ഒതുക്കി. പാറിപ്പറന്നു എന്ന ക്രിയയുമായി ഈ തൂവലൊതുക്കൽ എത്രമാത്രം ചേർന്നിരിക്കുന്നു. ഒരു നൊമ്പരം നെഞ്ചിൽ പിടഞ്ഞു. നെഞ്ചിൽ വേദന പിടയുക, വെറുതെ വേദനിച്ചു എന്നല്ല, വേദന പിടഞ്ഞു എന്നാണ്. അതും നെഞ്ചിൽ.

സ്നേഹം തഴുകിത്തഴുകി വിടർത്തിയ മോഹത്തിൻ പൂക്കളുലഞ്ഞു. കൂടുതൽ തെളിയുകയാണ് മൗനത്തിൻ്റെ അവസ്ഥ. സ്നേഹം തഴുകിത്തഴുകി വിടർത്തിയ മോഹത്തിൻ്റെ പൂക്കൾ. സ്നേഹം തഴുകുമ്പോൾ പ്രണയിക്കുന്നവരിൽ മോഹത്തിൻ്റെ പൂക്കളാണുണ്ടാവുക. ആ പൂക്കൾ ഉലഞ്ഞു. പൂക്കൾ ഉലയുന്നത് സാധാരണമാണ്. ഇവിടെ തൊട്ടുമുന്നിൽ നൊമ്പരം നെഞ്ചിൽ പിടഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് പൂക്കളുടെ ഉലച്ചിൽ വേദന നമ്മെ അറിയിക്കലാണ്. പിന്നെ ഒന്നുകൂടി, ഒരു മൗനം, ഒരു പാട്ട്, ഒരു നൊമ്പരം എന്നെല്ലാം കാണുന്നത് എന്തുകൊണ്ടാവും? മൗനവും പാട്ടും നൊമ്പരവും പൊതു സ്വഭാവമുള്ളതല്ല എന്നാണ് സൂചന. അത് ഏതോ സവിശേഷമായ സംഭവഗതിയുടെ ഭാഗമാണ്. അത് ചലച്ചിത്രത്തിലെ കഥാപാത്രവുമായി ബന്ധപ്പെട്ടതുമാണ്.

പൂവിൻ ചൊടിയിലും മൗനം, ഭൂമി ദേവി തന്നെ ആത്മാവിൽ മൗനം, വെണ്ണിൻ്റെ കണ്ണുനീർത്തുള്ളിയിലും കൊച്ചു മൺതരിച്ചുണ്ടിലും മൗനം. ചൊടി എന്നാൽ ചുണ്ടുകളാണ്. മൗനം പ്രകടമാവുന്നത് അധരങ്ങളിലാണല്ലോ, അവിടം കൊണ്ടും തീരുന്നില്ല. ഈ അനുഭവം ഭൂമിയാകെ ഏറ്റെടുക്കുന്നു. ഭൂമി ദേവി തന്നെ ആത്മാവിൽ മൗനം, ഭൂമിദേവിയുടെ ആത്മാവിൽ എന്നതിനുമപ്പുറം എന്തു പറയാൻ?

0: വിണ്ണിന്റെ, ആകാശത്തിന്റെ അല്ലെങ്കിൽ സ്വർഗത്തിന്റെ കണ്ണുനീർത്തുള്ളിയിൽ മൗനം. അതു മഴയാണ് എന്ന് പറഞ്ഞ് ഭാവത്തിന്റെ ഗൗരവം കുറയ്ക്കാൻ മുതിരുന്നില്ല. ഏറ്റവും താഴെ കൊച്ചുമൺതരിച്ചുണ്ടിലും മൗനം. പൂവിൻ്റെ ചൊടി, കൊച്ചുമൺതരിയുടെ ചുണ്ട് എന്നിങ്ങനെ തൊട്ടറിയാവുന്നവയാണ് ഈ ഗാനത്തിലെ ബിംബങ്ങളാകെ. ആത്യന്തികമായി കൊടിയ വിഷാദത്തിന്റെ വരിഞ്ഞുമുറകൾ തീവ്രമായി പറഞ്ഞുവെക്കുകയാണ് കവി.
1: വിണ്ണിന്റെ കണ്ണുനീർത്തുള്ളിയിലും കൊച്ചുമൺതരിച്ചുണ്ടിലും മൗനം.
0: ഗാനത്തിന് ഭാവസാന്ദ്രമായി ഈണമിട്ടത് ജോൺസൺ. സവിശേഷ മധുരിമയോടെ പാടിയത് യേശുദാസ്. ചിത്രം നേരം പുലരുമ്പോൾ. തിരശീലയിൽ നഹാസും രമ്യാകൃഷ്ണനും.
1: എന്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു, പാടാൻ മറന്നൊരു പാട്ടിലെ തേൻകണം പാറിപ്പറന്നു വന്നു.
0: മറ്റൊരു പാട്ടുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം.

0: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
1: അനന്തപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, എച്ച് ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ. രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
4: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: നീ അറിഞ്ഞോ, നമ്മുടെ ഈഞ്ചിക്കൽ SP മെഡിഫോർട്ട് ആശുപത്രിയിൽ 100 റോബോട്ടിക് സർജറികൾ പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി ഈ വരുന്ന ജൂലൈ 11 ശനിയാഴ്ച RISE EMR റോബോട്ടിക് കോൺക്ലേവ് നടത്തുന്നുവെന്ന്.
6: CMR റോബോട്ടിക് കോൺക്ലേവോ?
5: അതേനേ, RISE റോബോട്ടിക് ഇന്നൊവേഷൻ സർജിക്കൽ എക്സലൻസ്. കഴിഞ്ഞ മാസം അച്ഛന് റോബോട്ടിക് നെഫ്രക്ടമി സർജറി നടത്തിയത് ഞാൻ പറഞ്ഞിരുന്നില്ലേ?
6: ആ, ട്രഡീഷണൽ സർജറി പോലൊന്നുമല്ലെന്ന് നീ പറഞ്ഞിരുന്നു.
5: അതെ, എളുപ്പത്തിലുള്ള സർജറിയും വേഗത്തിൽ റിക്കവറിയുമാണ് ഇതിന്റെ പ്രത്യേകത.
6: ആഹാ, കൊള്ളാലോ.
5: ഈ വേർസിയസ് റോബോട്ടിന്റെ പ്രവർത്തനങ്ങൾ ലൈവ് ഡെമോയിലൂടെ കാണിച്ചു തരാനും വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ റോബോട്ടിക് സർജന്മാരുമായി നേരിട്ട് സംസാരിക്കാനും സർജറി പൂർത്തിയാക്കിയ പേഷ്യൻസിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുമായി ഒരുക്കുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് RISE CMR കോൺക്ലേവ്. അച്ഛനെയും അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അച്ഛനൊപ്പം ഞാനും പോകും.
6: എന്നാ പിന്നെ ഞാനുമുണ്ട്, കൂട്ടുകാരോടും വരാൻ പറയാം.
5: ആ പിന്നെ യൂറോളജിക്ക് മാത്രമല്ല, ഗൈനക്കോളജി, കുടൽ രോഗങ്ങൾ, ജനറൽ സർജറി എന്നിവയും വേർസിയസ് റോബോട്ടിക് ഉപയോഗിച്ച് നടത്തുന്നുണ്ട്.
6: അതെയോ?
5: മറക്കണ്ട, ജൂലൈ 11 വൈകുന്നേരം 3 മുതൽ 5 വരെ. അപ്പോയിന്റ്മെന്റുകൾക്കും റിസർവേഷനുമായി വിളിക്കൂ 0471-3100-101 അല്ലെങ്കിൽ 0471-3100-101.
4: SP മെഡിഫോർട്ട് ഹോസ്പിറ്റൽ, ഇന്റർനാഷണൽ എയർപോർട്ട് സർവീസ് റോഡ്, ഈഞ്ചക്കൽ, തിരുവനന്തപുരം.
2: SP മെഡിഫോർട്ട്, യു ഫസ്റ്റ് ഓൾവേസ്.

0: ഈ ഗാനം യേശുദാസും എസ് ജാനകിയും പാടിയത്. ചിത്രം തുഷാരം. രചന യൂസഫ് അലി കേച്ചേരി. സംഗീതം ശ്യാം.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: പ്രതിരോധം, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ടൂറിസം, കായികം, ദുരന്ത നിവാരണം എന്നിവ ഉൾപ്പെടുന്ന 5 പ്രധാന ധാരണാപത്രങ്ങളിൽ ഇന്ത്യയും ന്യൂസിലാന്റും ഒപ്പുവച്ചു. ന്യൂസിലാന്റിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനുമാണ് കരാറുകളിൽ ഒപ്പുവച്ചത്. കശുവണ്ടി വ്യവസായ മേഖല നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ പുനരുദ്ധാരണ പാക്കേജ് ആവശ്യപ്പെട്ട് ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ കണ്ട് നിവേദനം നൽകിയതായി മന്ത്രി ഷിബു ബേബി ജോൺ. വിശദമായ പദ്ധതി രേഖ ഉടൻ സമർപ്പിക്കാൻ കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചതായി ഷിബു ബേബി ജോൺ പറഞ്ഞു. സാങ്കേതികവിദ്യ മനുഷ്യജീവിതത്തിന്റെ അവിഭാജ്യഘടകമായി മാറിയെന്ന് കേന്ദ്ര സഹമന്ത്രി അർജുൻ റാം മെഖ്വാൾ. ശാസ്ത്രവും സമൂഹവും ഒരുമിച്ച് വികസിക്കുന്നുവെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി. തമിഴ്നാട്ടിലെ തിരുപ്പൂർ ജില്ലയിൽ കാറും ഡീസൽ ടാങ്കറും തമ്മിൽ കൂട്ടിയിടിച്ച് 2 കുട്ടികളടക്കം ഒരേ കുടുംബത്തിലെ 6 പേർ മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കനത്ത മഴയും മണ്ണിടിച്ചിലും കാരണം മുംബൈ പൂനെ റൂട്ടിൽ ട്രെയിൻ സർവീസുകൾ തടസ്സപ്പെട്ടു. ഈ മാസം 17 വരെ സെൻട്രൽ റെയിൽവേ 22 പതിവ് ട്രെയിനുകളും 8 പ്രത്യേക സർവീസുകളും റദ്ദാക്കി. യാക്കോബായ സുറിയാനി സഭയ്ക്ക് തിരുവനന്തപുരം കേന്ദ്രമാക്കി പുതിയ മേഖല രൂപീകരിക്കാൻ സഭയുടെ എപ്പിസ്കോപ്പൽ സുനദോസ് തീരുമാനിച്ചു. വൈദിക സെമിനാരി റസിഡന്റ് മെത്രോപൊലിത്ത ഡോ കുര്യാക്കോസ് മാർ തയോഫിലോസ് ഈ മാസം 15 മേഖലയുടെ ചുമതലയേൽക്കും. സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ 7 തരം തുല്യതാ പരീക്ഷ ഇന്നും നാളെയും. കോഴിക്കോട് ജില്ലയിലെ 7 സ്കൂളുകളിൽ 32 ഭിന്നശേഷിക്കാരടക്കം 100 പഠിതാക്കൾ പരീക്ഷ എഴുതും. ഇന്ത്യ ഇംഗ്ലണ്ട് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് സതാംപ്ടണിൽ റോസ്ബോൾ സ്റ്റേഡിയത്തിൽ രാത്രി 7 മത്സരം.
2: എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസ്. ഇനി 10 മണിക്ക്.

0: സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
2: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
1: ഇൻറോയൽ അപ്ടോൺ, കണ്ണമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
2: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
3: ഇപ്പോൾ ഇന്നത്തെ ചോദ്യവും അതിനുള്ള ഉത്തരവും പറയാം. സംസ്ഥാനത്തെ ഐ ടി വകുപ്പിന്റെ പുതിയ പേരെന്താണ്? ചോദ്യം ഇതായിരുന്നു. ശരിയുത്തരം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഐ ടി ഫ്യൂച്ചർ ടെക്നോളജീസ് ആൻഡ് സ്റ്റാർട്ടപ്സ്. ഇതിനോടൊപ്പം കേരള ടെക് എന്ന പുതിയ ബ്രാൻഡ് നാമവും വകുപ്പിനായി ഉപയോഗിക്കുന്നുണ്ട്. നിലവിലെ സംസ്ഥാന ഐ ടി എ ഐ വ്യവസായ വകുപ്പുകളുടെ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയാണ്. നമസ്തേ. അനന്തപുരിയിൽ ഇപ്പോൾ കേൾക്കാം കാലം സാക്ഷി.
4: മുരളി സിത്താര. മലയാള ചലച്ചിത്ര സംഗീത സംവിധായകൻ മുരളി സിത്താര എന്ന വി മുരളീധരൻ 1955 നവംബർ 28 കൊല്ലത്ത് ജനിച്ചു. ദരിദ്രമായ ജീവിത ചുറ്റുപാടിൽ നിന്ന് സംഗീതം പഠിച്ച അദ്ദേഹം പ്രൊഫഷണൽ സംഗീത ലോകത്ത് എത്തിച്ചേർന്നു. യേശുദാസിന്റെ ഉടമസ്ഥതയിലുള്ള തിരുവനന്തപുരം തരംഗനിസരി സ്കൂളിൽ സംഗീത പഠനം തുടങ്ങിയ അദ്ദേഹം ഇടവേളകളിൽ വയലിനിസ്റ്റായി സിത്താര ഗായക സംഘത്തിനൊപ്പം ചേർന്ന് പ്രവർത്തിച്ചു. 1987 തീക്കാറ്റ് എന്ന സിനിമയിലെ ഗാനങ്ങൾ ഒരുക്കിക്കൊണ്ട് അദ്ദേഹം ചലച്ചിത്ര സംഗീത മേഖലയിൽ പ്രവേശിച്ചു. ആ ചിത്രത്തിൽ യേശുദാസ് ആലപിച്ച 1 കോടി സ്വപ്നങ്ങളാൽ എന്ന ഗാനത്തിനാണ് അദ്ദേഹം ആദ്യമായി ഈണം നൽകിയത്. തുടർന്ന് വംശാന്തരം, മാൻമിഴിയാൾ, തമാശ കല്യാണം, കൂടിയാട്ടം തുടങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങൾക്കും സംഗീത സംവിധാനം നിർവഹിച്ചു. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ സീനിയർ കമ്പോസറായിരുന്ന അദ്ദേഹം ലളിതഗാനം, ഉദയഗീതം ഉൾപ്പെടെ ഒട്ടനവധി ഗാനങ്ങൾക്ക് ഈണം നൽകി. സംഗീത സംവിധാനത്തിൽ തന്റേതായ ശൈലി കൊണ്ടുവന്ന് ആസ്വാദക മനസ്സിൽ ഇടം നേടിയ അദ്ദേഹം 2021 ജൂലൈ 11 ഈ ലോകത്തോട് വിട പറഞ്ഞു. കാലം സാക്ഷിയിൽ ഇന്ന് മുരളി സിത്താരയുടെ ശബ്ദം.
5: ഇന്നത്തെ ലളിത സംഗീത പാഠത്തിൽ ഞാനൊരു പുതിയ ഗാനം പറഞ്ഞുതരാം. ഈ ഗാനത്തിന്റെ രചന നിർവഹിച്ചത് ശ്രീ മടവൂർ സുരേന്ദ്രനാണ്. ആദ്യം ഗാനത്തിന്റെ പല്ലവി സാഹിത്യം വായിക്കാം. അനിത എഴുതി. ഹൃദയരാഗ വിപഞ്ചിയിലുണരും,
6: ഹൃദയരാഗ വിപഞ്ചിയിലുണരും,
5: മൃദുല ഭാവമേ കവിഭാവമേ,
6: മൃദുല ഭാവമേ കവിഭാവമേ,
5: മധുര മനോഹര സ്മൃതികളിൽ ജീവിതം,
6: മധുര മനോഹര സ്മൃതികളിൽ ജീവിതം,
5: മധുവൂറും കവിതയായി പൂത്തുനിൽപ്പു,
6: മധുവൂറും കവിതയായി പൂത്തുനിൽക്കും,
5: മധുവൂറും കവിതയായി പൂത്തുനിൽക്കും. ആ വരി രണ്ടു പ്രാവശ്യം ആ വരികൾ ചേർന്ന് വായിക്കും.
6: ഹൃദയരാഗ വിപഞ്ചിയിലുണരും, മൃദുലഭാവമേ കവിഭാവമേ, മധുര മനോഹര സ്മൃതികളിൽ ജീവിതം, മധുവൂറും കവിതയായി പൂത്തുനിൽക്കും, മധുവൂറും കവിതയായി.

0: കാലൻ സാക്ഷിയിൽ ഇതുവരെ കേട്ടത് മുരളി സിത്താരയുടെ ശബ്ദം.
1: കാലം സാക്ഷി.
2: ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
3: എന്തുപറ്റി?
2: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
4: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
5: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ്ണ മോതിരങ്ങൾ.
4: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
5: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
6: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
7: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ 1 ക്യാമ്പസിൽ നിന്നും
6: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
7: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3x ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
6: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
8: നീ അറിഞ്ഞോ, നമ്മുടെ ഈഞ്ചിക്കൽ SP മെഡിഫോർട്ട് ആശുപത്രിയിൽ 100 റോബോട്ടിക് സർജറികൾ പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി ഈ വരുന്ന ജൂലൈ 11 ശനിയാഴ്ച RISE EMR റോബോട്ടിക് കോൺക്ലേവ് നടത്തുന്നുവെന്ന്.
9: CMR റോബോട്ടിക് കോൺക്ലേവോ?
8: അതേനേ, RISE റോബോട്ടിക് ഇന്നോവേഷൻ സർജിക്കൽ എക്സലൻസ്. കഴിഞ്ഞ മാസം അച്ഛന് റോബോട്ടിക് നെഫ്രക്ടമി സർജറി നടത്തിയത് ഞാൻ പറഞ്ഞിരുന്നില്ലേ?
9: ആ, ട്രഡീഷണൽ സർജറി പോലൊന്നുമല്ലെന്ന് നീ പറഞ്ഞിരുന്നു.
8: അതെ, എളുപ്പത്തിലുള്ള സർജറിയും വേഗത്തിൽ റിക്കവറിയുമാണ് ഇതിന്റെ പ്രത്യേകത.
9: ആഹാ, കൊള്ളാലോ.
8: ഈ വേർസിയസ് റോബോട്ടിന്റെ പ്രവർത്തനങ്ങൾ ലൈവ് ഡെമോയിലൂടെ കാണിച്ചു തരാനും വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ റോബോട്ടിക് സർജന്മാരുമായി നേരിട്ട് സംസാരിക്കാനും സർജറി പൂർത്തിയാക്കിയ പേഷ്യൻസിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുമായി ഒരുക്കുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് RISE CMR കോൺക്ലേവ്. അച്ഛനെയും അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അച്ഛനൊപ്പം ഞാനും പോകും.
9: എന്നാ പിന്നെ ഞാനുമുണ്ട്, കൂട്ടുകാരോടും വരാൻ പറയാം.
8: ആ പിന്നെ യൂറോളജിക്ക് മാത്രമല്ല, ഗൈനക്കോളജി, കുടൽ രോഗങ്ങൾ, ജനറൽ സർജറി എന്നിവയും വേർസിയസ് റോബോട്ടിക് ഉപയോഗിച്ച് നടത്തുന്നുണ്ട്.
9: അതെയോ?
8: മറക്കണ്ട, ജൂലൈ 11 വൈകുന്നേരം 3 മുതൽ 5 വരെ. അപ്പോയിന്റ്മെന്റുകൾക്കും റിസർവേഷനുമായി വിളിക്കൂ 0471-3100-101. അല്ലെങ്കിൽ 0471-3100-101.
9: SP മെഡിഫോർട്ട് ഹോസ്പിറ്റൽ, ഇന്റർനാഷണൽ എയർപോർട്ട് സർവീസ് റോഡ്, ഈഞ്ചക്കൽ, തിരുവനന്തപുരം.
8: SP മെഡിഫോർട്ട്, യു ഫസ്റ്റ് ഓൾവേസ്.
10: മുരളി സിത്താര സംഗീതം നൽകിയ ഒരു ഗാനം കേൾപ്പിക്കാം. ചിത്രം തീക്കാറ്റ്. ഗാനമെഴുതിയത് കൊല്ലം വിദ്യാധരൻ, പാടിയത് യേശുദാസ്.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
2: ശിവകാമി അലുമിനിയം കമ്പനി. അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പ്രസന്റേഷൻ ഐറ്റംസ്, വിജയ് ബ്രാൻഡഡ് അലുമിനിയം പാത്രങ്ങൾ, കൂടാതെ ഹോട്ടൽ കല്യാണ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്. ശിവകാമി അലുമിനിയം കമ്പനി, ചാല.
3: നമസ്തേ. അനന്തപുരിയിൽ ഇപ്പോൾ നമുക്ക് ചുറ്റും. കഴക്കൂട്ടം ഗവൺമെന്റ് വനിതാ ഐടിഐയിൽ 2021 ഒരു വർഷ കോഴ്സ് പൂർത്തിയാക്കിയ ട്രെയിനികളിൽ നിന്നും ഈടാക്കിയ കോഷൻ ഡെപ്പോസിറ്റ് തുക തിരികെ ലഭിക്കാത്തവർ 18 മുൻപായി അപേക്ഷ നൽകണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കെഎസ്ഇബി കഴക്കൂട്ടം 110 kV സബ്സ്റ്റേഷനിൽ നിന്ന് ടെക്നോപാർക്ക് ഫേസ് 3 സ്ഥിതി ചെയ്യുന്ന 110 kV സബ്സ്റ്റേഷനിലേക്ക് വൈദ്യുതി കൊണ്ടുപോകാൻ സ്ഥാപിച്ച 110 kV ഭൂഗർഭ കേബിൾ വഴി 13 രാവിലെ 10 മുതൽ വൈദ്യുതി കടത്തിവിടും. ഈ കേബിൾ കടന്നുപോകുന്ന സ്ഥലങ്ങളിൽ ഭൂമി കുഴിച്ചാൽ ജീവഹാനി ഉൾപ്പെടെ അപകടങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ഈ പ്രദേശങ്ങളിൽ കുഴിക്കുന്നതിന് മുൻപ് 944-600-8943 എന്ന നമ്പറിൽ ബന്ധപ്പെടണം. ഈ സ്ഥലങ്ങളിൽ ഒരു തരത്തിലുമുള്ള നിർമ്മിതികൾ അനുവദിക്കില്ലെന്ന് കഴക്കൂട്ടം 110 kV സബ്സ്റ്റേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. എം ജി സർവകലാശാല നടത്തുന്ന മറവി രോഗി പരിചരണ സർട്ടിഫിക്കറ്റ് കോഴ്സ് പൂർത്തിയാക്കിയ കോഴ്സ് പുതിയ ബാച്ചിലേക്കുള്ള പ്രവേശനം. മുതിർന്നവരെയും മറവി രോഗികളെയും പരിചരിക്കാൻ ശാസ്ത്രീയ പരിശീലനം നൽകുന്ന 6-മാസ കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. എം ജി സർവകലാശാല, IUCDS ഡിപ്പാർട്ട്മെന്റും ഡിമൻഷ്യ കെയർ പാലയും സംയുക്തമായാണ് കോഴ്സ് നടത്തുന്നത്. സംസ്ഥാനത്തെ സർക്കാർ നിയന്ത്രിത സ്വാശ്രയ കോളേജുകളിലേക്ക് 2026-27 വർഷത്തെ BSc നഴ്സിംഗ് അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചതിനുശേഷം നാഷണൽ കമ്മീഷൻ ഫോർ അലൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ വ്യവസ്ഥകൾ പ്രോസ്പെക്ടസിൽ ഉൾപ്പെടുത്തിയതിനാൽ അപേക്ഷാ സമർപ്പണത്തിനുള്ള തീയതി ജൂലൈ 18 വരെ നീട്ടിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0471-25-60-361. പുതിയ പാഠ്യപദ്ധതി പ്രകാരം ചില കോഴ്സുകളുടെ വിദ്യാഭ്യാസ യോഗ്യതയിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. വിശദവിവരങ്ങൾക്ക് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും.
4: വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
5: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
4: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
6: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
7: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
6: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻസ് അപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
8: ഇനി ലിവിംഗ് ആഘോഷമാക്കണം,
9: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്യുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ, ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
8: ഇൻറോയൽ അപ്ടോപ്പ്, കണ്ടമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
9: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
3: പുതിയ വെളിച്ചം എന്ന ചിത്രത്തിലെ ഗാനമാണിനി. യേശുദാസ് പാടിയ ഈ ഗാനത്തിന്റെ രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം സലിൽ ചൌധരി.

0: സമയം 8 മണി കഴിഞ്ഞ 30 മിനിറ്റ്.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ട് സാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
3: നോവൽ സഞ്ചാരം.
4: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
5: അമ്മയുടെ നിരന്തര ഉപദേശങ്ങൾ ആ ഇളം മനസ്സിൽ ഊറിക്കൂടി കട്ടിപിടിക്കുകയായിരുന്നു. ഞാൻ വലിയ കുടുംബത്തിലെയാ അല്ലേ ശങ്കു? അവൾ വിറകടുക്കി വയ്ക്കുന്ന ഭൃത്യനോട് ചോദിച്ചു. പിന്നെയോ, കൊച്ചമ്മ ഒരു മഹാറാണിയല്ലേ? മഹാറാണിക്ക് പറഞ്ഞ മക തിന്നാവോ ശങ്കു? അയ്യേ, ഞാൻ തിന്നില്ല, ചോദിച്ചതാ. ശങ്കു തിന്നുവോ? ശങ്കുന് അതൊക്കെ തിന്നാം, തവളയെ കൂടി തിന്നാം. തവളയെ തിന്നുവോ? തിന്നില്ല, വേണമെങ്കിൽ തിന്നാം എന്ന്. മഹാറാണി എന്തൊക്കെ തിന്നും ശങ്കു? കൊച്ചമ്മ തിന്നുന്നതൊക്കെ. എന്തൊക്കെ ഉടുക്കും? കള്ളിയും പുള്ളിയുമുള്ള പട്ടുകുപ്പായം. ഇതുമാതിരിയോ? പിന്നെ പിന്നെയും അവൾക്ക് എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ചോദ്യങ്ങൾ അവൾക്കു തന്നെ വ്യക്തമല്ല. സ്കൂളിലും അവൾക്ക് പറയത്തക്ക കൂട്ടുകാരുണ്ടായിരുന്നില്ല. അധികം പാവപ്പെട്ടവരാണ്. അവർക്കാർക്കും മിന്നുന്ന ഉടുപ്പുകളില്ല, ആഭരണങ്ങളില്ല. ആരും വലിയ കുടുംബത്തിലേ അല്ല. അതുകൊണ്ട് ഒരതിർത്തി വിട്ടു പെരുമാറാൻ ശാന്ത ഭയപ്പെട്ടു. ചിലപ്പോൾ അവൾ സ്വകാര്യമായി കൊത്തങ്കല്ലാടിയിട്ടുണ്ട്, മയിൽപ്പീല് കൈമാറിയിട്ടുണ്ട്. അപ്പോഴൊക്കെ കൂട്ടുകാർക്ക് നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. അമ്മയോട് പറയരുതേ? ഇല്ല, അവർ വാക്കുപാലിച്ചു. കാരണം അവർക്ക് ഓർമ്മ വയ്ക്കാൻ കഴിഞ്ഞില്ല. ആകെപ്പാടെ ഒറ്റപ്പെട്ട ഒരു ജീവിതമായിരുന്നു ശാന്തയുടേത്. വിശ്വാസ്യനായ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നത് സ്ഥലത്തെ പോസ്റ്റ്മാനാണ്. ആ കിഴവൻ അവളുടെ അമ്മയ്ക്കുള്ള കത്തുകളുമായി വരുമ്പോഴൊക്കെ ശാന്ത സൂക്ഷിച്ചു നോക്കി നിന്നിട്ടുണ്ട്.
6: എന്താ മോളെ
5: എന്ന് മധുരമായി ചോദിച്ചുകൊണ്ട് അയാൾ കടന്നുപോകും. പിന്നീട് അവർ തമ്മിലടുത്തു.
6: ഈ കത്തൊക്കെ സിംഗപ്പൂരിൽ നിന്നാണോ?
5: അവൾ പോസ്റ്റ്മാനോട് ചോദിച്ചു.
6: പല രാജ്യത്തുനിന്നുമാണ് മോളെ.
5: ആർക്കാ?
6: പലർക്കും.
5: എനിക്കെന്താ പല രാജ്യത്തുനിന്നും കത്ത് വരാത്തത്?
6: വരും.
5: എപ്പോൾ?
6: ഒരു ദിവസം.
5: അയാൾ തന്റെ ഇടവിട്ട പല്ലുകൾ വെളിക്ക് കാണുമാറ് ചിരിച്ചു കടന്നുപോകും. ശാന്ത ആ പല രാജ്യങ്ങളെപ്പറ്റി മനോരാജ്യം വിചാരിച്ചുകൊണ്ടിരിക്കും. അവിടെ വലിയ കുടുംബങ്ങളിലെ കുട്ടികൾ ധാരാളമുണ്ടാകും, ഒക്കെ മഹാറാണിമാരായിരിക്കുകയും ചെയ്യും. അവരെ ഒന്ന് കാണാൻ കഴിഞ്ഞാൽ. പിറ്റേന്ന് പോസ്റ്റ്മാൻ വന്നപ്പോൾ അവൾ പതുക്കെ ചോദിച്ചു,
6: പല രാജ്യത്തുനിന്നാണോ കത്തുകൾ?
5: അതെ മോളെ.
6: പല രാജ്യത്ത് മഹാറാണിമാരുണ്ടോ?
5: ഉണ്ടല്ലോ, ധാരാളം.
6: അവരെങ്ങനെയാണ് ഉടുപ്പിടുക?
5: മുന്തിയ ഉടുപ്പുകൾ. കിഴവൻ ചിരിച്ചു കടന്നുപോയി.
4: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
7: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
8: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
9: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
10: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബ്ബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില. ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബ്ബയ്യ ജുവലേഴ്സ് ആര്യശാല.
11: വിദ്യാർത്ഥികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്ന മണക്കാട് നാഷണൽ കോളേജ് ബിരുദ ബിരുദാനന്തര കോഴ്സുകൾക്കൊപ്പം ലേണിംഗ് ഇസ് ലൈഫ് എന്ന പദ്ധതിയുടെ ഭാഗമായി സിവിൽ സർവീസ് സപ്പോർട്ട്, വിദേശ ഭാഷാ പഠനം, ലൈഫ് സ്കിൽ ട്രെയിനിംഗ് എന്നീ പ്രോഗ്രാമിലൂടെ വിദ്യാർത്ഥികൾക്ക് മികച്ച കരിയർ സമ്മാനിക്കുന്നു.
12: ഉടൻ ജോയിൻ ചെയ്യൂ നാഷണൽ കോളേജ് മണക്കാട്.
0: സമയം 8 മണി കഴിഞ്ഞ 35 മിനിറ്റ്.
13: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
14: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
15: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ബെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
14: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരേ ആശയം പകരുന്ന ഗാനങ്ങളിൽ ഇന്ന് കേൾപ്പിക്കുന്നത് ശരത്കാലവും പ്രണയവും ഒരുപോലെ നിറയുന്ന ചില ഗാനങ്ങൾ. ജയചന്ദ്രനും വാണി ജയറാമും പാടിയത് ചിത്രം അംഗം. ഗാനമെഴുതിയത് പാപ്പനംകോട് ലക്ഷ്മണൻ. സംഗീതം ശങ്കർ ഗണേശ്.

തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മന്ദിരത്തിലെ അടുത്ത ഗാനം യേശുദാസ് പാടിയത്, ചിത്രം അംഗീകാരം. ഗാനരചന ബെച്ചോ തിരുമല, സംഗീതം എ.ടി. ഉമ്മർ.

0: ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷേ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
2: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
5: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്യുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
6: ഇൻറോയൽ അപ്ടോൺ, കണ്ണമ്മൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
7: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
8: വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാനീറ്റ വാട്ടർ പ്യൂരിഫയറുകൾക്ക് കിടിലൻ ഓഫറുകൾ.
9: കിണർ വെള്ളമോ പൈപ്പ് വെള്ളമോ ബോർ വെള്ളമോ ഏത് ജലസ്രോതസ്സിനും അനുയോജ്യമായ വാട്ടർ പ്യൂരിഫയറുകൾ കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡായ അക്വാനീറ്റയിൽ നിന്ന്. 24 മണിക്കൂറിനുള്ളിൽ ഇൻസ്റ്റലേഷൻ, വിശ്വസനീയമായ സർവീസ്.
8: കൂടാതെ വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ എല്ലാ വാട്ടർ പ്യൂരിഫയർ പർച്ചേസിനൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
9: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
10: നമുക്കിനി ചിത്ര പാടിയ ഒരു ഗാനം കേൾക്കാം. ഗാനത്തിന്റെ രചന ഗിരീഷ് പോത്തഞ്ചേരി, സംഗീതം വിൽസൺ, ചിത്രം ന്യൂസ് പേപ്പർ ബോയ്.

0: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: നീ അറിഞ്ഞോ, നമ്മുടെ ഈഞ്ചിക്കൽ SP മെഡിഫോർട്ട് ആശുപത്രിയിൽ 100 റോബോട്ടിക് സർജറികൾ പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി ഈ വരുന്ന ജൂലൈ 11 ശനിയാഴ്ച RISE EMR റോബോട്ടിക് കോൺക്ലേവ് നടത്തുന്നുവെന്ന്.
5: CMR റോബോട്ടിക് കോൺക്ലേവോ?
4: അതേനേ, RISE റോബോട്ടിക് ഇന്നൊവേഷൻ സർജിക്കൽ എക്സലൻസ്. കഴിഞ്ഞ മാസം അച്ഛന് റോബോട്ടിക് നെഫ്രക്ടമി സർജറി നടത്തിയത് ഞാൻ പറഞ്ഞിരുന്നില്ലേ?
5: ആ, ട്രഡീഷണൽ സർജറി പോലൊന്നുമല്ലെന്ന് നീ പറഞ്ഞിരുന്നു.
4: അതെ, എളുപ്പത്തിലുള്ള സർജറിയും വേഗത്തിൽ റിക്കവറിയുമാണ് ഇതിന്റെ പ്രത്യേകത.
5: ആഹാ, കൊള്ളാലോ.
4: ഈ വേർസിയസ് റോബോട്ടിന്റെ പ്രവർത്തനങ്ങൾ ലൈവ് ഡെമോയിലൂടെ കാണിച്ചു തരാനും വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ റോബോട്ടിക് സർജന്മാരുമായി നേരിട്ട് സംസാരിക്കാനും സർജറി പൂർത്തിയാക്കിയ പേഷ്യൻസിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുമായി ഒരുക്കുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് RISE CMR കോൺക്ലേവ്. അച്ഛനെയും അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അച്ഛനൊപ്പം ഞാനും പോകും.
5: എന്നാ പിന്നെ ഞാനുമുണ്ട്, കൂട്ടുകാരോടും വരാൻ പറയാം.
4: ആ പിന്നെ യൂറോളജിക്ക് മാത്രമല്ല, ഗൈനക്കോളജി, കുടൽ രോഗങ്ങൾ, ജനറൽ സർജറി എന്നിവയും വേർസിയസ് റോബോട്ടിക് ഉപയോഗിച്ച് നടത്തുന്നുണ്ട്.
5: അതെയോ?
4: മറക്കണ്ട, ജൂലൈ 11 വൈകുന്നേരം 3 മണി മുതൽ 5 മണി വരെ. അപ്പോയിന്റ്മെന്റുകൾക്കും റിസർവേഷനുമായി വിളിക്കൂ 0471-310-0001 അല്ലെങ്കിൽ 0471-310-0001.
5: SP മെഡിഫോർട്ട് ഹോസ്പിറ്റൽ, ഇന്റർനാഷണൽ എയർപോർട്ട് സർവീസ് റോഡ്, ഈഞ്ചക്കൽ, തിരുവനന്തപുരം.
4: SP മെഡിഫോർട്ട്, യു ഫസ്റ്റ് ഓൾവേസ്.
6: ഈ ഗാനം യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം മകൻ എന്റെ മകൻ. രചന പൂവച്ചൽ ഖാദർ, സംഗീതം ജോൺസൺ.

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ, ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
0: ഇൻറോയൽ അപ്ടോൺ കണ്ണമൂല ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
2: ഈ കേക്കൻ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
3: എന്തോറ്റി
2: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണ് തള്ളിപ്പോവല്ലേ.
4: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
5: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
4: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
5: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
6: ഇന്ന് നമസ്തേ അനന്തപുരിയിൽ ഒരു ഗാനം കൂടിയുണ്ട്. ഇത് വിവേകാനന്ദൻ പാടിയതാണ്. ചിത്രം ലൂക്ക ചൂപ്പി. ഗാനമെഴുതിയത് റഫിക് അഹമ്മദ്, സംഗീതം ബിജിബാൽ.

0: സമയം 9 മണി. ഇപ്പോൾ കേൾക്കാം ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്.
1: പ്രപഞ്ചം സാക്ഷി, സൂര്യചന്ദ്രന്മാർ സാക്ഷി,

സമയം 9:30. ശ്രോതാക്കൾ ട്യൂൺ ചെയ്തിരിക്കുന്നു 101.9 ആകാശവാണി അനന്തപുരി FM. ഇപ്പോൾ മുതൽ 10 വരെ കേൾക്കാം ഗാനോപഹാരം. ഇന്ന് ഗാനോപഹാരത്തിൽ 2011 2020 ഇടയിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങൾ. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഈ ചിത്രത്തിലെ ഗാനമാണ് ആദ്യം ചിത്രപാടിയത്. രചന ജയകുമാർ ചെങ്ങമനാട്, സംഗീതം ദാണ്ടേശ് ശങ്കർ.

0: കേക്കേം ചേട്ടനെ ഇത് എന്ത് ഭാവിച്ച?
1: എന്തുപറ്റി?
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിങ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
4: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
5: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
4: ഇൻറോയൽ അപ്ടോ, കണ്ണമ്പൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
5: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
6: ഗാനഭാരത്തിൽ ഇനി കേൾപ്പിക്കുന്നത് അനിൽ പനച്ചൂരാൻ എഴുതി ജാസി ഗിഫ്റ്റ് ഈണമിട്ടൊരു ഗാനം. ചിത്രം ചൈന ടൗൺ. ഗായകർ മഞ്ജരി, ജാസി ഗിഫ്റ്റ്, രാജലക്ഷ്മി.

0: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
1: കുടുങ്ങി യു പി ഐ പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
2: RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: ഗാനഭാരത്തിലെ അടുത്ത ഗാനം ഡാ തടിയ എന്ന ചിത്രത്തിലേത്. നജീം അർഷാദും ഷെഹബാസ് അമനും പാടിയ ഈ ഗാനത്തിന്റെ രചന വേണുഗോപാൽ, സംഗീതം ബിജിബാൽ.

ഇനി കേൾപ്പിക്കുന്നത് ചട്ടക്കാരി എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയത് രാജേഷ് കൃഷ്ണനും സംഗീത ശ്രീകാന്തും. രചന മുരുകൻ കാട്ടാക്കട, സംഗീതം എം ജയചന്ദ്രൻ.

ഒരു ഗാനം കൂടിയുണ്ട്. ഇത് ജാക്ക് ആൻഡ് ഡാനിയൽ എന്ന ചിത്രത്തിലേത്. പാടിയത് ഹരിചരണും പവിത്ര മേനോനും. രചന ബി കെ ഹരിനാരായണൻ, സംഗീതം ഷൻ റഹ്മാൻ.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: ഇന്ത്യൻ നാവികസേനയുടെ 6-ാമത് തദ്ദേശീയ പ്രോജക്ട് 17A യുദ്ധക്കപ്പലായ മഹേന്ദ്രഗിരി ഇന്ന് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ചടങ്ങിൽ മുഖ്യാതിഥിയാകും. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ മസ്കറ്റിൽ ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയുമായി കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, സമുദ്രം പ്രതിരോധം, നിർമ്മിത ബുദ്ധി മേഖലകൾ ചർച്ചയായതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കശുവണ്ടി വ്യവസായ മേഖല നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ പുനരുദ്ധാരണ പാക്കേജ് ആവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ കണ്ട് നിവേദനം നൽകിയതായി മന്ത്രി ഷിബു ബേബി ജോൺ. വിശദമായ പദ്ധതി രേഖ ഉടൻ സമർപ്പിക്കാൻ കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചതായും മന്ത്രി പറഞ്ഞു. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക, ഇന്നും ഭാവിയിലേക്കും എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. സെൻസസ് 2027 ഭാഗമായി വിവരശേഖരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ഈ മാസം 30 വരെ തുടരും. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. കാലവർഷ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി വയനാട് കാരാപ്പുഴ അണക്കെട്ടിന്റെ 3 ഷട്ടറുകൾ രാവിലെ 11 തുറക്കും. തീരവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായ പരിശോധനയിൽ സംസ്ഥാനത്താകെ 6,258 കേസുകൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തു. 6,746 പേരുടെ അറസ്റ്റും രേഖപ്പെടുത്തി. ഫിഫ ഫുട്ബോൾ ലോകകപ്പ് ക്വാർട്ടറിൽ ബെൽജിയത്തെ തകർത്ത് സ്പെയിൻ സെമിയിൽ. ലോസ് ഏഞ്ചൽസ് സ്റ്റേഡിയത്തിൽ 1-2 ഗോളിനാണ് സ്പെയിനിന്റെ ജയം.

ഇപ്പോൾ കേൾക്കാം പുത്തൻ പാട്ടുകൾ. ആദ്യം കേൾപ്പിക്കുന്നു സിത്താര കൃഷ്ണകുമാർ പാടിയ ഗാനം, ചിത്രം നോബഡി, രചന അൻവർ അലി, സംഗീതം ജേക്സ് ബിജോയ്.

0: ഇപ്പോൾ കേട്ട ഈ പുത്തൻപാട്ട് ഐ നോബഡി എന്ന ചിത്രത്തിലേത് സിതാര കൃഷ്ണകുമാർ പാടിയത്.
1: ഈ കെ കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
2: എന്തോ
1: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
3: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
4: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
3: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
4: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
5: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
6: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
7: പിട്ടാപ്പുലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാ ഗാർഡിന്റെ വാട്ടർ പ്യൂരിഫയറിന് മെഗാ ഓഫറുകളുണ്ട്.
8: മഴക്കാലം കൂടിയല്ലേ, ഉപയോഗിക്കുന്ന വെള്ളം പ്യൂർ അല്ലെങ്കിൽ പണി കിട്ടും, നമുക്ക് വാങ്ങാം.
7: RO, UV, UF ആൽക്കലൈൻ ടെക്നോളജി മോഡലുകൾ തുടങ്ങി ലേറ്റസ്റ്റ് സ്ലിം ഗ്ലാസ് ഡിസൈനർ മോഡലുകൾ വരെ ഉണ്ട്. 1800 വരെ ക്യാഷ് ബാക്ക്, ഫ്രീ ഗ്ലാസ് കെറ്റിൽ, EMI ആണെങ്കിൽ 900 മുതൽ.
5: പിട്ടാപ്പുലിൽ ഏജൻസീസ്.
0: ഇനി കേൾപ്പിക്കുന്നത് സുശിൻ ശ്യാം പാടിയ ഗാനം. ചിത്രം ബാലൻ ദ ബോയ്. രചന അൻവർ അലി. സംഗീതം സുശിൻ ശ്യാം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക.

0: കാലത്തെ നിർത്തിക്കും, കണ്ണെല്ലാം ശ്രദ്ധിക്കും, എൻ രാജ്യം സൃഷ്ടിക്കും, ചിത്രങ്ങൾ ശബ്ദിക്കും. ഭയമാണുന്നം ഞെട്ടിത്തിരിയും നെഞ്ചം, വെള്ളിത്തിരമിന്നും മായാജാലം.
1: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
2: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
1: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻസ് അപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
4: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ?
5: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: ഇനി ലിവിംഗ് ആഘോഷമാക്കണം,
7: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
6: ഇൻറോയൽ അപ്ടോൺ, കണ്ണമ്പൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
7: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
8: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
9: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും, സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
10: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിരകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
11: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റി ഗാലറി, ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
10: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
12: പുത്തൻ പാട്ടുകൾ തുടരുകയാണ്. KS ഹരിശങ്കറും ദിവ്യാസ് മേനോനും പാടിയ ഗാനം, ചിത്രം മധുവിധു, രചന അരുൺ ഏലാദ്, സംഗീതം ഹിഷാം അബ്ദുൾ വഹാബ്.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: ഇനി കേൾപ്പിക്കുന്നത് കിരാത എന്ന ചിത്രത്തിൽ നിമ്മി ചക്കിങ്ങൾ പാടിയത്. രചന മുരളി മുത്താടം, സംഗീതം സജിത് ശങ്കർ.

0: സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം, ഇന്നത്തെ സ്വർണവില. പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില. കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 45 രൂപ കുറഞ്ഞ് 13,230 രൂപ നിരക്കിലും പവന് 360 രൂപ കുറഞ്ഞ് 1,05,840 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
2: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില
0: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

പ്രിയ ശ്രോതാക്കളെ, പുത്തൻ പാട്ടുകൾ തുടരുകയാണ്. ട്യൂൺ ചെയ്തിരിക്കുന്നു 101.9 ആകാശവാണിയുടെ അനന്തപുരി FM. അടുത്ത പുത്തൻപാട്ട് ഭീഷ്മർ എന്ന ചിത്രത്തിൽ വിനി ശ്രീനിവാസനും അനില രാജീവും പാടിയത്. രചന ബി കെ ഹരിനാരായണൻ, സംഗീതം രഞ്ജൻ രാജ്.

അടുത്തഗാനം ഷഹബാസ് സമൻ പാടിയത് ചിത്രം 40കളിലെ പ്രണയം. രചന ആശാ വാസുദേവൻ നായർ, സംഗീതം ഗിരീഷ് നാരായണൻ.

0: കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ചാ?
1: എന്തോ
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളിപ്പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിങ് പർച്ചേസിലേക്ക് 4000 സ്വർണ്ണ മോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
4: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
5: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
4: ഇൻറോയൽ അപ്ടോപ്പ്, കണ്ണമ്പുല, ട്രിവാൻഡ്രം. കോൾ 9497012000.
5: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
6: 82 സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവനുമുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
7: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
6: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
8: ഇനി അരൂപി എന്ന ചിത്രത്തിലെ ഗാനം കെ എസ് ഹരിശങ്കർ പാടിയത്. രചന ബി കെ ഹരിനാരായണൻ, സംഗീതം ഗോപി സുന്ദർ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇറാനെതിരെ അമേരിക്ക പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്കെതിരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് US ഉപരോധം. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ അധ്യക്ഷതയിൽ നാഗ്പൂരിൽ ഇന്ന് ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗം ചേരും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് 2 ദിവസത്തെ യോഗം സംഘടിപ്പിക്കുന്നത്. വയനാട് കള്ളാടി ദുരന്ത മേഖലയിൽ കാണാതായ ഹിമാചൽ സ്വദേശിക്കായി തിരച്ചിൽ തുടരുന്നു. മഴ മാറിയ സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ തുടരുകയാണെന്ന് മന്ത്രി ടി സിദ്ദീഖ് അറിയിച്ചു. ക്രമസമാധാന ചുമതല വഹിക്കുന്ന ADGP P. വിജയനെ ശബരിമല

ചീഫ് പോലീസ് കോർഡിനേറ്ററായി നിയോഗിച്ചു. തീർത്ഥാടന കാലത്ത് ശബരിമല, പമ്പ, നിലയ്ക്കൽ അടക്കം പ്രദേശങ്ങളിലെ പോലീസ് സേനയുടെയും തിരക്ക് നിയന്ത്രണത്തിന്റെയും ചുമതലയാണ് അദ്ദേഹത്തിന് നൽകിയത്. കണ്ണൂർ കൂടാളിക്കടുത്ത് കാർ മരത്തിലിടിച്ച് മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടി ആരംഭിച്ചു. ഇന്നലെ അർദ്ധരാത്രിയോടെ ഉണ്ടായ അപകടത്തിൽ 4 പേരാണ് മരിച്ചത്. മലപ്പുറത്ത് അധ്യാപകന്റെ മർദ്ദനത്തിൽ വിദ്യാർത്ഥിനിയുടെ കൈ ഒടിഞ്ഞതായി പരാതി. കല്ലിങ്ങൽ പറമ്പ് MSMHSSലെ 5-ാം ക്ലാസ് വിദ്യാർത്ഥിനിക്കാണ് പരിക്കേറ്റത്. സ്വർണവില പവന് 360 രൂപ കുറഞ്ഞു. 1,5,840 രൂപയായി. 13,230 രൂപയാണ് ഗ്രാമിന്. ഇന്ത്യ ഇംഗ്ലണ്ട് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് സതാംപ്ടണിൽ. റോസ്ബോൾ സ്റ്റേഡിയത്തിൽ രാത്രി 7-നാണ് മത്സരം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും 12 മണിക്ക് കേൾക്കാം.

0: ഗാന കൈരളി, കർണാടക സംഗീതത്തിലെ കേരള പെരുമ.
1: മലയാള ഭാഷയ്ക്കും കേരളത്തിന്റെ കലാപാരമ്പര്യത്തിനും ഏറ്റവും വലിയ സംഭാവനകൾ ചെയ്തവരിൽ പ്രഥമ ഗണനീയൻ, അതാണ് കുഞ്ചൻ നമ്പ്യാർ. തുള്ളൽ എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് എന്നതിൽ ഒതുങ്ങുന്നതല്ല അദ്ദേഹത്തിന്റെ സംഭാവനകൾ. സംസ്കൃതത്തിന് സ്വാധീനം നിറഞ്ഞ കൂത്തിന്റെയും അന്നത്തെ ഭാഷാസാഹിത്യത്തിന്റെയും സ്ഥാനത്ത് ശുദ്ധ മലയാളത്തിൽ അദ്ദേഹം രചിച്ച തുള്ളൽ കൃതികളും പദ്യങ്ങളും മലയാള ഭാഷയുടെ തന്നെ വളർച്ചയുടെ ഭാഗമാണ്. സാധാരണക്കാരന്റെ ഭാഷയിൽ അവർക്ക് രുചിക്കുന്ന കവിതകൾ രചിച്ച നമ്പ്യാരുടെ ഫലിതബോധവും ഏറെ പ്രശസ്തം. ഓട്ടൻ, പറയൻ, ശീതങ്കൻ എന്നീ വിഭാഗങ്ങളിലായി 64 തുള്ളൽ കൃതികൾ അദ്ദേഹത്തിന്റേതായിട്ടുണ്ട് എന്ന് കരുതുന്നു. നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനമായിരുന്നു കുഞ്ചൻ നമ്പ്യാർ കൃതികളുടെ മുഖമുദ്ര. 1705 1770 ഇടയിലാണ് കുഞ്ചൻ നമ്പ്യാർ ജീവിച്ചിരുന്നത് എന്നാണ് ലഭ്യമായ അറിവ്. പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശി മംഗലത്ത് കലക്കത്ത് തറവാട്ടിലായിരുന്നു ജനനം. ചെമ്പകശ്ശേരി രാജാവിന്റെ ആശ്രിതനായി അമ്പലപ്പുഴയിൽ ജീവിച്ച കാലത്താണ് തുള്ളൽ കൃതികളിൽ മിക്കവയും എഴുതിയത് എന്ന് കരുതപ്പെടുന്നു. സ്യമന്തകം, ഘോഷയാത്ര, കല്യാണ സൗഗന്ധികം, കിരാതം, സന്താനഗോപാലം തുടങ്ങി അനവധിയായ തുള്ളൽ കൃതികൾ എഴുതിയ നമ്പ്യാരുടെ രചനകളിൽ ചിലത് കർണാടക സംഗീതത്തിനും മുതൽക്കൂട്ടായിട്ടുണ്ട്. ഗാനകൈരളിയുടെ ഇന്നത്തെ അധ്യായത്തിൽ കുഞ്ചൻ നമ്പ്യാരുടെ രചനയിലുള്ള ഏതാനും കൃതികൾ നമുക്ക് കേൾക്കാം.

ആദ്യമായി കേൾക്കാം ഏകസ്വരൂപ നമസ്തേ കൃഷ്ണ എന്നു തുടങ്ങുന്ന കൃതി. രാഗം ഹംസധ്വനി, ആദിതാളം. പാടിയത് കെ.ജി. ജയൻ.

അടുത്തതായി ഹംസാനന്ദി രാഗത്തിൽ നാഥ മുകുന്ദ ശൗരി എന്നു തുടങ്ങുന്ന കൃതി ആദിതാളം, പാടിയത് ആലപ്പി കെ.എസ്. ശ്രീകുമാർ.

കുഞ്ചൻ നമ്പ്യാരുടെ രചനയിൽ അടുത്തതായി പ്രണമത ഗണപതിം എന്നു തുടങ്ങുന്ന കൃതി, ഗൗളരാഗം ആദിതാളം, പാടിയത് വർക്കല സി.എസ്. ജയറാം.

അവസാനമായി പന്തുവരാളി രാഗത്തിൽ യദുകുല ചാരുലലാമ എന്നു തുടങ്ങുന്ന കൃതി ആദിതാളം. പാടിയത് കെ ജി ജയൻ.

0: കുഞ്ചൻ നമ്പ്യാരുടെ രചനയിലുള്ള ഏതാനും കൃതികളാണ് ഇന്ന് ഗാനകൈരളിലൂടെ നമ്മൾ കേട്ടത്.
1: ഗാനകൈരളി സമാപിക്കുന്നു. ആഖ്യാനം എൻ ജെ ജോഷിലാൽ, സംവിധാനം സന്ദീപ് സുരേഷ്, സംവിധാന സഹായം കെ ജി സുമിത.

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: പിട്ടാപ്പുലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാ ഗാർഡിന്റെ വാട്ടർ പ്യൂരിഫയറിന് മെഗാ ഓഫറുകളുണ്ട്.
3: മഴക്കാലം കൂടിയല്ലേ, ഉപയോഗിക്കുന്ന വെള്ളം പ്യൂർ അല്ലെങ്കിൽ പണി കിട്ടും, നമുക്ക് വാങ്ങാം.
2: RO, UV, UF ആൽക്കലൈൻ ടെക്നോളജി മോഡലുകൾ തുടങ്ങി ലേറ്റസ്റ്റ് സ്ലിം ഗ്ലാസ് ഡിസൈനർ മോഡലുകൾ വരെ ഉണ്ട്. 1800 രൂപ വരെ ക്യാഷ് ബാക്ക് ഫ്രീ ഗ്ലാസ് കെറ്റിൽ, EMI ആണെങ്കിൽ 900 രൂപ മുതൽ.
3: പിട്ടാപ്പുലിൽ ഏജൻസീസ്.
4: ഈ കേക്കേ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ചാ?
5: എന്തോറ്റി
4: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
6: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
7: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിങ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
8: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണാവസരവും.
7: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
9: നീ അറിഞ്ഞോ, നമ്മുടെ ഈഞ്ചിക്കൽ SP മെഡിഫോർട്ട് ആശുപത്രിയിൽ 100 റോബോട്ടിക് സർജറികൾ പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി ഈ വരുന്ന ജൂലൈ 11 ശനിയാഴ്ച RISE EMR റോബോട്ടിക് കോൺക്ലേവ് നടത്തുന്നുവെന്ന്.
10: CMR റോബോട്ടിക് കോൺക്ലേവോ?
9: അതേനേ, RISE, റോബോട്ടിക് ഇന്നോവേഷൻ സർജിക്കൽ എക്സലൻസ്. കഴിഞ്ഞ മാസം അച്ഛന് റോബോട്ടിക് നെഫ്രക്ടമി സർജറി നടത്തിയത് ഞാൻ പറഞ്ഞിരുന്നില്ലേ?
10: ആ, ട്രഡീഷണൽ സർജറി പോലൊന്നുമല്ലെന്ന് നീ പറഞ്ഞിരുന്നു.
9: അതെ, എളുപ്പത്തിലുള്ള സർജറിയും വേഗത്തിൽ റിക്കവറിയുമാണ് ഇതിന്റെ പ്രത്യേകത.
10: ആഹാ, കൊള്ളാലോ.
9: ഈ വേർസിയസ് റോബോട്ടിന്റെ പ്രവർത്തനങ്ങൾ ലൈവ് ഡെമോയിലൂടെ കാണിച്ചു തരാനും വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ റോബോട്ടിക് സർജന്മാരുമായി നേരിട്ട് സംസാരിക്കാനും സർജറി പൂർത്തിയാക്കിയ പേഷ്യൻസിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുമായി ഒരുക്കുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് RISE CMR കോൺക്ലേവ്. അച്ഛനെയും അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അച്ഛനൊപ്പം ഞാനും പോകും.
10: എന്നാ പിന്നെ ഞാനുമുണ്ട്, കൂട്ടുകാരോടും വരാൻ പറയാം.
9: ആ പിന്നെ യൂറോളജിക്ക് മാത്രമല്ല, ഗൈനക്കോളജി, കുടൽ രോഗങ്ങൾ, ജനറൽ സർജറി എന്നിവയും വേർസിയസ് റോബോട്ടിക് ഉപയോഗിച്ച് നടത്തുന്നുണ്ട്.
10: അതെയോ?
9: മറക്കണ്ട, ജൂലൈ 11 വൈകുന്നേരം 3 മണി മുതൽ 5 മണി വരെ. അപ്പോയിന്റ്മെന്റുകൾക്കും റിസർവേഷനുമായി വിളിക്കൂ 0471-310-0001, അല്ലെങ്കിൽ 0471-310-0001.
11: SP മെഡിഫോർട്ട് ഹോസ്പിറ്റൽ, ഇന്റർനാഷണൽ എയർപോർട്ട് സർവീസ് റോഡ്, ഈഞ്ചക്കൽ, തിരുവനന്തപുരം.
9: SP മെഡിഫോർട്ട്, യു ഫസ്റ്റ് ഓൾവേസ്.
12: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
13: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
14: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
15: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
16: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
17: ഇൻറോയൽ അപ്ടോൺ, കണ്ണമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
18: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
19: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
20: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
21: ഫർണിഷിംഗ് അവന്യൂ, ഈഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം അനാർക്കലി. കാർത്തികും ശ്വേതയും പാടിയ ഗാനം. രചന രാജീവ് നായർ, സംഗീതം വിദ്യാസാഗർ.

0: വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിരകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികൾ എല്ലാം റെഡിയല്ലേ?
3: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
2: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻസ് അപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
6: ചിത്രം പട്ടം പോലെ, ഹരിചരണും മൃദുല വാര്യരും പാടിയ ഗാനം, രചന സന്തോഷ് വർമ്മ, സംഗീതം MJ ജയചന്ദ്രൻ.

0: കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
1: എന്തുപറ്റി?
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
5: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
6: നീ അറിഞ്ഞോ, നമ്മുടെ ഈഞ്ചിക്കൽ SP മെഡിഫോർട്ട് ആശുപത്രിയിൽ 100 റോബോട്ടിക് സർജറികൾ പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി ഈ വരുന്ന ജൂലൈ 11 ശനിയാഴ്ച RISE EMR റോബോട്ടിക് കോൺക്ലേവ് നടത്തുന്നുവെന്ന്.
7: CMR റോബോട്ടിക് കോൺക്ലേവോ?
6: അതേനേ, RISE റോബോട്ടിക് ഇന്നൊവേഷൻ സർജിക്കൽ എക്സലൻസ്. കഴിഞ്ഞ മാസം അച്ഛന് റോബോട്ടിക് നെഫ്രക്ടമി സർജറി നടത്തിയത് ഞാൻ പറഞ്ഞിരുന്നില്ലേ?
7: ആ, ട്രഡീഷണൽ സർജറി പോലൊന്നുമല്ലെന്ന് നീ പറഞ്ഞിരുന്നു.
6: അതെ, എളുപ്പത്തിലുള്ള സർജറിയും വേഗത്തിൽ റിക്കവറിയുമാണ് ഇതിന്റെ പ്രത്യേകത.
7: ആഹാ, കൊള്ളാലോ.
6: ഈ വേർസിയസ് റോബോട്ടിന്റെ പ്രവർത്തനങ്ങൾ ലൈവ് ഡെമോയിലൂടെ കാണിച്ചു തരാനും വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ റോബോട്ടിക് സർജന്മാരുമായി നേരിട്ട് സംസാരിക്കാനും സർജറി പൂർത്തിയാക്കിയ പേഷ്യൻസിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുമായി ഒരുക്കുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് RISE CMR കോൺക്ലേവ്. അച്ഛനെയും അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അച്ഛനൊപ്പം ഞാനും പോകും.
7: എന്നാ പിന്നെ ഞാനുമുണ്ട്, കൂട്ടുകാരോടും വരാൻ പറയാം.
6: ആ പിന്നെ യൂറോളജിക്ക് മാത്രമല്ല, ഗൈനക്കോളജി, കുടൽ രോഗങ്ങൾ, ജനറൽ സർജറി എന്നിവയും വേർസിയസ് റോബോട്ടിക് ഉപയോഗിച്ച് നടത്തുന്നുണ്ട്.
7: അതെയോ?
6: മറക്കണ്ട, ജൂലൈ 11 വൈകുന്നേരം 3 മണി മുതൽ 5 മണി വരെ. അപ്പോയിന്റ്മെന്റുകൾക്കും റിസർവേഷനുമായി വിളിക്കൂ 0471-310-0001 അല്ലെങ്കിൽ 0471-310-0001.
8: SP മെഡിഫോർട്ട് ഹോസ്പിറ്റൽ, ഇന്റർനാഷണൽ എയർപോർട്ട് സർവീസ് റോഡ്, ഈഞ്ചക്കൽ, തിരുവനന്തപുരം.
6: SP മെഡിഫോർട്ട്, യു ഫസ്റ്റ് ഓൾവേസ്.
4: നിഖിൽ മാത്യു പാടിയതാണ് അടുത്ത ഗാനം. ചിത്രം 'അയാളും ഞാനും തമ്മിൽ'. രചന വയലാർ ശരചന്ദ്രവർമ്മ, സംഗീതം ഔസേപ്പച്ചൻ.

0: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആര്യശാല.
1: നജീം അർഷാദും സൗമ്യയും പാടിയതാണ് അടുത്ത ഗാനം. രചന സന്തോഷ് വർമ്മ, സംഗീതം ബിജി ബാൽ, ചിത്രം വിക്രമാദിത്യൻ.

അനന്തപുരി എഫ്എമ്മിൽ ഇന്നുച്ചയ്ക്ക് 1-2 ഈണപ്പൂക്കൂട. ശ്രോതാക്കൾ വാട്സ്ആപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടി. ഈ പരിപാടിയിലേക്ക് സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8281-42-0305. മറക്കാതെ കേൾക്കുക, സന്ദേശങ്ങൾ അയക്കുക. നമ്പർ ഒരിക്കൽ കൂടി 8281-42-0305. ഈണപ്പൂക്കൂട ഇന്നുച്ചയ്ക്ക് 1-2 അനന്തപുരി എഫ്എമ്മിൽ.

0: സമയം 12 മണി.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സണും ഉഭയകക്ഷി ബന്ധം തന്ത്രപര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ തീരുമാനിച്ചു. അടുത്ത 4 വർഷത്തെ മാർഗരേഖ ഇരുവരും അംഗീകരിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിച്ച് ഓഗസ്റ്റ് 13 വരെ തുടരും. വർഷകാല സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പാർലമെന്ററി കാര്യ സഹമന്ത്രി അർജുൻ റാം മെഘ്വാളും കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ എൽ മുരുകനും വിലയിരുത്തി. 2025 ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ശാന്തി ആക്ട് നടപ്പാക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പങ്കാളികളുടെ യോഗം നീതി ആയോഗ് വിളിച്ചു ചേർത്തു. നയരൂപകർത്താക്കൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, വ്യവസായം തുടങ്ങിയ മേഖലകളിലെ വിദഗ്ധർ എന്നിവർ പങ്കെടുത്തു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ വാച്ച് ടവറിന് സുരക്ഷാഭീഷണി ഉണ്ടായിട്ടും നടപടി സ്വീകരിക്കാതിരുന്നത് അനാസ്ഥയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. റെയിൽവേ സുരക്ഷാ വിഷയങ്ങളിൽ ഗവൺമെന്റ് ഇടപെട്ട് അടിയന്തര പരിഹാരം കാണണമെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ ആവശ്യപ്പെട്ടു. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ എതിർപ്പില്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. സംസ്ഥാന ഗവൺമെന്റ് അറിയാതെ ഓഹരി കൈമാറ്റം പാടില്ലെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ തകർന്ന ക്ലോക്ക് ടവറിന്റെ ശേഷിച്ച ഭാഗങ്ങൾ പൊളിച്ചു നീക്കി. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിലാണ് കെട്ടിടം ഭാഗികമായി തകർന്നത്. കണ്ണൂർ കൂടാളിക്കടുത്ത് കാർ മരത്തിലിടിച്ചുണ്ടായ അപകടത്തെക്കുറിച്ച് മട്ടന്നൂർ പോലീസ് അന്വേഷണം

ആരംഭിച്ചു. അപകടത്തിൽ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം പുരോഗമിക്കുകയാണ്. ലണ്ടനിൽ ഇന്ന് വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ ചെക്ക് റിപ്പബ്ലിക്കിന്റെ കരോലിന മുച്ചോവ നാട്ടുകാരി ലിൻഡ നോസ്കോവയെ നേരിടും. ഇരുവരും വിംബിൾഡൺ കന്നി കിരീടം ലക്ഷ്യമിട്ടാണ് കളത്തിലിറങ്ങുന്നത്. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും ഒരു മണിക്ക് കേൾക്കാം.

ഇപ്പോൾ നവമാധുരി. ചിത്രം കേശു ഈ വീടിന്റെ നാഥൻ, യേശുദാസ് പാടിയ ഗാനം, രചന സജേഷ് ഹരി, സംഗീതം നാദർഷ.

0: കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ചാ?
1: എന്തോ
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണാവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.

0: പറഞ്ഞോ, നമ്മുടെ ഈഞ്ചിക്കൽ എസ് പി മെഡിഫോർട്ട് ആശുപത്രിയിൽ 100 റോബോട്ടിക് സർജറികൾ പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി ഈ വരുന്ന ജൂലൈ 11 ശനിയാഴ്ച റൈസ് EMR റോബോട്ടിക് കോൺക്ലേവ് നടത്തുന്നുവെന്ന്.
1: CMR റോബോട്ടിക് കോൺക്ലേവോ?
0: അതേനേ, റൈസ് റോബോട്ടിക് ഇന്നോവേഷൻ സർജിക്കൽ എക്സലൻസ്. കഴിഞ്ഞ മാസം അച്ഛന് റോബോട്ടിക് നെഫ്രക്ടമി സർജറി നടത്തിയത് ഞാൻ പറഞ്ഞിരുന്നില്ലേ?
1: ആ, ട്രഡീഷണൽ സർജറി പോലൊന്നുമല്ലെന്ന് നീ പറഞ്ഞിരുന്നു.
0: അതെ, എളുപ്പത്തിലുള്ള സർജറിയും വേഗത്തിൽ റിക്കവറിയുമാണ് ഇതിന്റെ പ്രത്യേകത.
1: ആഹാ, കൊള്ളാലോ.
0: ഈ വേർസിയസ് റോബോട്ടിന്റെ പ്രവർത്തനങ്ങൾ ലൈവ് ഡെമോയിലൂടെ കാണിച്ചു തരാനും വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ റോബോട്ടിക് സർജന്മാരുമായി നേരിട്ട് സംസാരിക്കാനും സർജറി പൂർത്തിയാക്കിയ പേഷ്യൻസിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുമായി ഒരുക്കുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് റൈസ് CMR കോൺക്ലേവ്. അച്ഛനെയും അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അച്ഛനൊപ്പം ഞാനും പോകും.
1: എന്നാ പിന്നെ ഞാനും ഉണ്ട്, കൂട്ടുകാരോടും വരാൻ പറയാം.
0: ആ പിന്നെ യൂറോളജിക്ക് മാത്രമല്ല, ഗൈനക്കോളജി, കുടൽ രോഗങ്ങൾ, ജനറൽ സർജറി എന്നിവയും വേർസിയസ് റോബോട്ടിക് ഉപയോഗിച്ച് നടത്തുന്നുണ്ട്.
1: അതെയോ?
0: മറക്കണ്ട, ജൂലൈ 11 വൈകുന്നേരം 3 മുതൽ 5 വരെ. അപ്പോയിന്റ്മെന്റുകൾക്കും റിസർവേഷനുമായി 0471-310-0001 അല്ലെങ്കിൽ 0471-310-0001.
1: എസ് പി മെഡിഫോർട്ട് ഹോസ്പിറ്റൽ, ഇന്റർനാഷണൽ എയർപോർട്ട് സർവീസ് റോഡ്, ഈഞ്ചക്കൽ, തിരുവനന്തപുരം.
0: എസ് പി മെഡിഫോർട്ട്, യു ഫസ്റ്റ് ഓൾവേസ്.
2: ചിത്രം കുഞ്ഞെൽദോ, ലിബിൻസ് കറിയ, കീർത്തന SK എന്നിവർ പാടിയ ഗാനം. രചന അശ്വതി ശ്രീകാന്ത്, സംഗീതം ഷാൻ റഹ്മാൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ചിത്രം ഗൗതമന്റെ രഥം. സിദ്ധ ശ്രീറാം പാടിയ ഗാനം. രചന വിനായക ശശികുമാർ. സംഗീതം അങ്കിത് മേനോൻ.

0: സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാനീറ്റ വാട്ടർ പ്യൂരിഫയറുകൾക്ക് കിടിലൻ ഓഫറുകൾ.
1: കിണർ വെള്ളമോ പൈപ്പ് വെള്ളമോ ബോർ വെള്ളമോ ഏത് ജലസ്രോതസ്സിനും അനുയോജ്യമായ വാട്ടർ പ്യൂരിഫയറുകൾ കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡായ അക്വാനീറ്റയിൽ നിന്ന്. 24 മണിക്കൂറിനുള്ളിൽ ഇൻസ്റ്റലേഷൻ, വിശ്വസനീയമായ സർവീസ്.
0: കൂടാതെ പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ എല്ലാ വാട്ടർ പ്യൂരിഫയർ പർച്ചേസിനുമൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, എച്ച് ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
3: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
5: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
6: ഇൻറോയൽ അപ്ടോപ്പ്, കണ്ണമ്പുല, ട്രിവാൻഡ്രം. കോൾ 9497012000.
7: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
8: ചിത്രം ഹൃദയം. ഹിഷാം അബ്ദുൽ വഹാബ്, ദർശന രാജേന്ദ്രൻ എന്നിവർ പാടിയത്. രചന അരുൺ ഏലാട്ട്. സംഗീതം ഹിഷാം അബ്ദുൽ വഹാബ്.

0: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: ചിത്രം നരിവേട്ട. സിദ്ധ ശ്രീറാം, സിതാര കൃഷ്ണകുമാർ എന്നിവർ പാടിയ ഗാനം. രചന കൈതപ്രം, സംഗീതം ജേക്സ് ബിജോയ്.

ചിത്രം ഗാർഡിയൻ ഏഞ്ചൽ. മധു ബാലകൃഷ്ണനും മൃദുല വാര്യരും പാടിയ ഗാനം. രചന ശ്രീജിത്ത് രാജേന്ദ്രൻ. സംഗീതം രാം സുരേന്ദ്രൻ.

0: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
1: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
2: നീ അറിഞ്ഞോ, നമ്മുടെ ഈഞ്ചിക്കൽ എസ് പി മെഡിഫോർട്ട് ആശുപത്രിയിൽ 100 റോബോട്ടിക് സർജറികൾ പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി ഈ വരുന്ന ജൂലൈ 11 ശനിയാഴ്ച റൈ സി എം ആർ റോബോട്ടിക് കോൺക്ലേവ് നടത്തുന്നുവെന്ന്.
3: സി എം ആർ റോബോട്ടിക് കോൺക്ലേവോ?
2: അതേനേ, റൈസ് റോബോട്ടിക് ഇന്നൊവേഷൻ സർജിക്കൽ എക്സലൻസ്. കഴിഞ്ഞ മാസം അച്ഛന് റോബോട്ടിക് നെഫ്രക്ടമി സർജറി നടത്തിയത് ഞാൻ പറഞ്ഞിരുന്നില്ലേ?
3: ആ, ട്രഡീഷണൽ സർജറി പോലൊന്നുമല്ലെന്ന് നീ പറഞ്ഞിരുന്നു.
2: അതെ, എളുപ്പത്തിലുള്ള സർജറിയും വേഗത്തിൽ റിക്കവറിയുമാണ് ഇതിന്റെ പ്രത്യേകത.
3: ആഹാ, കൊള്ളാലോ.
2: ഈ വേർസിയസ് റോബോട്ടിന്റെ പ്രവർത്തനങ്ങൾ ലൈവ് ഡെമോയിലൂടെ കാണിച്ചു തരാനും വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ റോബോട്ടിക് സർജന്മാരുമായി നേരിട്ട് സംസാരിക്കാനും സർജറി പൂർത്തിയാക്കിയ പേഷ്യൻസിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുമായി ഒരുക്കുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് റൈസ് സി എം ആർ കോൺക്ലേവ്. അച്ഛനെയും അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അച്ഛനൊപ്പം ഞാനും പോകും.
3: എന്നാ പിന്നെ ഞാനുമുണ്ട്, കൂട്ടുകാരോടും വരാൻ പറയാം.
2: ആ പിന്നെ യൂറോളജിക്ക് മാത്രമല്ല, ഗൈനക്കോളജി, കുടൽ രോഗങ്ങൾ, ജനറൽ സർജറി എന്നിവയും വേർസിയസ് റോബോട്ടിക് ഉപയോഗിച്ച് നടത്തുന്നുണ്ട്.
3: അതെയോ?
2: മറക്കണ്ട, ജൂലൈ 11 വൈകുന്നേരം 3 മണി മുതൽ 5 മണി വരെ. അപ്പോയിന്റ്മെന്റുകൾക്കും റിസർവേഷനുമായി വിളിക്കൂ 0471-310-0001 അല്ലെങ്കിൽ 0471-310-0001.
3: എസ് പി മെഡിഫോർട്ട് ഹോസ്പിറ്റൽ, ഇന്റർനാഷണൽ എയർപോർട്ട്.

0: സർവീസ് റോഡ്, ഈഞ്ചക്കൽ, തിരുവനന്തപുരം.
1: എസ് പി മെഡിഫോർട്ട്, യു ഫസ്റ്റ് ഓൾവേസ്.
2: ചിത്രം നടന്ന സംഭവം, അനിമിത നടേശൻ, കപിൽ കപിലൻ എന്നിവർ പാടിയ ഗാനം, രചന സുഹേൽ കോയ, സംഗീതം അങ്കിത് മേനോൻ.

ഇതുവരെ കേട്ടത് നവമാധുരി. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.

0: ലോക ജനസംഖ്യാ ദിനത്തോടനുബന്ധിച്ച് ജെറിയാട്രിക് മെഡിസിൻ കൺസൾട്ടന്റ് ഡോക്ടർ മഹിത എം സി സംസാരിക്കുന്നു.
1: ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുകയാണ്. ഒരു രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥിതികളെയും വികസന നയങ്ങളെയും രൂപപ്പെടുത്തുന്നതിൽ ജനസംഖ്യാ ഘടനയ്ക്കുള്ള പങ്ക് നിർണായകമാണ്. സാധാരണയായി ഈ ദിനത്തിൽ നാം ചർച്ച ചെയ്യാറുള്ളത് ജനസംഖ്യാ വർധനവിനെക്കുറിച്ചോ വിഭവങ്ങളുടെ പരിമിതികളെക്കുറിച്ചോ ആണ്. എന്നാൽ ഇന്ന് രാജ്യം, പ്രത്യേകിച്ച് കേരള സംസ്ഥാനം, അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെമോഗ്രഫിക് ട്രാൻസിഷനെ അഥവാ ജനസംഖ്യാപരമായ ഘടനാ മാറ്റത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനങ്ങളുടെയും വിദ്യാഭ്യാസ മുന്നേറ്റങ്ങളുടെയും ഫലമായി ഇന്ന് ജനന നിരക്ക് കുറയുകയും ശരാശരി ആയുർദൈർഘ്യം ഗണ്യമായി വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ നേരിട്ടുള്ള പ്രതിഫലനം എന്നോണം നമ്മുടെ ജനസംഖ്യയിലെ പ്രായമായവരുടെ അനുപാതം ദ്രുതഗതിയിൽ ഉയരുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ വയോജനങ്ങളുടെ സവിശേഷമായ ആരോഗ്യ പരിപാലനത്തെയും അവരുടെ സാമൂഹിക സുരക്ഷിതത്വത്തെയും കുറിച്ച് ശാസ്ത്രീയവും പ്രായോഗികവുമായ ഒരു പുനർചിന്തനം അനിവാര്യമായിരിക്കുന്നു. നമ്മുടെ രാജ്യം ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള രാജ്യമാണ്. ഇതിനെ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡെമോഗ്രഫിക് ഡിവിഡൻഡ് എന്ന് വിളിക്കും. അതായത്, ജോലി ചെയ്ത് സമ്പാദിക്കാൻ ശേഷിയുള്ള യുവാക്കളുടെ എണ്ണം കൂടുകയും അവർ രാജ്യത്തിന്റെ വികസനത്തിന് വലിയ സംഭാവന നൽകുകയും ചെയ്യുന്നു. എന്നാൽ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ ഇതിൽ നിന്നും അല്പം വ്യത്യസ്തമാണ്. നമ്മൾ ഈ ഘട്ടം ഏതാണ്ട് പിന്നിട്ട് കഴിഞ്ഞു. മികച്ച ആരോഗ്യ പരിപാലനം കൊണ്ട് നമ്മുടെ നാട്ടിലെ ആയുർദൈർഘ്യം ഒരുപാട് കൂടി. നിലവിൽ നമ്മുടെ ജനസംഖ്യയുടെ 15% ആളുകൾ 60 പിന്നിട്ടവരാണ്. ഇവിടെയാണ് നമ്മൾ മറ്റൊരു പ്രധാന വശം ചിന്തിക്കേണ്ടത്, ഡിപ്പെൻഡൻസി റേഷ്യോ അഥവാ ആശ്രയത്വ നിരക്ക്. ലളിതമായി പറഞ്ഞാൽ, ജോലി ചെയ്ത് വരുമാനമുണ്ടാക്കുന്ന ഒരു വ്യക്തിയെ ആശ്രയിച്ച് എത്ര പേര് ജീവിക്കുന്നു എന്നതാണ്. കുട്ടികളും പ്രായമായവരും ഈ ആശ്രയത്വത്തിന്റെ പരിധിയിൽ വരുന്നു. മുമ്പ് കുട്ടികളെ നോക്കാനായിരുന്നു മാതാപിതാക്കൾ കൂടുതൽ സമയവും പണവും ചിലവഴിച്ചിരുന്നതെങ്കിൽ ഇനി വരും വർഷങ്ങളിൽ പ്രായമായവരുടെ ആരോഗ്യത്തിനും പരിചരണത്തിനുമായിരിക്കും ഒരു കുടുംബം കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരിക. അതുകൊണ്ട് നമ്മൾ നേടിയെടുത്ത ആയുസ്സിന് നല്ലൊരു ജീവിത നിലവാരം ഉറപ്പാക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. മുതിർന്നവരുടെ സവിശേഷമായ ആരോഗ്യ ആവശ്യങ്ങൾ, പ്രായമാകുമ്പോൾ ശരീരത്തിനുണ്ടാകുന്ന സ്വാഭാവികമായ മാറ്റങ്ങളെ വെറും രോഗങ്ങളായി മാത്രം കണ്ട് ചികിത്സിച്ചാൽ പോരാ. ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ അവസ്ഥകളെ ഒരുമിച്ച് കണ്ടുവേണം ഈ ഘട്ടത്തെ സമീപിക്കാൻ. മുതിർന്നവരിൽ കാണുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ചെറുപ്പക്കാരെ പോലെ ഒരു പ്രത്യേക അവയവത്തെ ബാധിക്കുന്ന ഒരൊറ്റ രോഗമായിരിക്കില്ല അവർക്കുണ്ടാവുക. പ്രമേഹം, രക്താതി സമ്മർദ്ദം, സന്ധിവേദന, കാഴ്ചക്കുറവ് എന്നിവയെല്ലാം ഒന്നിച്ചു വന്നേക്കാം. ഇതിനായി പല ഡോക്ടർമാരെ മാറി മാറി കാണുകയും ഒരു പിടി മരുന്നുകൾ ഒരേ സമയം കഴിക്കേണ്ടി വരികയും ചെയ്യുന്നത് ഇന്ന് സാധാരണമാണ്. ഈ അമിതമായ മരുന്നുപയോഗം പലപ്പോഴും ശരീരത്തിന് മറ്റൊരു ഭാരമാകാറുണ്ട്. മരുന്നുകൾ തമ്മിലുള്ള പ്രതിപ്രവർത്തനം കാരണം പുതിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇത് കാരണമാകുന്നു. അതുപോലെ തന്നെ പ്രധാനമാണ് വീഴ്ചകൾ മൂലമുണ്ടാകുന്ന അപകടങ്ങൾ. പ്രായമായ ഒരാൾ വീട്ടിൽ വഴുതി വീണാൽ അത് കേവലം ഒരു എല്ലുപൊട്ടലിൽ ഒതുങ്ങില്ല. അത് അവരുടെ സ്വയം പര്യാപ്തതയെയും മാനസികാവസ്ഥയെയും ദീർഘകാലത്തേക്ക് ബാധിക്കാം. പലപ്പോഴും ഇത് അവരെ കിടപ്പിലാക്കുന്ന അവസ്ഥയിലേക്ക് നയിക്കാറുണ്ട്. ഇതിനെല്ലാം പുറമെ ഇന്ന് നമ്മൾ ഗൗരവമായി കാണേണ്ട മറ്റൊന്നുണ്ട്, മറവി രോഗവും ഒറ്റപ്പെടൽ മൂലമുണ്ടാകുന്ന മാനസിക വിഷമങ്ങളും. മക്കളൊക്കെ ജോലിയും ജീവിതവുമായി ദൂരദേശങ്ങളിലേക്ക് പോകുമ്പോൾ വീടുകളിൽ അവശേഷിക്കുന്ന നമ്മുടെ മാതാപിതാക്കളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുക എന്നത് ശാരീരിക ചികിത്സയേക്കാൾ വലിയ വെല്ലുവിളിയാണ്. പ്രിവെന്റീവ് ഹെൽത്ത് കെയറിന്റെ പ്രാധാന്യം ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, പ്രിവെന്റീവ് ഹെൽത്ത് കെയർ അഥവാ രോഗങ്ങൾ വരാതെ തടയുന്നതിനുള്ള മാർഗങ്ങളാണ്. പ്രായമായി കഴിഞ്ഞാൽ പിന്നെ ഹെൽത്ത് ചെക്കപ്പുകൾ ആവശ്യമില്ല എന്നൊരു തെറ്റായ ചിന്താഗതി നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ കൃത്യമായ ഇടവേളകളിലുള്ള രക്തസമ്മർദ്ദ പരിശോധന, പ്രമേഹ നിർണയം, കണ്ണിന്റെയും കേൾവിയുടെയും പരിശോധനകൾ എന്നിവ വഴി പല വലിയ അപകടങ്ങളും നമുക്ക് മുൻകൂട്ടി തടയാൻ സാധിക്കും. അതുപോലെ തന്നെ മുതിർന്നവർക്കുള്ള വാക്സിനേഷനുകൾ, ഉദാഹരണത്തിന് ഇൻഫ്ലുവൻസ, ന്യൂമോകോക്കൽ വാക്സിനുകൾ, ശ്വാസകോശ രോഗങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കാൻ സഹായിക്കും. ശരിയായ സമയത്തുള്ള മെഡിക്കൽ ഇടപെടലുകൾ വഴി വലിയ ആശുപത്രി ചിലവുകളും മാനസിക വിഷമങ്ങളും ഒരു പരിധിവരെ കുറയ്ക്കാൻ ഓരോ കുടുംബത്തിനും സാധിക്കും. കമ്മ്യൂണിറ്റി അധിഷ്ഠിത പരിചരണം. കേരളത്തിന്റെ പൊതുജനാരോഗ്യ മാതൃക ലോക പ്രശസ്തമാണ്. നമ്മുടെ പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങൾ ഇതിനകം തന്നെ മാതൃകയായിട്ടുണ്ട്. എന്നാൽ ഇനി നമുക്ക് വേണ്ടത് വികേന്ദ്രീകൃതമായ ജെറിയാട്രിക് കെയർ നെറ്റ്വർക്കുകൾ ആണ്. തദ്ദേശ സ്വയംഭരണത്തിന്റെ നേതൃത്വത്തിൽ ഓരോ വാർഡിലും പ്രായമായവരുടെ വിവരങ്ങൾ ശേഖരിക്കുകയും അവർക്കായി പകൽ വീടുകൾ അല്ലെങ്കിൽ വയോജന ക്ലബ്ബുകൾ സജീവമാക്കുകയും വേണം. ഇത് അവരുടെ ഒറ്റപ്പെടൽ മാറ്റാൻ സഹായിക്കും. സമൂഹവും കുടുംബവും ചെയ്യേണ്ടത്. ഈ ജനസംഖ്യാ മാറ്റത്തെ ഉൾക്കൊള്ളാൻ ആശുപത്രികൾ മാത്രം വിചാരിച്ചാൽ സാധിക്കില്ല. മാറ്റങ്ങൾ നമ്മുടെ വീടുകളിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്. ബാത്റൂമുകളിലും ഇടനാഴികളിലും പിടിച്ചു നടക്കാൻ പാകത്തിനുള്ള ഹാൻഡ് റെയിലുകൾ സ്ഥാപിക്കുക, തറകളിൽ വഴുതി വീഴാനുള്ള സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കുക, രാത്രികാലങ്ങളിൽ ആവശ്യത്തിന് വെളിച്ചം ഉറപ്പാക്കുക, പ്രായാധിക്യത്തിലും ചെയ്യാവുന്ന ലളിതമായ ശാരീരിക വ്യായാമങ്ങൾ, യോഗ, നടത്തം എന്നിവ ശീലമാക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. കാൽഷ്യം, പ്രോട്ടീൻ എന്നിവ അടങ്ങിയ സമീകൃതമായ പോഷകാഹാരങ്ങൾ നൽകാൻ ശ്രദ്ധിക്കുക. അവരെ രോഗികളായി കണ്ട് മാറ്റി നിർത്താതെ കുടുംബത്തിലെ ചർച്ചകളിലും തീരുമാനങ്ങളിലും പങ്കാളികളാക്കുക. നമ്മൾ അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ ചികിത്സ അവരെ കേൾക്കാൻ തയ്യാറാകുക എന്നതാണ്. വയോജന സൗഹൃദപരമായ ഒരന്തരീക്ഷം വീടുകളിൽ സൃഷ്ടിച്ചെടുക്കുക. സാങ്കേതിക വിദ്യയുടെ സഹായം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ പ്രായമായവരെ മാറ്റി നിർത്താൻ കഴിയില്ല. ടെലിമെഡിസിൻ സംവിധാനങ്ങൾ, മരുന്ന് കഴിക്കാൻ ഓർമ്മിപ്പിക്കുന്ന സ്മാർട്ട് ആപ്പുകൾ, അടിയന്തര ഘട്ടങ്ങളിൽ സഹായം തേടാനുള്ള എമർജൻസി അലേർട്ട് സിസ്റ്റങ്ങൾ എന്നിവ വയോജനങ്ങൾക്ക് വലിയ തുണയാണ്. നമ്മുടെ മാതാപിതാക്കളെ ഈ പുതിയ സാങ്കേതിക വിദ്യകൾ കൂടി

0: ലളിതമായി പഠിപ്പിച്ചെടുക്കാൻ യുവതലമുറ തയ്യാറാകണം. വയോജന പരിപാലനം ഒരു കുടുംബത്തിന്റെ മാത്രം ബാധ്യതയല്ല, മറിച്ച് സർക്കാരിന്റെയും സമൂഹത്തിന്റെയും ഉത്തരവാദിത്തമാണെന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്ത ചരിത്രപരമായ ഒരു സംഭവമുണ്ട്. 1989 ജപ്പാൻ സർക്കാർ നടപ്പിലാക്കിയ ഗോൾഡ് പ്ലാൻ എന്ന തന്ത്രപരമായ പദ്ധതിയാണത്. പ്രായമായവർക്കായി ഹോം ഹെൽപ്പ് സർവീസുകൾ, ഡേ കെയർ സെന്ററുകൾ, ഹ്രസ്വകാല താമസ സൗകര്യങ്ങൾ എന്നിവ ഈ പദ്ധതിയിലൂടെ അവർ യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മിച്ചു. ഒരു രാജ്യം വിചാരിച്ചാൽ എങ്ങനെ വയോജന സൗഹൃദ സമൂഹമായി മാറാം എന്നതിന്റെ ഏറ്റവും മികച്ച ചരിത്രപരമായ ഉദാഹരണമാണിത്. ഈ ലോക ജനസംഖ്യാ ദിനത്തിൽ നമ്മൾ ഒരു പുതിയ കാഴ്ചപ്പാട് രൂപീകരിക്കേണ്ടതുണ്ട്. മുതിർന്ന തലമുറ നമ്മുടെ സമൂഹത്തിന്റെ ഭാരമല്ല, മറിച്ച് നമ്മുടെ വലിയ ഒരു സ്വത്താണ്. അവരെ കേവലം ആശ്രിതരായി കാണാതെ അവരുടെ അനുഭവ സമ്പത്തും അറിവും വരും തലമുറയ്ക്ക് വഴികാട്ടാൻ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. വാർദ്ധക്യം എന്നത് ഭയപ്പെടേണ്ട ഒരവസ്ഥയല്ല, അത് ജീവിതത്തിന്റെ സ്വാഭാവികമായ മനോഹരമായ ഒരു ഘട്ടമാണ്. അതിനെ ആരോഗ്യപൂർണവും അന്തസ്സുള്ളതുമാക്കുക എന്നത് ആ വ്യക്തിയുടെ മാത്രം ആവശ്യമല്ല, നമ്മുടെ സമൂഹത്തിന്റെ കൂടെ ഉത്തരവാദിത്തമാണ്. വരും തലമുറയ്ക്കായി നമ്മൾ കരുതി വെക്കേണ്ട ഏറ്റവും വലിയ നിക്ഷേപം ആരോഗ്യകരമായ വാർദ്ധക്യത്തെ അഥവാ ഹെൽത്തി ഏജിങ്ങിനെ പിന്തുണയ്ക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതിയാണ്. പ്രായമാകുന്നത് തടയാൻ ആർക്കും കഴിയില്ല, എന്നാൽ ജീവിക്കുന്ന വർഷങ്ങൾക്ക് ആരോഗ്യവും ആനന്ദവും നൽകാൻ നമുക്ക് ഏവർക്കും ഒന്നിച്ച് കൈകോർക്കാം.
1: ലോക ജനസംഖ്യാ ദിനത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് ജെറിയാട്രിക് മെഡിസിൻ കൺസൾട്ടന്റ് ഡോക്ടർ മഹിത MC.
2: എയ്ഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കു വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വരയൻ കൊതുകുകൾ അഥവാ പുലിക്കൊതുകുകളാണ് ഇവ. കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നത്.
3: ഡെങ്കിപ്പനി പകരുന്നത് എങ്ങനെ? രോഗമുള്ള ഒരാളെ കടിക്കുമ്പോൾ വൈറസുകൾ കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥിയിലെത്തുകയും പിന്നീട് ആരോഗ്യമുള്ള മറ്റൊരാളെ കടിക്കുമ്പോൾ ഉമിനീർ വഴി രക്തത്തിൽ കലർന്ന് രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. കൊതുകു വഴി മാത്രമേ ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 12 മണി കഴിഞ്ഞ് 50 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം തുടർ കഥ. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. രചന ഒ എൻ വി കുറുപ്പ്. സംഗീതം എസ് പി വെങ്കിടേഷ്.

0: സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പരമ്പരാഗത പ്രതിരോധശേഷികളും നൂതന സാങ്കേതിക വിദ്യകളും ശക്തിപ്പെടുത്തി രാജ്യം സ്വാശ്രയ ഭാവി സജ്ജ പ്രതിരോധ സേനയെ കെട്ടിപ്പടുക്കുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നാവികസേന തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധക്കപ്പൽ മഹേന്ദ്രഗിരി വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യുന്ന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സംസ്ഥാന ഗവൺമെന്റ് ശ്രമിക്കുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ആരോഗ്യ വിദ്യാഭ്യാസ കാർഷിക രംഗത്ത് സഹകരണ മേഖല വൻ മുന്നേറ്റമാണ് ഉണ്ടാക്കിയതെന്ന് മന്ത്രി കണ്ണൂരിൽ അറിയിച്ചു. സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് തിരുവനന്തപുരത്ത് പുറത്തിറക്കി. 50 ദിവസത്തിനിടെ ചെയ്ത കാര്യങ്ങളും സ്വീകരിച്ച നടപടികളും തീരുമാനങ്ങളും ഉൾക്കൊള്ളുന്ന റിപ്പോർട്ട് മന്ത്രി കെ മുരളീധരനാണ് പുറത്തിറക്കിയത്. ലക്ഷദ്വീപിലെ ആന്ത്രോത്ത് കടമത്ത് ദ്വീപുകളിലെ ഗവൺമെന്റ് കോളേജുകളിൽ ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകളിൽ മാറ്റം വരുത്തി പുതിയ കോഴ്സുകൾ അനുവദിച്ചു. ലക്ഷദ്വീപ് വിദ്യാഭ്യാസ വകുപ്പിന്റേതാണ് ഉത്തരവ്. സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ 7ാം തരം തുല്യതാ പരീക്ഷ ഇന്നും നാളെയും. കോഴിക്കോട് ജില്ലയിൽ 7 സ്കൂളുകളിലെ 32 ഭിന്നശേഷിക്കാരടക്കം 100 പഠിതാക്കളാണ് പരീക്ഷ എഴുതുക. കണ്ണൂർ കൂടാളിക്കടുത്ത് കാർ മരത്തിലിടിച്ച് മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടി തുടങ്ങി. ഇന്നലെ അർദ്ധരാത്രിയുണ്ടായ അപകടത്തിൽ 4 പേരാണ് മരിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിലെ അടുത്ത മത്സരത്തിൽ നാളെ നോർവേ ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 മത്സരം. കേരള ക്രിക്കറ്റ് ലീഗിന്റെ താരലേലം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. ലേല നടപടികൾക്ക് നേതൃത്വം നൽകുന്നത് ചാരു ശർമ്മയാണ്. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും 2 മണിക്ക് കേൾക്കാം.

ശ്രോതാക്കൾ വാട്സ്ആപ്പ് സന്ദേശങ്ങളിലൂടെ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങൾ കേൾപ്പിക്കുന്ന പരിപാടി. ഈ പരിപാടിയിലേക്ക് സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8281420305. പരിപാടിയിലാദ്യം സന്താന ഗോപാലം എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിനായി സന്ദേശമയച്ചത് കരുനാഗപ്പള്ളിയിൽ നിന്നും അഭിരാമി. രചന മധുസൂദനൻ നായർ, സംഗീതം ജോൺസൺ.

0: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: ഈ കേക്ക് ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
3: എന്തോറ്റി?
2: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണുതള്ളി പോവല്ലേ.
4: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
5: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4,000 സ്വർണമോതിരങ്ങൾ.
6: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
5: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
0: വിദ്യാർത്ഥികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്ന മണക്കാട് നാഷണൽ കോളേജ് ബിരുദ ബിരുദാനന്തര കോഴ്സുകൾക്കൊപ്പം ലേണിംഗ് ഇസ് ലൈഫ് എന്ന പദ്ധതിയുടെ ഭാഗമായി സിവിൽ സർവീസ് സപ്പോർട്ട്, വിദേശ ഭാഷാ പഠനം, ലൈഫ് സ്കിൽ ട്രെയിനിംഗ് എന്നീ പ്രോഗ്രാമിലൂടെ വിദ്യാർത്ഥികൾക്ക് മികച്ച കരിയർ സമ്മാനിക്കുന്നു.
1: ഉടൻ ജോയിൻ ചെയ്യൂ നാഷണൽ കോളേജ് മണക്കാട്.
7: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
8: പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാനീറ്റ വാട്ടർ പ്യൂരിഫയറുകൾക്ക് കിടിലൻ ഓഫറുകൾ.
9: കിണർ വെള്ളമോ പൈപ്പ് വെള്ളമോ ബോർ വെള്ളമോ ഏത് ജലസ്രോതസ്സിനും അനുയോജ്യമായ വാട്ടർ പ്യൂരിഫയറുകൾ കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡായ അക്വാനീറ്റയിൽ നിന്ന്. 24 മണിക്കൂറിനുള്ളിൽ ഇൻസ്റ്റലേഷൻ, വിശ്വസനീയമായ സർവീസ്.
8: കൂടാതെ പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ എല്ലാ വാട്ടർ പ്യൂരിഫയർ പർച്ചേസിനുമൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
9: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
10: നീ അറിഞ്ഞോ, നമ്മുടെ ഈഞ്ചിക്കൽ SP മെഡിഫോർട്ട് ആശുപത്രിയിൽ 100 റോബോട്ടിക് സർജറികൾ പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി ഈ വരുന്ന ജൂലൈ 11 ശനിയാഴ്ച RISE EMR റോബോട്ടിക് കോൺക്ലേവ് നടത്തുന്നുവെന്ന്.
11: CMR റോബോട്ടിക് കോൺക്ലേവോ?
10: അതേനേ, റൈസ് റോബോട്ടിക് ഇന്നോവേഷൻ സർജിക്കൽ എക്സലൻസ്. കഴിഞ്ഞ മാസം അച്ഛന് റോബോട്ടിക് നെഫ്രക്ടമി സർജറി നടത്തിയത് ഞാൻ പറഞ്ഞിരുന്നില്ലേ?
11: ആ, ട്രഡീഷണൽ സർജറി പോലൊന്നുമല്ലെന്ന് നീ പറഞ്ഞിരുന്നു.
10: അതെ, എളുപ്പത്തിലുള്ള സർജറിയും വേഗത്തിൽ റിക്കവറിയുമാണ് ഇതിന്റെ പ്രത്യേകത.
11: ആഹാ, കൊള്ളാലോ.
10: ഈ വേർസിയസ് റോബോട്ടിന്റെ പ്രവർത്തനങ്ങൾ ലൈവ് ഡെമോയിലൂടെ കാണിച്ചു തരാനും വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ റോബോട്ടിക് സർജന്മാരുമായി നേരിട്ട് സംസാരിക്കാനും സർജറി പൂർത്തിയാക്കിയ പേഷ്യൻസിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുമായി ഒരുക്കുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് RISE CMR കോൺക്ലേവ്. അച്ഛനെയും അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അച്ഛനൊപ്പം ഞാനും പോകും.
11: എന്നാ പിന്നെ ഞാനുമുണ്ട്, കൂട്ടുകാരോടും വരാൻ പറയാം.
10: ആ പിന്നെ യൂറോളജിക്ക് മാത്രമല്ല, ഗൈനക്കോളജി, കുടൽ രോഗങ്ങൾ, ജനറൽ സർജറി എന്നിവയും വേർസിയസ് റോബോട്ടിക് ഉപയോഗിച്ച് നടത്തുന്നുണ്ട്.
11: അതെയോ?
10: മറക്കണ്ട, ജൂലൈ 11 വൈകുന്നേരം 3 മണി മുതൽ 5 മണി വരെ. അപ്പോയിന്റ്മെന്റുകൾക്കും റിസർവേഷനുമായി വിളിക്കൂ 0471-310-0001 അല്ലെങ്കിൽ 0471-310-0001.
12: SP മെഡിഫോർട്ട് ഹോസ്പിറ്റൽ, ഇന്റർനാഷണൽ എയർപോർട്ട് സർവീസ് റോഡ്, ഈഞ്ചക്കൽ, തിരുവനന്തപുരം.
10: SP മെഡിഫോർട്ട്, യു ഫസ്റ്റ് ഓൾവേസ്.
13: ചിത്രം കിരീടം MG ശ്രീകുമാർ പാടിയ ഗാനത്തിനായി സന്ദേശമയച്ചത് കൈതമുക്കിൽ നിന്ന് ജയചന്ദ്രൻ നായർ. രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

ചിത്രം അഞ്ചര കല്യാണം. യേശുദാസ് പാടിയ ഗാനം ആവശ്യപ്പെട്ടത് ഏഴുകോൺ നിന്നും ബിന്ദു രാജേഷ്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിൽസൺ.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
1: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ശിവകാമി അലുമിനിയം കമ്പനി. അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പ്രസന്റേഷൻ ഐറ്റംസ്, വിജയ് ബ്രാൻഡഡ് അലുമിനിയം പാത്രങ്ങൾ, കൂടാതെ ഹോട്ടൽ കല്യാണ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്. ശിവകാമി അലുമിനിയം കമ്പനി, ചാല.
3: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
4: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
3: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻസ് അപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
6: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
7: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: ചിത്രം ദേശാടന ക്ലിക്ക് അറിയാറില്ല. യേശുദാസ് പാടിയ ഗാനത്തിനായി സന്ദേശമയച്ചത് പൂഴനാട് നിന്നും വിമല തോമസ്. രചന ONV കുറുപ്പ്, സംഗീതം രവീന്ദ്രൻ.

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോ റെഡി ടു ഓക്യുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
0: ഇൻറോയൽ അപ്ടോ കണ്ണമ്പുല ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
2: ചിത്രം ആകല്ലേ ചിത്രപാടിയ ഗാനത്തിനായി സന്ദേശമയച്ചത് വട്ടിയൂർക്കാവ് നിന്നും സമൃത വേണു. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.

ആലങ്കൂട് നിന്ന് മുംതാസ് ആവശ്യപ്പെട്ട ഗാനം വനദേവത എന്ന ചിത്രത്തിൽ നിന്നാണ് യേശുദാസ് പാടിയത്. രചന യൂസഫലി കേച്ചേരി, സംഗീതം ജി ദേവരാജൻ.

ചിത്രം കുയിലിനെ തേടി. യേശുദാസും വാണിജ്യറാമും സംഘവും പാടിയ ഗാനം ആവശ്യപ്പെട്ടത് വൈക്കത്ത് നിന്നും എ വി ജേക്കബ്. രചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

0: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
1: കുടുങ്ങി. UPI പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
2: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: ചിത്രം താളവട്ടം. യേശുദാസ് പാടിയഗാനം ആവശ്യപ്പെട്ടത് കണ്ണൂർ നെടുമ്പോയിൽ നിന്നും മീനു ബാബു. രചന പോച്ചൽ ഖാദർ. സംഗീതം രാജാമണി.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ചിത്രം ജൂൺ. സൂരജ്, സന്തോഷ്, ആൻ ആമി എന്നിവർ പാടിയ ഗാനത്തിനായി സന്ദേശമയച്ചത് ആറ്റിക്കൽ നിന്നും അജിമി. രചന വിനായക് ശശികുമാർ. സംഗീതം ഇഫ്തി.

ചിത്രം തീക്കാറ്റ്. യേശുദാസ് പാടിയ ഗാനം ആവശ്യപ്പെട്ടത് കണ്ണൂർ നിന്നും രജിത പ്രതാപൻ. രചന കൊല്ലം വിദ്യാധരൻ. സംഗീതം മുരളി സിതാര.

0: ലംഹെ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: ചിത്രം സുജാത, യേശുദാസ് പാടിയ ഗാനം, രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം രവീന്ദ്ര ജെയിൻ. ഈ ഗാനത്തിനായി സന്ദേശമയച്ചത് പാങ്ങപ്പാറ നിന്നും രമണി.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഇണപ്പൂക്കൂട ഇവിടെ പൂർണ്ണമാകുകയാണ്. സന്ദേശങ്ങൾ അയച്ച എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും അനന്തപുരി FM ന്റെ നന്ദി അറിയിക്കുന്നു. ഇണപ്പൂക്കൂട വീണ്ടും നാളെ ഉച്ചയ്ക്ക് 1-2 കേൾക്കാം.

0: സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ന്യൂസിലാന്റിലെ ഇന്ത്യൻ സമൂഹം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വളർന്നുവരുന്ന പങ്കാളിത്തത്തിന്റെ ശക്തിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രണ്ട് രാജ്യങ്ങൾക്ക് മുന്നിൽ വളർച്ചയുടെ വിശാലമായ അവസരങ്ങളുണ്ടെന്നും ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി പറഞ്ഞു. എയിംസ് ആരംഭിക്കുന്നതിന് സംസ്ഥാനത്തെ 10 സ്ഥലങ്ങൾ തീരുമാനിക്കാൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി കെ മുരളീധരൻ. പുതിയ ആശുപത്രി കെട്ടിടങ്ങളുടെ അപാകതകൾ പരിഹരിക്കുമെന്നും ആരോഗ്യവകുപ്പിൽ നിരവധി പദ്ധതികൾ നടപ്പാക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. മലപ്പുറം ജില്ലയിലെ നമ്പ്രാണിക്കടവ് റെഗുലേറ്റർ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും. കുടിവെള്ള പദ്ധതികൾക്ക് ആവശ്യമായ വെള്ളം സംഭരിക്കാനാണ് പദ്ധതി വിഭാവനം ചെയ്തത്. സംസ്ഥാനത്ത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങളുടെ കാര്യത്തിൽ ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടണമെന്ന് മുൻ മന്ത്രി വി ശിവൻകുട്ടി. നിലവിലെ മോശം കാലാവസ്ഥയും ശക്തമായ മഴയും കൊടുങ്കാറ്റും കണക്കിലെടുത്ത് വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി വേഗത്തിൽ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ക്ലോക്ക് ടവർ തകർന്നതിനെ തുടർന്ന് ട്രെയിൻ ഗതാഗതം നിർത്തിയ 1-3 പ്ലാറ്റ്ഫോമുകൾ പ്രവർത്തന സജ്ജമായി. 4 പ്ലാറ്റ്ഫോം പതിവ് പോലെ പ്രവർത്തിക്കുന്നുണ്ട്. 2 പ്ലാറ്റ്ഫോമിന് സമീപം അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നു. ക്ലോക്ക് ടവർ തകർന്ന സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് എം കെ രാഘവൻ MP. സ്റ്റേഷൻ നവീകരണ നിർമ്മാണ പ്രവൃത്തി മറ്റൊരു കമ്പനിയെ ഏൽപ്പിക്കണമെന്നും വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിലെ അടുത്ത മത്സരത്തിൽ നാളെ നോർവേ ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 മത്സരം. ഇന്ത്യ ഇംഗ്ലണ്ട് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് സതാംപ്ടണിൽ റോസ് ബോൾ സ്റ്റേഡിയത്തിൽ രാത്രി 7 മത്സരം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും 5 മണിക്ക് കേൾക്കാം.

0: நேர்மொழி.
1: നേർമൊഴിയിൽ ഇന്ന് അധ്യാപകനും നാടോടി വിജ്ഞാന ഗവേഷകനും ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവുമായ ഡോക്ടർ അജിത് കുമാർ എന്നുമായി നടത്തുന്ന അഭിമുഖം കേൾക്കാം. സ്റ്റുഡിയോയിൽ അദ്ദേഹത്തോടൊപ്പം റൂബി ബാബു.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമസ്കാരം. നമുക്കറിയാം, ഒരു ജനതയുടെ ചരിത്രവും സംസ്കാരവും അതിന്റെ പൂർണ്ണതയിൽ അടയാളപ്പെടുത്തുന്നത് അവരുടെ നാടോടി വഴക്കങ്ങളിലൂടെയും വാമൊഴി പാരമ്പര്യങ്ങളിലൂടെയുമൊക്കെയാണ്. പുസ്തകത്താളുകളിൽ രേഖപ്പെടുത്താത്ത, എന്നാൽ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ഇങ്ങനെ പകർന്നു പോകുന്ന ഈ സാംസ്കാരിക വൈഭവത്തെ തേടിയുള്ള യാത്രയാണ് മലയാളത്തിന്റെ ഈ ഫോക്ലോർ പഠനശാഖ നടത്തുന്നത്. നേർമൊഴിയിലെ ഇന്നത്തെ അതിഥി കേരളത്തിലെ ഫോക്ലോർ സാംസ്കാരിക ഗവേഷണ രംഗത്ത് 4 പതിറ്റാണ്ടോളമായി സമാനതകളില്ലാത്ത സംഭാവനകൾ നൽകി വരുന്ന ഒരു അക്കാദമീഷ്യനാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിലെ മുൻ ഡീനും നെന്മാറ NSS കോളേജ് മുൻ

0: പ്രിൻസിപ്പലുമായിരുന്ന ഡോക്ടർ അജിത് കുമാർ. സ്വാഗതം സർ.
1: നമസ്കാരം.
0: ഫോക്ലോർ, സാംസ്കാരിക പഠനം, ചലച്ചിത്ര പഠനം, അങ്ങനെ വിവിധ മേഖലകളിൽ അങ്ങയുടെ ഈ ഒരു കർമ്മമണ്ഡലം വ്യാപിച്ചു കിടക്കുകയാണ്. ഈ ഒരു സാംസ്കാരിക പഠനത്തിലേക്ക്, നാടോടി വിജ്ഞാന ശാഖയിലേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം, അങ്ങയുടെ ചെറുപ്പകാലം അതിനെ സ്വാധീനിച്ചിട്ടുണ്ടോ? ആ ഒരു യാത്ര പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം.
1: വാസ്തവത്തില് എന്റെ ജീവിതം തന്നെയാണ് ഇതിന്റെ എല്ലാം വഴികൾ. ചലച്ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതാവിഷ്കാരമാണ്. അതേപോലെ ഫോക്ക് എന്ന് പറയുമ്പോഴേക്കും പറഞ്ഞല്ലോ, ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ സമാനത പുലർത്തുന്ന ഒരു സംഘത്തെയും അതിൻ്റെ അറിവുകളെയുമാണ് ഫോക്ലോർ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം ഒരു സംഘത്തിൽ മലയാളി എന്ന നിലയിൽ ഞാൻ ഉൾപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിനൊരുപാട് പ്രാദേശിക ഭേദങ്ങളുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതിൻ്റെ ഡൈവേഴ്സിറ്റിയാണ്. ഒന്നിലേക്ക് കേന്ദ്രീകരിക്കലല്ല വാസ്തവത്തിൽ. ആ ഒന്നിൽ തന്നെ നിരവധി ഭാവഭേദങ്ങളോടുകൂടി ആ ഒന്നിനെ അവതരിപ്പിക്കലാണ് ഇന്ത്യയുടെ സാംസ്കാരിക പശ്ചാത്തലം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് നയിക്കാനുള്ള പ്രധാന കാരണങ്ങൾ എന്നൊക്കെ പറയുന്നത് എൻ്റെ പഴയ കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളും അതിൻ്റെ നൊസ്റ്റാൽജിയയും വലിയൊരു ഘടകമായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ അക്കാദമിക് മേഖലകളിൽ ദീർഘകാലം ഞാൻ പലരും വേണ്ട എന്ന് വെച്ച് ഒഴിവാക്കുന്നതായിട്ടുള്ള കേരള സംസ്കാരത്തിൻ്റെ പഠനം, അമ്മട്ടിലുള്ള കാര്യങ്ങൾ ഞാൻ പഠിച്ചു. അപ്പോൾ അങ്ങനെ ആ കേരള സംസ്കാരത്തിൻ്റെ പഠനത്തെക്കുറിച്ച് ഞാൻ അതിലേക്കിങ്ങനെ പോയപ്പോഴേക്കുമാണ് നോക്കുന്നത്, നമുക്ക് സംസ്കാര പഠനമല്ല ഉള്ളത്, പൊളിറ്റിക്കൽ ഹിസ്റ്ററിയാണ് ഉള്ളത്, രാഷ്ട്രീയ ചരിത്രമാണ്. ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു ഭരണാധികാരി അയാളുടെ അതിർത്തി എത്രത്തോളം വ്യാപിപ്പിച്ചു, അതേപോലെ തന്നെ അയാളുടെ അതിർത്തി എത്രത്തോളം ചുരുങ്ങി, ഇത് വായിച്ചിട്ട് നമുക്കെന്ത് ഗുണം? ജനതയെ നമ്മൾ തൊടുന്നില്ല. അപ്പം നമ്മൾക്ക് വേണ്ടത് എന്താണ്? ആ ഭരണത്തെ താങ്ങി നിർത്തുകയോ ആ ഭരണം അനുഭവിച്ചതായ ജനങ്ങളെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള അറിവും നമുക്കതിൽ നിന്ന് ലഭിക്കുന്നില്ല. അങ്ങനെ ഒന്ന് ഇതൊരു തെറ്റായ പ്രവണതയല്ലേ എന്ന് പറഞ്ഞ് ഞാനത് ശ്രദ്ധിച്ച് വന്നപ്പോഴത്തേക്കുമാണ് ഇത് ഒരു രാജാവിനെയും ഇല്ലാതെയും ചരിത്രം നമുക്കുണ്ട്. ഹാരപ്പ, മോഹൻജൊദാരോ തുടങ്ങിയിട്ടുള്ളതിൽ എന്ത് രാജാവായിരിക്കുന്നത്? അവിടെ നമുക്കൊരു നല്ല ചരിത്രം, സാംസ്കാരിക ചരിത്രം കിട്ടുന്നുണ്ട്. അതിൻ്റെ സാധ്യതകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചപ്പോഴേക്കുമാണ് എനിക്ക് ഇതിലകത്തെ ഏറ്റവും വലിയ ഗുണം ചെയ്യുന്ന ഒരു വിശാലമായ പഠനമേഖലയായിട്ട് ഫോക്ലോർ തുടങ്ങുന്നത്. അപ്പോൾ അതിനകത്ത് കലയുണ്ട്. ഇപ്പം ഞാൻ ഒരു സാഹിത്യ വിദ്യാർത്ഥിയാണ്, സ്വാഭാവികമായിട്ടും കലയ്ക്ക് പ്രാധാന്യം കൊടുത്തേ പറ്റൂ. അപ്പോൾ അതിനകത്തൊരു കലയുണ്ട്, വംശീയ വഴക്കങ്ങളുണ്ട്, എത്നിക് സ്റ്റഡി എന്ന് പറയുന്നത്. ഫോക്ലോറിൻ്റെ നിരവധി പഠന മേഖലകളിൽ ഉൾപ്പെട്ടതാണ് ഫോക്ലോർ. അതിനകത്ത് ചരിത്രമുണ്ട്, അതിനകത്ത് രാഷ്ട്രീയമുണ്ട്, അതിനകത്ത് ഈ എത്നിക് സ്റ്റഡി അഥവാ വംശീയ പഠനമുണ്ട്, അതേപോലെ തന്നെ ഫോക്ക് മെഡിസിൻസ് ധാരാളമുണ്ട്. ഇങ്ങനെയുള്ള നിരവധി പഠന മേഖലകൾ സംയോജിച്ച് നിൽക്കുന്ന ഫോക്ക് പഠനം എന്ന് പറയുന്നത് അതെന്നെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ജീവിത ആവിഷ്കാരമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതിന് പ്രാധാന്യം കൊടുക്കുക എന്ന് പറയുന്നത്, വാസ്തവത്തിൽ ഞാൻ എൻ്റെ ക്ലാസ്സുകൾ ബി എക്കും പി ജിക്കും വരെ പഠിപ്പിക്കുന്ന സന്ദർഭത്തിൽ അലങ്കാരങ്ങളെക്കുറിച്ചും മറ്റും ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്ന പഴഞ്ചൊല്ലുകളും കടങ്കഥകളുമാണ് ഞാൻ ഉദാഹരണമായിട്ട് എടുത്തു ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മുടെ ഏറ്റവും ഉയർന്ന ആളുകളുടേതായ ഒരു സംസ്കാരമുണ്ട്. ഈ ഫോക്ക് രണ്ടായിട്ട് സംസ്കാരത്തെ തിരിക്കും. അധതലത്തിലുള്ള സംസ്കാരമുണ്ട്, ഉപരിതലത്തിലെ സംസ്കാരമുണ്ട്. ആ ഉപരിതലത്തിലെ സംസ്കാരം രൂപപ്പെട്ടിരിക്കുന്നതിൻ്റെ എല്ലാ ഘടനയും ഘടകങ്ങളും നിമ്നതലത്തിലുള്ള സംസ്കാരത്തിലുണ്ട്. നമ്മളിന്ന് ഒക്കെ പറയുന്നത് എല്ലാവരുടെയും മനസ്സും എല്ലാ മനുഷ്യരും ഒന്നാണ് എന്നുള്ള ചിന്താഗതിയെ സംബന്ധിച്ചിടത്തോളം ആ ചിന്താഗതിക്ക് അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ പണ്ഡിത പാമര വ്യത്യാസമില്ലാതെ വ്യവഹാരം സാമാന്യ തലത്തിൽ പൊതുതലത്തിൽ പ്രകടമാകുമ്പോഴാണ്. അതിന് ഏറ്റവും കൂടുതൽ ഫോക്ലോറിന് ഉപയോഗം ചെയ്യുന്നതെന്ന് എനിക്ക്, ഭാഷയെക്കുറിച്ചായാലും എല്ലാം ഞാൻ പഠന ആ മേഖല എന്ന് പറയുന്ന ആ രൂപത്തിലാണ് എടുത്തിട്ടുള്ളത്.
0: അങ്ങയുടെ ചെറുപ്പകാലം, പ്രത്യേകിച്ച് അങ്ങീ പറഞ്ഞ പഴഞ്ചൊല്ലിനെ കുറിച്ചാണെങ്കിലും കടങ്കഥകളൊക്കെ ആണെങ്കിലും അതൊക്കെ നിറഞ്ഞ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അന്യമാകുന്ന അതൊക്കെ സമ്പന്നമായ അല്ലെങ്കിൽ അങ്ങനത്തെ അറിവുകളും അങ്ങനത്തെ അനുഭവങ്ങളും സമ്പന്നമായ ഒരു ചെറുപ്പകാലമായിരിക്കുമല്ലോ അങ്ങേക്ക്. അത് അങ്ങയെ സ്വാധീനിച്ചിട്ടുണ്ടോ? ചെറുപ്പകാലത്തെ കുറിച്ചൊന്ന് പറയാമോ?
1: തീർച്ചയായിട്ടും. ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു കർഷക കുടുംബത്തിലാണ് ജനിച്ച ഒരാളാണ്, ഒരു ഇടത്തരം കുടുംബത്തിലാണ്. അന്ന് ഇടത്തരം കുടുംബം എന്നൊക്കെ പറയുമ്പോഴേക്കും വാസ്തവത്തിൽ സമ്പന്നമായ ഒരു കുടുംബത്തിന്റെ ക്ഷയിച്ച അവസ്ഥയാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമെന്ന് പറയുന്നത് പുറം പണിക്കൊന്നും പോകാൻ പറ്റില്ല, കാരണം കുടുംബത്തിൻ്റെ അഭിമാന പ്രശ്നമാണ്. അപ്പോൾ പിന്നെ പട്ടിണി എന്നൊക്കെ പറഞ്ഞത് കടിച്ചൊതുക്കാനേ പറ്റുള്ളൂ, അല്ല വേറൊന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്ക്. അത്തരത്തിൽ നിരവധി ദിവസങ്ങളിൽ പട്ടിണിയിൽ കിടന്നും പിന്നെ മറ്റ് ഉള്ള സ്ഥലത്ത് ചെറിയ തോതിലുള്ള കൃഷികളൊക്കെ ചെയ്തും അത് കിട്ടുന്ന ആദായങ്ങളൊക്കെ ആയിട്ട് ജീവിച്ചു പോകുന്ന ഒരു ഇതായിരുന്നു. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം, അന്നും പഠനത്തിൻ്റെ കാര്യത്തിൽ അച്ഛനും അമ്മയൊക്കെ വളരെ കാര്യമായിട്ട് ശ്രദ്ധിച്ചിരുന്നു. ഞാൻ ഇവിടെ തിരുവനന്തപുരം വെള്ളായണി കായലിൻ്റെ തീരത്താണ് താമസിച്ചിരുന്നത്. അവിടെ നിന്ന് 3 കിലോമീറ്റർ നടന്ന് നേമം സ്കൂളിൽ പോയിട്ടാണ് ഞാൻ പഠിച്ചിരുന്നത്. 2 ഏല കിടക്കണം. അപ്പോൾ ഈ ഏലകളുടെ മധ്യത്തിലൂടെ നടക്കുമ്പോഴത്തേക്കും മറ്റേ ഇടവപ്പാതി ഒന്നുകൊണ്ട് തന്നെ ഏകദേശം വെള്ളായണി കായൽ നിറയ്ക്കുന്ന ഒരു വലിയ തോടുണ്ട്, പള്ളിച്ചൽ തോട്. ഈ തോടിനെ കുറുകെ കടക്കാനായിട്ട് രണ്ടറ്റവും ചെത്ത ഒരു തെങ്ങുംതടിയാണുള്ളത്. ഈ രണ്ടറ്റം ചെത്ത തെങ്ങുംതടിക്ക് മുകളിലൂടെ ഞങ്ങൾ 5-6 പേര് കയറി ഡാൻസ് ഒക്കെ കളിച്ചാണ് അപ്പുറത്ത് പോകുന്നത്. ഏതാണ്ട് അരയോളം വെള്ളം ഓരോ ഏലയിലും ഉണ്ടാകും. ഇതും കടന്ന് അവിടെ

0: പഠനവും കഴിഞ്ഞിട്ട് ഇതേപോലെ തിരിച്ച് വീട്ടിലെത്തുന്നതിനിടയ്ക്ക് എൻ്റെ അമ്മയും അച്ഛനും ഇവൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കാൻ പോയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ജീവിക്കാൻ പഠിച്ചു. ഇന്നത്തെ തലമുറ നഷ്ടപ്പെടുത്തുന്ന അവിടെയാണ്. പഴഞ്ചൊല്ലുകൾ എടുത്ത് നോക്കിക്കോളൂ. ജീവിതത്തിലെ ഏറ്റവും നല്ല തത്വശാസ്ത്രം, അനുഭവത്തിൽ നിന്ന് രൂപപ്പെട്ട ഏറ്റവും നല്ല തത്വശാസ്ത്രവും എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു തത്വശാസ്ത്രമല്ലേ വാസ്തവത്തിൽ പഴഞ്ചൊല്ല്? എത്ര മനോഹരമായിട്ടാണ് നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് അതിനകത്തിൽ പഠിപ്പിച്ചു പോകുന്നത് നോക്കുക. പ്രായം ചെന്നവരെ സംബന്ധിച്ചിടത്തോളം ആദരിക്കണം എന്ന് പറയുന്നത് വാസ്തവത്തിലെ മൂത്തവർ ചൊല്ലും, മുതനെല്ലിക്കയും, ആദ്യം കയ്ക്കും പിന്നെ മധുരിക്കും എന്ന് പറയുന്നിടത്ത് ആ പ്രായം ചെന്നവരോടുള്ള നമ്മുടെ മനോഭാവം എന്തായിരിക്കണമെന്നൊരു സമൂഹം നമ്മെ പഠിപ്പിച്ചു തരികയാണ്.
1: ഇപ്പൊ സാറ് പറഞ്ഞു സാറിന്റെ അധ്യാപന ജീവിതം 38 വർഷത്തോളമുള്ള അധ്യാപന ജീവിതം, അതിനൊപ്പമാണ് സാർ ഈ ഫോക്ലോർ ഗവേഷണങ്ങളൊക്കെ നടത്തിയത്. ഈ ഔദ്യോഗിക ജീവിതത്തോടൊപ്പം ഇത് ഇങ്ങനെയൊരു മേഖലയിൽ വ്യാപരിക്കാൻ പറ്റിയ, എങ്ങനെയാണ് ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോയത്?
0: ഒരു അധ്യാപകന്റെ ജീവിതത്തിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇഷ്ടംപോലെ ലെഷർ ടൈം കിട്ടും. ആഴ്ചയിൽ 14 മണിക്കൂർ 16 മണിക്കൂർ പഠിപ്പിച്ചാൽ മതി. അപ്പോൾ വൈകുന്നേരങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ 3:30 വിട്ട് കഴിഞ്ഞാൽ ഒരു 4 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രീ ആണ്. പിന്നെ ഇതിനകത്ത് ചെറിയ ചില പരിമിതികൾ ഇതിനെ സംബന്ധിച്ചുള്ളത്. കാരണം ഒരു അധ്യാപകൻ സമൂഹത്തിനകത്ത് എങ്ങനെ പെരുമാറണം എന്നുള്ളതിന് ഒരു വലിയ ചിട്ടയുണ്ട്. സാധാരണ ജനങ്ങളുമായിട്ട് അടുത്ത് ഇടപഴകുമ്പോഴാണ് ജീവിതത്തെ നമ്മൾ എന്തെന്ന് പഠിക്കുന്നത്. ഞാൻ പലപ്പോഴും ഇതിനു വേണ്ടിയിട്ട് അന്വേഷിച്ച് പോയ സന്ദർഭത്തിൽ പലരും വളരെ ദുഃഖത്തോടുകൂടിയോ അല്ലെങ്കിൽ ഒരു വൈക്ലവ്യത്തോടുകൂടിയോ അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, സാറിനോളം അറിവൊന്നും ഞങ്ങൾക്കില്ല. ഞാനതിന് തിരിച്ചു പറഞ്ഞ മറുപടി, എനിക്കറിയാവുന്ന മേഖലകളിൽ ഞാൻ വലിയവനായിരിക്കാം, പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടാത്തൊരു മേഖലയുണ്ട്, ആ മേഖലയെക്കുറിച്ച് പഠിക്കാനാണ് ഞാൻ നിങ്ങളെടുത്ത് വന്നത്. അതിൽ നിങ്ങൾ എന്നെക്കാളും വലിയ അറിവ് ഉള്ള ആളാണ്. ഈ ഓർമ്മപ്പെടുത്തൽ വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് അവരെക്കുറിച്ച് തന്നെ ഒരു അഭിമാനം തോന്നുന്ന ഒരു ഘട്ടം വരുന്നത്. അപ്പം നമ്മളെല്ലാം എല്ലാ തരത്തിലും എല്ലാ മനുഷ്യരും സജ്ജരാണ്. ആ തിരിച്ചറിവ് നിസ്സാരപ്പെട്ട ഒരു കാര്യമല്ല. നമ്മളെ തിരുവനന്തപുരം ജില്ലയിലെ ഈ കാട്ടുകാലത്ത് താമസിക്കുന്ന കാണിക്കാരുടെ ഇടയിൽ ചെന്ന് ഞാൻ ചിലപ്പോൾ ആഴ്ചകളോളം താമസിക്കാറുണ്ട്. അവരുമായിട്ടുള്ള സമ്പർക്കം കൊണ്ട് അവരുടെ ജീവിതത്തേക്ക് എത്ര മനോഹരമായിട്ട് എനിക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നറിയാമോ? അതേപോലെ തന്നെ കേരളം മൊത്തം സഞ്ചരിച്ചിട്ടാണ് പല പഠന മേഖലകളും ചെയ്തത്. പിന്നെ ഇതിനകത്തെ സൗകര്യമായിട്ട് കിട്ടിയെന്ന് പറയുന്നത് UGC രണ്ട്, അപ്പോൾ അവർ അവധി തന്നുകൊണ്ട് പഠിപ്പിക്കാനുള്ള സാഹചര്യം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് പ്രയോജനപ്പെടുത്താനായിട്ട് എനിക്ക് സാധിച്ചു. ഓരോ പ്രോജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ജില്ലയാണ്, അതിൽ പ്രത്യേകിച്ച് അവധിയായിട്ടൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ശനി ഞായറുമൊക്കെ ഞാൻ പ്രയോജനപ്പെടുത്തിയിട്ട് ഏകദേശം 6200 പേജുണ്ട് ആ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. തിരുവനന്തപുരം ജില്ലയെക്കുറിച്ചുള്ള സമഗ്രമായൊരു ഫോക്ക് ലൈഫിൻ്റെ പ്രോജക്റ്റാണല്ലോ. അതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഒരു ഫാമിലി ലൈഫ് എങ്ങനെയാണ്, എന്താണ് എന്നുള്ള ചിന്താഗതികളും കാര്യങ്ങളും ഒക്കെ അതിലൂടെ നമുക്ക് വ്യക്തമായത്. വാസ്തവത്തിൽ നമുക്ക് വേണമെങ്കിൽ സമയം കണ്ടെത്താൻ സാധിക്കും. പിന്നെ യാത്രകൾ വരുമ്പോഴത്തേക്ക് ഞാൻ പലപ്പോഴും ട്രെയിനിൽ സെക്കൻഡ് ക്ലാസ്സിലാണ് യാത്ര ചെയ്യുന്നത്, സാധാരണ ജനങ്ങളുമായിട്ട് അടുത്ത് വരുന്നത്. നിങ്ങൾ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് കയറിക്കില്ലേ, എല്ലാവരും അവരുടെ ഫോണിനകത്ത് ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ളത്. സെക്കൻഡ് ക്ലാസ്സിൽ അങ്ങനെയല്ല, പരസ്പര സമ്പർക്കത്തിൻ്റെ പ്രശ്നം കിട്ടും. അതിലൂടെ എനിക്ക് കിട്ടിയ എന്തുമാത്രം അറിവെന്നുള്ളത് ഭാഷയുടെ വൈചിത്രങ്ങളെക്കുറിച്ച്, സംസ്കാരത്തിൻ്റെ വൈചിത്രത്തെക്കുറിച്ച്, നിരവധി ഇത്തരത്തിൽ നമ്മൾക്ക് ശ്രദ്ധയിൽപ്പെടാതെ കിടക്കുന്ന നിരവധി സംഗതികളെക്കുറിച്ചുള്ളതൊക്കെ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സാമാന്യ ജനങ്ങളുടെ സമ്പർക്കം,
1: അങ്ങനെയുള്ള സമ്പർക്കത്തിൽ ഇപ്പോൾ തദ്ദേശീയമായ ആൾക്കാരുടെ കൂടെ പോയി ജീവിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരുടെ ജീവിതം കണ്ടപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ, ഇപ്പോൾ തിരുവനന്തപുരം മേഖലയിലുള്ള വിഭാഗങ്ങളല്ല, ഇപ്പോൾ നമ്മൾ പാലക്കാട് പോവുകയാണെങ്കിൽ, വയനാട് പോവുകയാണെങ്കിൽ, അവരുടെയൊക്കെ ജീവിത രീതികളിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ആ അനുഭവത്തെക്കുറിച്ച് ഒന്ന് പറയാമോ?
0: ശരിക്കും പറഞ്ഞാൽ സങ്കടപ്പെടുത്തിയ ഒരു സന്ദർഭം എന്ന് പറയുന്നത്, ഞാൻ തിരുവനന്തപുരത്ത് പുരവിമലയിൽ ഈ എൻ്റെ UGC പ്രോജക്റ്റുമായിട്ട് ഒരാഴ്ച നിന്ന് താമസിച്ചിരുന്നു. അവിടെ പോയ സന്ദർഭത്തിൽ ശരിക്കും അവിടെ താമസിച്ച് വന്നിട്ട് പിറ്റേ ദിവസം എന്തെങ്കിലും ആഹാരം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ പൈസ കൊടുത്തു. പൈസ കൊടുത്ത് അവർ അരിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അന്ന് രാത്രി അവിടെ ഒരു പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആഹാരമൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് ഒരു വല്ലാത്തൊരു ക്ഷീണം പോലെയൊക്കെ എനിക്ക് തോന്നി. ഞാനൊന്നും വേണ്ടിയില്ല, നമുക്ക് അറിഞ്ഞോട്ടല്ലോ അതിന്. ഞാൻ രാവിലത്തെ ഭക്ഷണത്തിന് എല്ലാ ദിവസവും പൈസ കൊടുത്തിട്ട് അതത് ദിവസമുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള പൈസയൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു ആ ഫാമിലിയിൽ താമസിക്കുമ്പോൾ. രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഗൃഹനാഥൻ എന്നോട് പറഞ്ഞു, സാർ ഇനിയും പൈസ ഞങ്ങൾക്ക് തരരുത്. ഞാൻ ചോദിച്ചാൽ അതും തോറ്റി സാർ ഇവിടെ ഒരാഴ്ച ഒന്നൊരാഴ്ച കാണും, അത് കഴിഞ്ഞ് സാറങ്ങ് പോകും. എന്നും ഈ ആഹാരം കഴിക്കുമ്പോഴത്തേക്കും പിന്നെ നമ്മൾക്ക് പിന്നെ അത് കഴിക്കാൻ പറ്റാത്ത, ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. അപ്പം ഞാൻ എടുത്ത് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത്, സാറ് അന്ന് ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത് ഞങ്ങൾ 3-4 ദിവസം കൊണ്ട് പട്ടിണിയാണ്. ഞാൻ ആകപ്പാടെ അങ്ങ് വിഷമിച്ചു. അപ്പോൾ എനിക്കതിനകത്ത് രണ്ടനുഭവങ്ങളാണല്ലോ. ഒന്ന്, മനുഷ്യൻ്റെ ജീവിതാവസ്ഥയെക്കുറിച്ചുള്ള സങ്കടം എനിക്ക് തോന്നിയതാണ് ഏറ്റവും പ്രധാനം. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് വിശപ്പ് ഒരു എക്കണോമിക്സ് ആയിട്ട് മാറി. മനസ്സിലാക്കൂ, പട്ടിണി എന്ന് പറയുന്ന ഒരു എക്കണോമിക്സ് ആണെന്ന് അന്നാണ് എനിക്ക് ശരിക്കും പഠിക്കാൻ പറ്റിയത്. അപ്പോൾ ഈ റിസർഷനൊക്കെ വന്ന കാലഘട്ടത്തിൽ ഇന്ത്യയെ നിലനിർത്തിയത് ഈ പട്ടിണിയാണ്. പട്ടിണി അനുഭവിക്കാൻ കഴിയുന്ന ഒരു ജനത. അപ്പൊ അതിനെ ഒരു സമരമാർഗമായിട്ട് മാറ്റുകയായിരുന്നു വാസ്തവത്തിൽ ഗാന്ധിജി പോലും ചെയ്തത്. പിന്നെ ഇവരെ

0: സംബന്ധിച്ചിടത്തോളം നിരവധി രസകരമായിട്ടുള്ള ഞാൻ നിലമ്പൂർ ചോലനായ്ക്കർ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഗോത്രവിഭാഗമായിട്ടാണ് അവർ വരുന്നത്. അവരവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേ അവർ മുളയ്ക്കുള്ളിൽ അരിയിട്ടിട്ട് തീയിലിട്ടിട്ട് കഞ്ഞി ഒക്കെ വെച്ച് വന്നു, ചായ വെച്ച് വന്നു. ഇതൊക്കെ കണ്ടുമ്പോഴത്തേ നമുക്ക് പുതിയ അറിവുകളാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ അരണി കടയും പോലെ കടഞ്ഞ് തീയെടുക്കുന്നത് ഒക്കെ എന്നെ കൊണ്ട് തന്നെ ചെയ്യിച്ചതൊക്കെ എനിക്ക് പഠിപ്പിച്ചു തരികയും മറ്റുമൊക്കെ ചെയ്ത്. ഒന്നുമല്ലാത്തൊരു സാഹചര്യത്തിൽ ഞാൻ അകപ്പെട്ടു പോയാലും എനിക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയുമെന്നൊരു പാഠം അവരിൽ നിന്ന് എനിക്ക് കിട്ടിയെന്ന് പറയുന്നത് നിസ്സാരമായൊരു കാര്യമല്ല.
1: ഈ ജീവിത പാഠങ്ങൾ മാത്രമല്ല, അവരുടെ കലകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ കൊമേഴ്ഷ്യലൈസ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്ന കലകൾ, അതേസമയം അവരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ജീവിത രീതിയിൽ നിന്നാണ്. അപ്പോൾ ഈ കലകൾ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്, അവരുടെ കലകളെ കുറിച്ചുള്ള അവരുടെ വീക്ഷണങ്ങൾ സാറിനത് കണ്ടപ്പോൾ തോന്നിയത്?
0: ഇതിനകത്ത് രണ്ട് പാഠങ്ങൾ നമുക്ക് ഇതിനകത്ത് കണ്ടെത്താനുണ്ട്. ഒന്ന്, അതിൻ്റെ തനിമ സംരക്ഷിച്ച് നിർത്തുക എന്ന് പറയുന്നു. ആ തനിമ സംരക്ഷിച്ച് നിർത്തുക എന്ന് പറയുമ്പോഴേക്കും ഒരു ഫോക്ക് അത് രൂപപ്പെടുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തിന് പ്രസക്തമാകുമ്പോൾ മാത്രമാണത് ഫോക്കായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ അത് വേറെ ഒരു കലയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കലാരൂപങ്ങൾ ആ ഫോക്കിൻ്റെ സന്ദർഭങ്ങളിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്കല്ലാതെയും ഇതിനെ മറ്റൊരു വേദിയിലേക്ക് അവതരിപ്പിക്കാം. അവിടെ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് ഈ ഫോക്കെന്ന് പറയുന്ന എലമെൻ്റ് കലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, അനുഷ്ഠാനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കലകളായിരിക്കും ഭൂരിഭാഗവും. പക്ഷെ അതേ കലാരൂപത്തിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന ഒരു അവസരത്തെ പ്രയോജനപ്പെടുത്തിയ കലാകാരന്മാർക്ക് ജീവിക്കണ്ടേ?
1: അതെ.
0: ഒന്ന്, ഈ കലാരൂപങ്ങൾ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ അറിവ് വരുന്ന അനുസരിച്ചിട്ടുള്ള ഇത് പലതിനെയും നമ്മൾ നിരസിക്കുന്നുണ്ട്. ശരിക്കും കുറേ കാലം കഴിയുമ്പോൾ ചിലതെല്ലാം അസ്തമിച്ചു പോകാം. അവിടെ സാധാരണക്കാരായിട്ടുള്ള ഇതിൻ്റെ അവതാരകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രയോജനപ്രദമായിട്ടുള്ള ചില മേഖലകൾ, ആ മേഖലകളെ നമ്മൾ തിരഞ്ഞെടുത്ത് അവിടത്തേക്ക് വിടുന്ന, ഇപ്പോൾ ടൂറിസം ഒരു വ്യവസായമാണ്, അത് ഇതുമായിട്ടൊന്ന് ബന്ധിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ കലാകാരനും വല്ലതും കിട്ടും, ടൂറിസത്തിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും വല്ലതും കിട്ടും. ഇപ്പം ജീവിത സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുന്ന ഒരു തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷെ ഈ കലയുടെ സംശുദ്ധി മറ്റൊരു തരത്തിൽ സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പാക്കിക്കൊണ്ട് ഈ രീതി ചെയ്യുന്നതൊരു തെറ്റല്ല. രണ്ടും രണ്ടാണ്, രണ്ട് സന്ദർഭങ്ങളിൽ അവതരിപ്പിക്കുന്നു.
1: നമ്മൾ പലപ്പോഴും ഈ ലിഖിതമായ ചരിത്രങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. വാമൊഴിക്ക് അത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിലൊരു സംശയം ഉണ്ടാവേണ്ടിയിരിക്കുന്നു. സാറിന്റെ ഒരു പുസ്തകമുണ്ട്, വാമൊഴിയുടെ സൗന്ദര്യശാസ്ത്രം. ആ പുസ്തകം ചർച്ച ചെയ്യുന്നതിനെ കുറിച്ച് ഒന്ന് പറയാമോ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ?
0: ശരിക്കും പറഞ്ഞാൽ അത് സാഹിത്യം എന്ന നിലയിൽ പഴഞ്ചൊല്ലുകൾ, ശൈലി, കടങ്കഥ, കഥകൾ ഇവയെല്ലാം നാണെന്ന് വിലയിരുത്തുകയാണ് അതിൻ്റെ അവിടെ. അതിലൂടെ എങ്ങനെയാണ് നമ്മുടെ സാംസ്കാരിക ജീവിതക്രമം പ്രകടമായിട്ട് അതിനകത്ത് രൂപപ്പെട്ടു വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിസ്സാരപ്പെട്ടവരല്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ചെങ്കോട്ടപ്പട്ടിക്ക് മുമ്പോട്ടൊരു വാല എന്ന് കടങ്കഥയിൽ പറയുമ്പോഴേ അത് ചെരവ എന്നുള്ളൊരു അർത്ഥം നമുക്കതിൽ കിട്ടുകയാണ്. ഇന്ന് ചെരവയെക്കുറിച്ച് ഈ പുതിയ തലമുറയ്ക്ക് അറിയാമോ?
1: ഇല്ല.
0: അപ്പോൾ കടങ്കഥ നിലനിർത്തുന്ന സാംസ്കാരികമായ നിരവധി ഘടനകളുണ്ട് അതിനകത്ത്. അത്തരത്തിലുള്ള ഒരുപാട് നന്ദുണി എന്ന് പറയുന്ന വാദ്യത്തെക്കുറിച്ച് ശരിക്കും നാല് കാലുണ്ട്, നന്ദുണി വയറുണ്ട്, നായ്ക്കയെ തിന്നാൻ ഇറച്ചിയില്ല എന്ന് പണ്ട് ഈ മരക്കാലെന്ന് പറയുന്ന ഒരു അളവ് സമ്പ്രദായം ഉണ്ടായിരുന്നു. മൂന്നിലെന്ന് പറയാണ് ഒരു മരക്കാല്. അപ്പോൾ മരക്കാലെന്ന് പറയുന്നത് ഇന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിഞ്ഞൂടെ, ഈ നാഞ്ചിനാടൻ അളവാണത്. എനിക്കും അറിഞ്ഞൂടായിരുന്നു. പഴഞ്ചൊല്ല് കേട്ടപ്പോഴേക്ക് ഈ മരക്കാലിനെ അന്വേഷിച്ചു പോയപ്പോഴാണ് ഈ സാധനം കിട്ടിയത്. അപ്പോൾ ഇപ്പോൾ ആ മരക്കാലെന്ന് പറയുന്നതിൽ നല്ല ഫോക്കിൻ്റെ ഒരു നല്ല കളക്ഷൻ എനിക്കുണ്ട്. ഏകദേശം 50-ഓളം വാദ്യങ്ങളുണ്ട്. അതുപോലെ ഒരുപാട് നിരവധി ഘടകങ്ങളുണ്ട്, അളവ് സമ്പ്രദായങ്ങൾ ഏതാണ്ട് കുറേയധികം ഉണ്ട് എൻ്റെ. അപ്പോൾ അതിനകത്ത് ഈ മരക്കാലിനെ ഉൾപ്പെടുത്താൻ എനിക്ക് സാധിക്കാനും അതിനുള്ള പ്രചോദനം കിട്ടിയത് വാസ്തവത്തിൽ ഈ ഒരു കടങ്കഥയാണെന്നുള്ളത് നിസ്സാരപ്പെട്ടൊരു കാര്യമാണ്. അപ്പം നമ്മളൊരു സംഘാത്മകമായ ഒരു ജീവിതക്രമമാണ്. ആ സംഘാത്മകമായ ജീവിതക്രമത്തെ നമുക്ക് ഓരോ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, ഓരോന്നിനെ സംബന്ധിച്ചിടത്തോളം സ്വത്വം എന്ന് പറയുന്നുണ്ട്. ഈ സ്വത്വം സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പക്ഷേ സ്വത്വത്തിന് മൂന്ന് ഘടനകൾ പറയുന്നതൊക്കെ. ഒന്ന്, സ്വയം വെളിപ്പെടുത്തുന്നതാണ്. അപ്പം ഞാൻ സ്വയം വെളിപ്പെടുന്നത് എൻ്റെ സ്വഭാവം കൊണ്ടാണ്, ക്യാരക്ടർ കൊണ്ടാണ്. അതേസമയം തന്നെ ഞാൻ എങ്ങനെ പെരുമാറണം എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്, ബിഹേവിയർ എന്ന് പറയുന്നത്. അത് നിർമ്മിത സ്വത്വമാണ്, സമൂഹം നിർമ്മിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ആ സമൂഹം നിർമ്മിച്ചു കൊടുക്കുമ്പോഴേക്കും സമൂഹം ചില വിലക്കുകളൊക്കെ പറയും. ഏറെ തിളച്ച കലത്തിന് പുറത്തെന്ന് പറയും നമ്മളടുത്ത്. നീ ആ സമൂഹം വിട്ടു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തലാണ്. പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് പറയുന്നത് അവർ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണത്. മനസ്സിലായി? ചെമ്മീൻ ചാടിയ മുട്ടോളം, പിന്നെയും ചാടിയ ചട്ടിയിരുന്നു. അപ്പോൾ ഇതെല്ലാം വിലക്കി നമ്മളൊരു നിർമ്മിത സ്വത്വത്തിലേക്ക് കൊണ്ടുവന്ന് ആരോടൊക്കെ എങ്ങനെ പെരുമാറണം എന്നൊരു വസ്തുത പഠിപ്പിക്കുന്നു. അപ്പോൾ സംസ്കാര പഠനത്തിൽ ഇത്തരത്തിലുള്ള സമീപനങ്ങളോ അന്വേഷണങ്ങളോ പലപ്പോഴും ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ പഠനം എന്ന് പറയുന്നത് പോലും ഓരോന്നും ഇപ്പം പ്രത്യയശാസ്ത്ര നിഷ്ഠമായിട്ട് വളച്ചൊടുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ പ്രവണത എന്ന് പറയുന്നത് നമ്മെ നിയന്ത്രിക്കുന്നതായ ചില പ്രത്യയശാസ്ത്ര പരിസരങ്ങൾ നമുക്ക് ചുറ്റും വരുന്നുണ്ട്. അതുകൊണ്ട് മാത്രം സർവ്വതിനെയും നമ്മൾ വ്യാഖ്യാനിച്ച് ഇതാണ് ശരി എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള വ്യഗ്രതയിൽ ഒരുപാട് തെറ്റുകൾ വരുത്തുന്നുണ്ട് എന്നുള്ളതാണ്. തുറന്ന സമീപനം ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ല.

0: ഇല്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണ് എന്നുള്ളതും സംസ്കാര പഠനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണേണ്ടുന്ന ഒരു വിഷയമാണ്. ഈ കലാരൂപത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ശൈലിയിലേക്ക് കടന്നു നോക്കി കഴിഞ്ഞാൽ അഭിനയത്തിൻ്റെ എത്ര പാഠങ്ങളുണ്ടെന്നറിയുന്നത്. കണ്ണ് ചുവന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, അയാൾക്ക് ദേഷ്യം വന്നു എന്ന് അല്ലേ. മുഖം ചുവന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ദേഷ്യം വന്നു അല്ലെങ്കിൽ ലജ്ജ വന്നു. എത്ര മനോഹരമായിട്ട് അഭിനയം അതിനകത്ത് കടന്നുകൂടിയിരിക്കുന്നത്, നിസാരമാണ് അതിൻ്റെ കാര്യം. ഇതുമാതിരി ഓരോ തരത്തിലും മുഖം വാടി, മുഖം വെളുത്തു, അല്ലെ മുഖം വിളറി. അപ്പം ഈ മാറ്റങ്ങളിൽ നമ്മളെ ഈ ശരിക്കും പറഞ്ഞ മനസ്സിൻ്റെ കണ്ണാടി മുഖമാണെന്ന് പറയുമ്പോഴത്തേക്ക് അപ്പം അഭിനയത്തിൽ നയനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന പ്രാധാന്യം അത് ഭരതൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. ആ പ്രാധാന്യം മൊത്തം നമുക്ക് ശൈലിയിലെ ഈ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് മുഖമായിട്ട് ബന്ധപ്പെട്ടുള്ള വാക്കുകളെടുത്ത് വെച്ച് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അപ്പം കല മനോഹരമായിട്ട് ശൈലികളിൽ പ്രകടമാണ്. ലോകത്തിലെ ഏറ്റവും നല്ല അനുഭവപ്രദമായ തത്വശാസ്ത്രമാണ് പഴഞ്ചൊല്ലുകൾ. ഒന്നും ഡയറക്റ്റായിട്ട് പറയുന്നത്, ഇൻഡയറക്റ്റായിട്ട് പറയുന്നത്, അതാണ് ശരിക്കും സാഹിത്യം എന്ന് പറയുന്നത്. വക്രോക്തി എന്ന് പഴയ സംസ്കൃതത്തിലെ ഒരു വലിയ സാഹിത്യാചാര്യനായ കുന്തകൻ പറഞ്ഞാണ് വക്രോക്തി. ഈ നല്ല വക്രോക്തികളാണ് കടങ്കഥകൾ. ഇനി അത് നോക്കുക, ആധുനിക പരിസരത്തിലേക്കുള്ള ഇമേജ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഇമേജ് എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നിൻ്റെ രീതിയിൽ മറ്റൊന്നിനെ ആവിഷ്കരിക്കലാണ് ഇമേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്വത്വം എന്ന് പറയുന്നത് രണ്ടിലും പകർന്നു നിൽക്കുന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. നമ്മുടെ മുത്തശ്ശി പറഞ്ഞതുപോലെ ഈ അടുക്കളയ്ക്ക് അങ്ങേപ്പുറത്ത് നിന്ന് വിരിഞ്ഞു നിൽക്കുന്ന കാന്താരി കണ്ടിട്ടാണ് അവർ പറഞ്ഞത്, ആന കയറാമല്ല ആള് കയറാമല്ല ആയിരം കാന്താരി പൂത്തിറങ്ങി എന്ന ആകാശത്തെയും കാന്താരിയെയും തമ്മിൽ സംയോജിപ്പിക്കുന്ന ഇമേജോളം സത്യസന്ധമായ മനോഹരമായ ഒരു ഇമേജ് കണ്ടെത്താൻ സാധിക്കും നമുക്ക്. അപ്പം ഏത് ആധുനിക തലത്തിലേക്കും മനുഷ്യൻ്റെ സൗന്ദര്യാത്മകമായ ഭാവനകൾ ചലിക്കുന്നത് സമാനമാണ് എന്നുള്ളത് നമുക്ക് ഈ കടങ്കഥകളിൽ നിന്ന് പഠിക്കാൻ സാധിക്കും. മല്ലനും മാധവനും കാട്ടിപ്പോയ കഥ അറിയാമല്ലോ. അവസാനം വന്നാണ് കരടി മണത്ത് നോക്കിയപ്പോഴത്തേക്കാണ് മല്ലൻ മാധവനോട് ചോദിച്ചത്, എന്താ കരടി പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കാണ് ആപത്തിൽ ഉപേക്ഷിച്ച കൂട്ടുകാരനെ വിശ്വസിക്കരുതെന്നാണ് കരടി പറഞ്ഞത്. അപ്പം ചങ്ങാതി എന്ന വാക്കിൻ്റെ മനോഹരമായ ഒരു അർത്ഥത്തെ വ്യാഖ്യാനിക്കുക മാത്രമല്ല, അവിടുത്തെ കരടി സംസാരിച്ചു, പൂച്ചയും പട്ടിയും എല്ലാം സംസാരിച്ചു. ഇനി ഇതിനേക്കാളെല്ലാം ഉപരി മുത്തശ്ശിയുടെ കഥ കേട്ട ഒരു പരിചയമുണ്ട്. അവരൊരിക്കലും കഥ എന്ന് പറയുന്നത് പറയുകയല്ല, അഭിനയിക്കുകയാണ്. ഇനി ഭാവത്തിൻ്റെ തലങ്ങൾ ആവിഷ്കരിക്കുന്നതൊക്കെ നോക്കുക, അവരുടെ മുഖംഭാവം മാറുന്ന രീതി, കണ്ണുകളുടെ രീതി, കൈകൾ മാറുന്ന രീതി. ഞാൻ കണ്ട ആദ്യത്തെ അഭിനയത്തിൻ്റെ തിയേറ്ററാണ് മുത്തശ്ശി. ഈ ഏകാംഗ തിയേറ്ററിനെ കണ്ട പരിചയമുള്ളത് കൊണ്ട് മാത്രമാണ് പിൽക്കാലത്ത് ചാക്യാർ കൂത്തായാലും പാഠകമായിരുന്നാലും ഒക്കെ നിലനിന്നത്. അതും ഏകാംഗ അഭിനയമാണ്. പാശ്ചാത്യ ലോകത്ത് ഇത് പരാജയപ്പെട്ടതാണ്. ലോകം മുഴുവൻ അന്വേഷിച്ച് നടന്നിട്ട് കിട്ടിയ ഏറ്റവും പൈതൃക കലകളിൽ ഏറ്റവും ആദിമമായിട്ട് അറിയപ്പെടുന്നത് കൂടിയാട്ടവും ഈ കൂത്തുമൊക്കെയാണ്. അപ്പോൾ അതിനകത്ത് ചാക്യാർ കൂത്ത് പോലെയുള്ള ഒരു കലയെ നിലനിർത്തിക്കൊണ്ട് പോയതിനും അതേപോലെ തന്നെ അതിനെ പിന്നെ ആസ്വദിക്കുന്നതിനും ഒക്കെ ഉള്ളൊരു മനോഭാവം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മുത്തശ്ശിയുടെ കഥ കണ്ട പരിചയമാണ്.
1: ഇപ്പൊ സാറ് നമ്മളോട് പറഞ്ഞപ്പോൾ അതിനിടയ്ക്ക് പരാമർശിച്ച കലകള്, ഇപ്പൊ പടയണി, കൂത്ത്, പാഠകം, ചാക്യാർ കൂത്ത്, ഇതൊന്നും അല്ലാതെ നാം അറിയാത്ത ഒരുപാട് കലകൾ ഉള്ളതാണ് ഈ പഠനത്തിലേക്ക് നമുക്ക് ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ മനസ്സിലാവുന്നത്. ഇപ്പൊ ശരിയാണ്, ഇന്റർനെറ്റിലെല്ലാം അവൈലബിൾ ആണെങ്കിൽ പോലും നാം അറിയാൻ ശ്രമിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ അവെയർ അല്ലാത്ത ഈ കലകളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: ധാരാളമായിട്ടുള്ള കലകളുണ്ട്. ചില കലകളുടെ രസകരമായ ചില സാമ്യങ്ങൾ ശ്രദ്ധിക്കണം. ഉദാഹരണം, ഇവിടുത്തെ കാണിക്കാരുടെ ഇടയിലും അതേപോലെ തന്നെ ഈ പത്തനംതിട്ട, തിരുവല്ല പ്രദേശങ്ങൾ, ഏതാണ്ട് ഇടുക്കി വരെ വരുന്ന പ്രദേശങ്ങളിലെ മലയരയരെയാണ് പൊതുവിൽ ഇവിടങ്ങളിൽ കാണിക്കാരെന്ന് വിളിക്കുന്നത്. അവർക്ക് ഒരുപാട് രസകരമായിട്ടുള്ള കഥകളും ജീവിതക്രമവും ഒക്കെ ഉള്ളവരാണ്. അവരുടെ അനുഷ്ഠാന കഥകൾ, അതായത് മാന്ത്രിക അനുഷ്ഠാനമായിട്ട് അറിയപ്പെടുന്നതാണ് ചാറ്റ്. ചാറ്റ് കമ്പ്യൂട്ടറിൽ പ്രധാനമാണ്. അപ്പോൾ അവരുടെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാണിക്കാരുടെ ഈ ചാറ്റെന്ന വാക്കിൻ്റെ അർത്ഥം ചോദിച്ചു. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞ രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, സാറേ അവരുടെ ആ ചാറ്റിൻ്റെ ഇതിൽ പേച്ചുള്ളതും പേച്ചില്ലാത്തതും ഉണ്ട്. അതായത് ഭാഷ തന്നെ വരുന്നത് കൊണ്ട് ഭാഷയില്ലാതെ സ്വരം മാത്രം കൊണ്ട് അവർ ചെയ്യുന്നൊരു. അപ്പോൾ ആ പേച്ചില്ലാത്ത ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ആലോചിച്ചു എന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് മനസ്സിലല്ല, അറിയപ്പെടാത്ത ഏതോ ദൈവവുമായിട്ടുള്ള അവരുടെ സമ്പർക്ക വ്യവഹാരമാണ് വാസ്തവത്തിൽ ഇത്. ഇത് തന്നെയല്ല കാണാതെ എവിടെയോ ഇരിക്കുന്ന ഒരാളുമായിട്ട് നമ്മൾ നടത്തുന്ന ചാറ്റും. അപ്പോൾ അർത്ഥം കൊണ്ട് എത്ര സമാനമായിട്ട് അവ അടുത്ത് വരുന്നു എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ട ഒരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ചാറ്റുകളിൽ തന്നെ നിരവധി വകഭേദങ്ങളുണ്ട്. പക്ഷെ അവർ പറയുന്ന ചില മണ്ണഴിച്ച് ചാറ്റെന്നൊക്കെ പറയുന്ന ഒരു ഏർപ്പാടുണ്ട്. മണ്ണഴിച്ച് ചാറ്റെന്ന് പറയുന്നത് നമ്മുടെ രൂപം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞതിന് ശേഷം തീയിലിട്ട് പൊടിച്ചു കഴിഞ്ഞു, പക്ഷേ രോഗം കൊണ്ടും മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ദുരിതമനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ രൂപം ഉണ്ടാക്കിയിട്ട് ആ രൂപം തീയിലിട്ട് ചുട്ട് കഴിഞ്ഞ് പൊടിച്ചു കഴിഞ്ഞതിന് ശേഷം അതിനെ ഇല്ലാതാക്കിയതിന് ശേഷം പുതിയൊരു ശരീരം നിർമ്മിച്ചു നൽകുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അതേപോലെ തന്നെ കുമ്മാട്ടി എന്ന് പറയുമ്പോൾ തൃശ്ശൂരിലെ കുമ്മാട്ടി എന്ന് നോക്കറിയുന്നു, പക്ഷെ പാലക്കാട് കുമ്മാട്ടി വേറെ. അപ്പോൾ അതേപോലെ തന്നെ ഇവിടങ്ങളിൽ നീലി എന്ന് പറയുന്നത് യക്ഷിയുമായിട്ട് ബന്ധപ്പെട്ടാണ്, പക്ഷെ അവിടെ കല്ലടിക്കോളം മലനിരകളിൽ അവിടെ ഒരു നീലിയുണ്ട്, അതൊരു ദേവതയായിട്ടാണ് സങ്കല്പിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് അനുഷ്ഠാനങ്ങൾ വേറെയാണ്.

0: നമ്മുടെ ഇവിടുത്തെ കാക്കാരശ്ശി നാടകം ഏതാണ്ട് തീർന്നു കഴിഞ്ഞ കൊണ്ടിരിക്കുന്ന ഒരു തെരുവ് നാടകമായിട്ട് നമുക്ക് എടുക്കാവുന്ന ഒന്നാണ്. വീഥി നാടകങ്ങളായിട്ട് സംസ്കൃതത്തിൽ പറയുന്നതാണ്. നല്ല രസകരമായിട്ടുണ്ട്. ഭരതന്റെ വീഥ്യംഗങ്ങൾ എന്ന് പറയുന്ന ഉൾപ്പെടെ പ്രഹസനത്തിൽ വരേണ്ടതായ എല്ലാ ക്രമങ്ങളും അതിനകത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ കാക്കാരശ്ശേടത്തിന് സമാനമായിട്ടുള്ള പാണപ്പൊറാട്ടുകളുണ്ട്. ഉത്തര കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശാലിയ പൊറാട്ടുകളുണ്ട്, തെയ്യപ്പൊറാട്ടുകൾ ഇഷ്ടം പോലെയുണ്ട്. ഇതൊന്നും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അവിടെ ചെല്ലു പോകുമ്പോഴത്തേക്കുമാണ് അതിൻ്റെ പ്രസക്തിയും കാര്യങ്ങളും ഒക്കെ ബോധ്യപ്പെടുന്നത്. ഇതിനൊരു ദൗത്യവും കൂടിയുണ്ട്. നമ്മുടെ അവതരണ കലകളെ സംബന്ധിച്ചിടത്തോളം അവതരണ കലകൾ ഇവിടുത്തെ പറഞ്ഞേറ്റം എന്ന് പറയുന്ന ആദ്യം തന്നെ രൗദ്രം നിലനിൽക്കുന്നതാണ്. ഇപ്പം ദാരികൻ തൊഴുത് പിടിച്ചിട്ടെൻ്റെ കൊല്ലരുത് എന്ന് പറയുമ്പോഴും അത് കേക്കാ ദേവി ശിരസ് വെട്ടിക്കൊണ്ടാണ് പോകുന്നത്. പക്ഷേ ഇതല്ല മുടിയേറ്റ്. മുടിയേറ്റിൽ വരയ്ക്കുമ്പോഴത്തേ ഈ രൗദ്രം കുറയും. ആ രൗദ്രത്തെ കുറയ്ക്കുന്നത് ഹാസ്യ ശൃംഗാരങ്ങൾ ഇടക്കിയിട്ടുണ്ട്. അങ്ങനെ കൂളി എന്നും കോയമ്പടാരെന്നും പറഞ്ഞ രണ്ട് ഹാസ്യ കഥാപാത്രങ്ങൾ രംഗത്തേക്ക് വരുന്നുണ്ട്. ധർമ്മശൃംഗാരവും അർത്ഥശൃംഗാരവും കാമശൃംഗാരവും. അതിനെ ഇവിടുത്തെ ഈ ആദ്യം തന്നെ രൗദ്രം നിൽക്കുന്ന നമ്മുടെ പറനേറ്റ് അഥവാ കാളികൂട്ടം എന്ന് പറയുന്നതിന് നമ്മൾ നാട്യശാസ്ത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഡിമം എന്ന് പറയുന്നതാണ്. ആ ഡിമത്തിൽ ഹാസ്യശൃംഗാരങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് രൗദ്രത്തിൻ്റെ ഗൗരവം കുറയ്ക്കുന്നതാണ് സമവകാരം, മുടിയേറ്റ സമവകാരമാണ്. അപ്പം അത് കേരളത്തിലുണ്ട്. ഈ രണ്ട് നാടകങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവയെ തമ്മിലുള്ള വ്യത്യാസം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം കരുണവും രൗദ്രവും കൂടുതൽ വരുന്ന സ്ഥലത്ത് ഹാസ്യങ്ങൾ കൊണ്ട് ആ കരുണത്തിൻ്റെയും രൗദ്രത്തിൻ്റെയും ഗൗരവം കുറയ്ക്കുന്ന ഒരു പ്രത്യേകതരം രീതിയാണ് വാസ്തവത്തിൽ നമ്മുടെ നാട്യങ്ങളിൽ കാണുന്നത് എന്നുള്ളത് നമുക്ക് ഇന്ന് പഠിക്കാനായിട്ട് സാധിക്കും.
1: ഇപ്പോൾ സാർ ഈ പ്രാദേശികമായിട്ടുള്ള വ്യത്യാസത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് സാറിന് മുച്ചിലൂട്ട് ഭഗവതി എന്നുള്ള അങ്ങയുടെ പ്രോജക്റ്റ് വടക്കൻ മലബാറിലെ തെയ്യങ്ങളെക്കുറിച്ചാണ്. പക്ഷെ നമ്മളിവിടെ തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ ഇതിൽ നിന്നും ഈ കലാരൂപങ്ങൾ എങ്ങനെ ഘടനാപരമായിട്ട് മാറി നിൽക്കുന്നു, അവർക്കുള്ള വ്യത്യാസങ്ങൾ?
0: ഇത് വേറൊന്നുമല്ല, അവിടുത്തെ തെയ്യം എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം കലാരൂപങ്ങളാണ്. അവയ്ക്കെല്ലാം ഒരു പുരാവൃത്തങ്ങളുണ്ട്, ഒരു പ്രാദേശികമായ ഒരു ജനജീവിതം. അതിൽ വംശീയതയും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത്തരം അംശങ്ങളെല്ലാം കൂടെ ചേർന്ന് രൂപപ്പെടുന്ന ഒരു വലിയ സാമൂഹികമായ മനോഭാവം അതിനകത്ത് പ്രകടമാകും ഓരോ പുരാവൃത്തത്തിനകത്തും. മുച്ചിലോട്ട് ഭഗവതിയുടെ പുരാവൃത്തം മനുഷ്യൻ ദേവതയായിട്ട് തന്നെ ഇവിടെയും അങ്ങനെയാണ്. കള്ളിയാങ്കട്ട് നീലി അങ്ങനെയാണ്. യക്ഷി പുരാവൃത്തങ്ങളെല്ലാം അങ്ങനെയാണ്. പിന്നെ പൊന്നിറത്താൾ അങ്ങനെയാണ്. പുരുഷാദേവി അമ്മ അങ്ങനെയാണ്. തമ്പുരാക്കന്മാരുടെ ഒരുപാട് ഉലകൂടെ വരുമ്പോൾ തമ്പുരാൻ ഊരൂട്ട് ഇവിടെ നടക്കുന്ന ഒരു കാര്യമാണ്. ആ പുരാവൃത്തം എന്ന് പറയുന്നത് മനുഷ്യനിൽ നിന്ന് ദേവതയായിട്ട് മാറുന്ന ഒരു കഥയാണ്. അപ്പം ഇങ്ങനെ ഈ രണ്ട് തട്ടുകളിലേക്ക് നമുക്ക് ഇവയെ സംബന്ധിച്ചിടത്തോളം വേർതിരിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി അതേപോലെ തന്നെ ഫോക്കിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് പ്രാദേശിക സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിലെ കാളി നാടകം എന്നാണ് കേരളത്തിൽ കാളി പുരാവൃത്തത്തെ പൊതുവിൽ അറിയുന്നത്. ഉത്തര കേരളം പോലും ദക്ഷിണ കേരളം പോലെ ഭദ്രകാളി സങ്കല്പം ഒന്നാണ്. അപ്പോൾ അതിൻ്റെ രസകരമായ ഒരുപാട് പഠനങ്ങൾ അതിനകത്ത് ഞാൻ നടത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും ഞാൻ പറയുകയാണ് അതിൻ്റെ മധ്യസ്ഥാനം കൊടുങ്ങല്ലൂരാണ്. ഈ കൊടുങ്ങല്ലൂരാണ് ഭദ്രകാളിയുടെ ആസനം. അവിടെ നിന്ന് കൊടുങ്ങല്ലൂരിൽ നിന്ന് വിളിച്ചു വരുത്തിയിട്ടാണ് ഇവിടെ തോറ്റമ്പാട്ടുകൾ. വടക്കും അതേപോലെയുള്ള കളമ്പാട്ടുകളുണ്ട്. അപ്പോൾ ഈ ഭദ്രകാളിയുടെ ഈ അംശം എന്ന് പറയുന്നത് അവിടെ കളമ്പാട്ടാണെങ്കിൽ ഇവിടെ തോറ്റമ്പാട്ടാണ് എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഭദ്രകാളിയുടെ കാളി നാടകമായിട്ട് അവതരിപ്പിക്കുന്ന രീതിയുള്ളൂ ഒന്നാണ് ഇവിടുത്തെ കാളിയൂട്ട് അഥവാ പറനേറ്റ്. ഇതിന്റെ മറ്റൊരു രൂപത്തിൽ ഭദ്രകാളി ദാരികവധാനന്തരം ഭയങ്കരമായിട്ട് രോഷം കൊട്ടു. ആ രോഷത്തടക്കാൻ ഒരു വഴിയുമില്ലാതെ വരുന്ന കാലഘട്ടത്തിൽ എങ്ങനെ ശാന്തയാക്കും എന്നുള്ളതിന് അച്ഛൻ ചെന്ന് വഴി കിടന്നു. ദേവകളുടെ അഭിപ്രായമാണ്, മറികടന്ന് അങ്ങ് പോയി. ഞാൻ വിചാരിച്ചത് നടക്കില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് മുരുകന്റെ അടുത്ത് എല്ലാവരും കൂടെ ചെന്നു പ്രാർത്ഥിച്ച് തൊഴുതെട്ട് സഹായിക്കണമെന്ന് പറഞ്ഞു. ശരി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മുരുകൻ വലിയ കോലമെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് ഭദ്രകാളി നടന്നു വരുന്ന വഴിയിൽ നിന്നു. നോക്കിയപ്പോഴത്തേക്കും തൻ്റെ അതേ രൂപത്തിൽ ഒരെണ്ണം നിൽക്കുന്നു. അവിടാന്ന് ചോദിച്ചു പെങ്ങളെ ഇത് ഞാനാണെന്ന് പറഞ്ഞു. സഹോദരനല്ലേ, ദേഷ്യം ക്ഷമിച്ചു. അതിനു വേണ്ടിയിട്ടാണ് പാടുകയണി. അപ്പോൾ അവിടെ കഥയുടെ അന്ത്യത്തിൽ നടക്കുന്ന മറ്റൊരു സംഭവമാണെങ്കിലും കാളിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റൊരു അവതരണമാണത്. മുടിയേറ്റം എന്ന് പറയുന്നത് ഇതേപോലെ കാളി ദാരിക വധത്തിനെ സംബന്ധിച്ച് ഒരു ദിവസം കൊണ്ട് അവതരിപ്പിക്കുന്ന ഒന്നാണ് മുടിയേറ്റം. അത് ഞാനീ പറഞ്ഞ പോലെ ഡിമത്തിൽ നിന്ന് സമാവകാരത്തിലേക്ക് വരുന്ന ഒരു വ്യതിയാനമായിട്ടാണ് അവിടെ അവതരിപ്പിക്കുന്നത്. ഇപ്പം പ്രാദേശികമായ ഇത്തരം ഭേദങ്ങൾ, ഇത് വടക്കോട്ട് പോകുമ്പോൾ ദാരികാവധങ്ങളുണ്ട്. വയനാട് അതേപോലെ തന്നെ കോഴിക്കോട് പാലിശ്ശേരി ആ പ്രദേശങ്ങളിലൊക്കെ വരുമ്പോൾ രുധിരകോലമാണുള്ളത്. വളരെ സൗമ്യമാണ് അവിടെ. അതേപോലെ തന്നെ മലയരുടെ അനുഷ്ഠാനമായിട്ട് വരുന്ന അത്. അപ്പം ഇതുമാതിരിയുള്ള ധാരാളം വേർഷൻസ് പ്രാദേശിക വ്യതിയാനത്തോടുകൂടി അവതരിപ്പിക്കുന്ന കലാരൂപങ്ങളായിട്ട് വരും. അതിലൊന്നാണ് വാസ്തവത്തിൽ തെയ്യം. ഒരു രൂപമാണ്, ആ പ്രദേശത്തിൻ്റെ സൗന്ദര്യ അവബോധത്തിൽ നിന്ന് രൂപപ്പെട്ടിരിക്കുന്ന പുരാവൃത്തത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഒരു അവതരണമാണ്. അതേപോലെ ഈ പത്തനംതിട്ടയുടെ സൗന്ദര്യബോധത്തിൽ നിലനിൽക്കുന്ന അവിടുത്തെ ചുറ്റുവട്ടങ്ങളിൽ നിന്നുണ്ടാക്കിയെടുക്കുന്ന പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു അവതരണമാണ് വാസ്തവത്തിൽ പടയണി. ഇവിടുത്തെ കാളിയോട്ട് മറ്റൊരു രൂപം. അതൊക്കെ പ്രാദേശികമായ ഇത്തരത്തിലുള്ള ഭേദങ്ങളോടുകൂടി അവതരിപ്പിക്കുന്ന നിരവധി കലാരൂപങ്ങളാണുള്ളത്. അക്കൂട്ടത്തിലൊന്നാണ് കാളി.

0: ൂട്ടും മുടിയേറ്റും പടയണിയും തെയ്യങ്ങളും എല്ലാം.
1: സാറിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, നമുക്കറിയാം ഫോക്ലോർ മേഖലയിലെ സമഗ്ര സംഭാവനകൾക്ക് നൽകുന്ന പി കെ കാളൻ പുരസ്കാരം, കേരള ഫോക്ലോർ അക്കാദമി അവാർഡ്, ഇങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ അങ്ങേക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങയുടെ ഗവേഷകനെ കൂടുതൽ പ്രോത്സാഹനം നൽകാൻ ഇങ്ങനത്തെ പുരസ്കാരങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ?
0: സംശയം എന്താകരുത്, എന്റെ ഈ പ്രവൃത്തി എന്ന് പറയുന്ന ഒരു അംഗീകാരം കിട്ടുക എന്ന് പറയുന്നത് എനിക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംതൃപ്തിയുണ്ട്. ആ സംതൃപ്തി എനിക്ക് പ്രചോദനമായിട്ടും കൂടെ തീരുകയാണ്. അതല്ലേ വേണ്ടത്. ഒരു ഗവേഷണം എന്ന് പറയുന്ന ഗവേഷണം കൊണ്ട് പലരും അവസാനിപ്പിക്കുന്നവരുണ്ട്. ആ ഗവേഷണം കൊണ്ട് നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ സർവകലാശാലകൾ എന്താണ് തീരുമാനിച്ചിരിക്കുന്നത്? കൂടുതൽ സംഭാവനകൾ ജനത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നിനക്ക് കഴിയുമെന്നുള്ളതാണ്. അത് നമ്മൾ പാലിച്ചില്ലെങ്കിൽ പിന്നെ ആരാ പാലിക്കുന്ന?
1: സാർ കേന്ദ്ര സാഹിത്യ അക്കാദമി ജനറൽ കൗൺസിൽ അംഗമായിട്ടും ഫോക്ലോർ അക്കാദമി എക്സിക്യൂട്ടീവ് അംഗമായിട്ടും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോ ഈ പറയുന്ന സാർ പറഞ്ഞല്ലോ, നാളേക്കുള്ളവർക്കുള്ള ഒരു രേഖപ്പെടുത്തലാണ് ഇതൊക്കെ. അപ്പോ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഇങ്ങനെയുള്ള ഈ മേഖലയിലേക്ക് കടന്നു വരുന്നതിന്റെ ഒരു മനോഭാവം എങ്ങനെയാണ്? അവർക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്?
0: ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഏത് മേഖലയെയും നന്നായിട്ട് വ്യാഖ്യാനിക്കാൻ സാധിക്കും. എനിക്ക് ഏത് തരത്തിലുള്ള വിഷയം തന്നിരുന്നാലും ഒരുവിധം തെറ്റുകൂടാതെ വലുതാണെന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും സാമാന്യമായ നിലയിൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ എന്നെ സഹായിക്കുന്നത് ഫോക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പഠന മേഖലയുടെ പ്രസക്തി എന്ന് പറയുന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ കൂടുതൽ നന്നായിട്ട് ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിസ്സാരമായിരിക്കില്ല അക്കാര്യം.
1: എന്തായാലും ഈ ഒരു മേഖലയിൽ ഇത്രയും അവഗാഹമുള്ള ഒരാളെന്ന നിലയിൽ നമ്മുടെ പുതുതലമുറ കേൾക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. നമ്മുടെ വേരുകൾ മറക്കാതിരിക്കാനും നമ്മുടെ സംസ്കാരം മറ്റുള്ളവർക്ക് പകർന്നു നൽകാനുള്ളതാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലായിരുന്നു ഓരോ വരികളും. ഇത്രയും തിരക്കുകൾക്കിടയിൽ പോലും നമ്മോടൊപ്പം വന്ന് ഇപ്പം സംസാരിച്ച സാറിന് ആകാശവാണിയുടെ പേരിലും ശ്രോതാക്കളുടെ പേരിലും നന്ദി അറിയിക്കുകയാണ്.
0: നമസ്കാരം.
2: നേർമൊഴിയിൽ ഇതുവരെ കേട്ടത് അധ്യാപകനും നാടോടി വിജ്ഞാന ഗവേഷകനും കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവുമായ ഡോക്ടർ അജിത് കുമാർ എന്നുമായി റൂബി ബാബു നടത്തിയ അഭിമുഖ സംഭാഷണം.
3: നേർമൊഴി സമാപിക്കുന്നു.
4: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 2:30. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം നാളെ ഞങ്ങളുടെ വിവാഹം. ചിത്രപാടിയ ഗാനം രചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

0: നീ അറിഞ്ഞോ, നമ്മുടെ ഈഞ്ചിക്കൽ എസ് പി മെഡിഫോർട്ട് ആശുപത്രിയിൽ 100 റോബോട്ടിക് സർജറികൾ പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി ഈ വരുന്ന ജൂലൈ 11 ശനിയാഴ്ച റൈ CMR റോബോട്ടിക് കോൺക്ലേവ് നടത്തുന്നുവെന്ന്.
1: CMR റോബോട്ടിക് കോൺക്ലേവോ?
0: അതേനേ, റൈസ് റോബോട്ടിക് ഇന്നോവേഷൻ സർജിക്കൽ എക്സലൻസ്. കഴിഞ്ഞ മാസം അച്ഛന് റോബോട്ടിക് നെഫ്രക്ടമി സർജറി നടത്തിയത് ഞാൻ പറഞ്ഞിരുന്നില്ലേ?
1: ആ, ട്രഡീഷണൽ സർജറി പോലൊന്നുമല്ലെന്ന് നീ പറഞ്ഞിരുന്നു.
0: അതെ, എളുപ്പത്തിലുള്ള സർജറിയും വേഗത്തിൽ റിക്കവറിയുമാണ് ഇതിന്റെ പ്രത്യേകത.
1: ആഹാ, കൊള്ളാലോ.
0: ഈ വേർസിയസ് റോബോട്ടിന്റെ പ്രവർത്തനങ്ങൾ ലൈവ് ഡെമോയിലൂടെ കാണിച്ചു തരാനും വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ റോബോട്ടിക് സർജന്മാരുമായി നേരിട്ട് സംസാരിക്കാനും സർജറി പൂർത്തിയാക്കിയ പേഷ്യൻസിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുമായി ഒരുക്കുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് റൈസ് CMR കോൺക്ലേവ്. അച്ഛനെയും അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അച്ഛനൊപ്പം ഞാനും പോകും.
1: എന്നാ പിന്നെ ഞാനുമുണ്ട്, കൂട്ടുകാരോടും വരാൻ പറയാം.
0: ആ പിന്നെ യൂറോളജിക്ക് മാത്രമല്ല, ഗൈനക്കോളജി, കുടൽ രോഗങ്ങൾ, ജനറൽ സർജറി എന്നിവയും വേർസിയസ് റോബോട്ടിക് ഉപയോഗിച്ച് നടത്തുന്നുണ്ട്.
1: അതെയോ?
0: മറക്കണ്ട, ജൂലൈ 11 വൈകുന്നേരം 3 മണി മുതൽ 5 മണി വരെ. അപ്പോയിന്റ്മെന്റുകൾക്കും റിസർവേഷനുമായി വിളിക്കൂ 0471-310-0001 അല്ലെങ്കിൽ 0471-310-0001.
1: എസ് പി മെഡിഫോർട്ട് ഹോസ്പിറ്റൽ, ഇന്റർനാഷണൽ എയർപോർട്ട് സർവീസ് റോഡ്, ഈഞ്ചക്കൽ, തിരുവനന്തപുരം.
0: എസ് പി മെഡിഫോർട്ട്, യു ഫസ്റ്റ് ഓൾവേസ്.
2: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
3: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
4: ഇൻറോയൽ അപ്ടോൺ, കള്ളമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
3: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
5: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
6: ചിത്രം കൂടെവിടെ, എസ് ജാനകി പാടിയ ഗാനം, രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ജോൺസൺ.

ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 2 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ലംഹേ.

സമയം 3 മണി. തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി ഇപ്പോൾ തിരൈപ്പൂക്കൾ. ചിത്രം മെല്ലെ തിരന്തത് കഥവ്. ചിത്രപാടിയ ഗാനം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: അതെ,
3: ചിത്രം സിഗപ്പ് റോജാക്കൾ, എസ് ജാനകിയും കമലഹാസനും പാടിയ ഗാനം.

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
0: ഇൻറോയൽ അപ്ടോൺ, കണ്ണമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
2: ചിത്രം കർണ, എസ് പി ബാലസുബ്രഹ്മണ്യവും എസ് ജാനകിയും പാടിയ ഗാനം.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 3 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ആരോഗ്യ സംരക്ഷണം പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ദന്തസംരക്ഷണവും. പല്ലുകൾ വന്നു തുടങ്ങുമ്പോൾ തന്നെ അവയെ ആരോഗ്യത്തോടും വൃത്തിയോടും കൂടി സംരക്ഷിക്കേണ്ടത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ദന്തസംരക്ഷണത്തെക്കുറിച്ചുള്ള അവബോധം നാം ഓരോരുത്തരും നേടിയിരുന്നാൽ മാത്രമേ നമ്മുടെ കുട്ടികളെ ചെറുപ്രായത്തിലെ തന്നെ ശുചിത്വശീലങ്ങൾ പരിശീലിപ്പിക്കുന്നതിനും അതിലൂടെ ദന്തക്ഷയം തടയുന്ന തരത്തിലേക്ക് എത്തിക്കുന്നതിനും നമുക്ക് സാധിക്കൂ. ദന്തസംരക്ഷണം കുട്ടികളിൽ എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് നാഷണൽ ഹെൽത്ത് മിഷൻ സംസ്ഥാന ഓഫീസിലെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ രേണു VP. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
2: മാഡം. കുഞ്ഞുങ്ങളിലെ ദന്തസംരക്ഷണം ഏറെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണല്ലോ. എപ്പോൾ മുതലാണ് കുഞ്ഞിന്റെ ദന്തസംരക്ഷണം ആരംഭിക്കേണ്ടത്?
3: ഒരു കുട്ടി ഗർഭാവസ്ഥയിലായിരിക്കുമ്പോൾ തന്നെ പല്ലിന്റെ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആയതിനാൽ ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ അമ്മ ധാരാളമായിട്ടുള്ള കാൽഷ്യം, വൈറ്റമിൻസ്, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് ഉചിതമായിട്ടുള്ള കാര്യമാണ്. കൂടാതെ അമ്മയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദന്ത പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കുട്ടിയിലേക്ക് വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ ഇപ്പോൾ അമ്മയ്ക്ക് ചിലപ്പോൾ മോണരോഗം ഉണ്ടാവും, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള പോടുകൾ ഉണ്ടാവാം. അപ്പോൾ ഗർഭാവസ്ഥയിൽ തന്നെ അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുന്നത് ഉചിതമാണ്, അല്ലെങ്കിൽ അത് കുട്ടികൾക്കും അതിനുള്ള വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗർഭാവസ്ഥയിൽ തന്നെ പല്ലിന്റെ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് ആ സമയം മുതൽ നേരത്തെ പറഞ്ഞ ഭക്ഷണ ക്രമീകരണമാണെങ്കിലും ഗർഭാവസ്ഥയെ തന്നെ അതിനുള്ള കാര്യങ്ങളെല്ലാം മുൻനിർത്തി ചെയ്തു കൊണ്ടുവരുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം.
2: മാഡം, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ പാൽപ്പല്ലുകൾക്ക് നമ്മൾ എത്രത്തോളം സംരക്ഷണം നൽകേണ്ടതുണ്ട്, അതിന്റെ ആവശ്യകതയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
3: പലപ്പോഴും മാതാപിതാക്കളുടെ ഒരു അവരുടെ ഒരു രീതി എന്ന് പറയുന്നത് പാൽ പല്ലുകളല്ലേ, അത് എന്തായാലും കൊഴിഞ്ഞു പോയിട്ടായിരിക്കും സ്ഥിര പല്ലുകൾ വരുന്നത്. അതുകൊണ്ട് നമ്മൾ സ്ഥിര പല്ലുകൾക്ക് കെയർ കൊടുത്താൽ മതി, പാൽ പല്ലുകൾ വേണേ പൊക്കോട്ടെ എന്നൊരു ധാരണയുണ്ട്. അത് ശരിക്കും തെറ്റായിട്ടുള്ളൊരു രീതിയാണ്. ഈ പാൽ പല്ലുകൾ എന്ന് പറയുന്നത് കുട്ടികളുടെ ജോ ബോൺസിന്റെ ഡെവലപ്മെന്റും അതുപോലെ തന്നെ മസിൽ ഡെവലപ്മെന്റും ഇമ്പോർട്ടന്റ് ആണ്. പോരാത്തതിന് പെർമനന്റ് ആയിട്ടുള്ള, അതായത് സ്ഥിര പല്ലുകൾ വായിൽ വരാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് സേവ് ചെയ്യുന്നത് ഈ പറയുന്ന പാൽപ്പല്ലുകളാണ്. അതോടൊപ്പം പെർമനന്റ് ആയിട്ടുള്ള പല്ലുകൾക്ക് പുറത്തേക്ക് വരാനുള്ള ഗൈഡൻസും ഓരോ പല്ലുകൾക്ക് അതിൻ്റെതായ പൊസിഷനിൽ വരാനുള്ള വേണ്ട രീതിയിലുള്ള ഗൈഡൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് പാൽപ്പല്ലാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ സ്പീച്ച്, അവർക്ക് പ്രോപ്പറായിട്ട് വ്യക്തമായിട്ട് സംസാരിക്കുവാനും ഭക്ഷണങ്ങൾ ചവയ്ക്കുന്നതിനും എല്ലാം തന്നെ പാൽപ്പല്ല് വളരെയധികം പ്രാധാന്യം ചെയ്യുന്നുണ്ട്.
2: മാഡം, ഒരു സംശയമുള്ളത്, ഈ പല്ല് മുളയ്ക്കാത്ത പ്രായത്തിൽ, അതായത് മുലപ്പാൽ മാത്രം കുടിക്കുന്ന കുഞ്ഞുങ്ങളിൽ മോണ വൃത്തിയാക്കേണ്ടത് ആവശ്യമായ ഒരു കാര്യമാണോ? അല്ലാത്ത പക്ഷം അത് ഏതെങ്കിലും തരത്തിലുള്ള അണുബാധകൾക്ക് കാരണമാകില്ലേ?
3: തീർച്ചയായും മോണ സംരക്ഷിക്കുക എന്ന് പറയുന്ന വളരെയധികം പ്രാധാന്യമുള്ള കാര്യമാണ്. ഇപ്പോൾ 6 മാസം മുതലാണ് കുട്ടികൾക്ക് ആദ്യത്തെ പാൽപ്പല്ല് പൊതുവെ കണ്ടുവരുന്നത്. അപ്പോൾ 6 മാസം വരെയുള്ള കുട്ടിക്ക് കൂടുതൽ നമ്മൾ മുലപ്പാൽ മാത്രമായിരിക്കും കൊടുക്കുക. അപ്പോൾ കഴിയുന്നതും ഓരോ തവണ ഫീഡിംഗ് കഴിഞ്ഞാൽ ഒരു വൃത്തിയുള്ള നനഞ്ഞ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഉപയോഗിച്ച് ഈ കുട്ടികളുടെ മോണയെ ക്ലീൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കുട്ടികളുടെ മോണയെ നമ്മൾ ഗം പാച്ച് എന്നാണ് പറയുന്നത്. അപ്പോൾ മോണ ക്ലീൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവരുടെ നാവും ക്ലീൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അതല്ലാത്ത പക്ഷം പലപ്പോഴും ബാക്ടീരിയൽ ഗ്രോ

0: ഗ്രോത്ത് ഉണ്ടാക്കുകയും പല തരത്തിലുള്ള റാഷസ് കുട്ടികളുടെ മോണയിൽ ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുപോലെ തന്നെ പല്ല് മുളയ്ക്കുന്ന സമയത്ത് കുട്ടികളുടെ ഉമിനീരിന്റെ അളവ് കൂടുതലായിട്ട് കാണാൻ സാധിക്കും. ഇതിനെ നമ്മൾ ഡ്രൂളിംഗ് എന്നാണ് പറയുന്നത്. പലപ്പോഴും കുട്ടികൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാം അവരുടെ വായിൽ നിന്ന് ഉമിനീര് പുറത്തേക്ക് ഇറ്റ് വീഴുന്നത് കാണാൻ പറ്റും. അപ്പൊ ഈ പറയുന്ന ഉമിനീര് കൂടുന്നത് പല്ല് മുളയ്ക്കുന്ന സമയത്താണല്ലോ. അപ്പോൾ അവിടെയും ഒരു നനഞ്ഞ ഒരു ക്ലീൻ ആയിട്ടുള്ള ടവൽ ഉപയോഗിച്ച് ഈ പുറത്തേക്ക് വരുന്ന ഡ്രൂളിങ്ങിനെ നമ്മൾ തുടച്ച് മാറ്റേണ്ടതാണ്. അല്ലാത്ത പക്ഷം ഡ്രൂളിങ് റാഷസ് പോലെയുള്ള കാര്യങ്ങൾ വരികയും അത് കുട്ടികൾക്ക് പിന്നെ അങ്ങോട്ട് ബുദ്ധിമുട്ട് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്.
1: മാഡം, അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് പല്ല് മുളച്ചു തുടങ്ങുന്ന സമയത്ത് തന്നെ പല വിധത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവാറില്ലേ? അതിനെന്താണ് പരിഹാരം?
0: ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പാൽപ്പല്ല് പോയതിനു ശേഷം അതിന്റെ അടിയിലാണ് നമ്മുടെ സ്ഥിരമായിട്ടുള്ള പെർമനന്റ് ടീത്തുകൾ ഉണ്ടാവുന്നത്. ഇത് മോണയിൽ നിന്ന് മുളച്ച് പുറത്തേക്ക് വരുന്ന സമയത്ത് കുട്ടികൾക്ക് ഒരു വേദന അനുഭവപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് അണപ്പല്ലുകൾ വരുന്ന സമയത്ത് ഒരു വേദന അവർക്ക് ഉണ്ടാവാറുണ്ട്. നമുക്കിപ്പോൾ മാർക്കറ്റിൽ ടീത്തിങ് ടോയ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഇതിനെ ചെറിയ രീതിയിൽ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ച ശേഷം അവരുടെ വായിൽ വെച്ച് കൊടുത്താൽ അവർക്ക് ചെറിയൊരു ആശ്വാസം കിട്ടും. ഇതൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ തന്നെ വിരള് വൃത്തിയാക്കിയതിനു ശേഷം നമുക്കൊരു ചെറിയൊരു ചുമപ്പ് ഒരു റെഡ്നെസ് നമുക്ക് ആ മോണയിൽ കാണാൻ പറ്റും. ആ ഭാഗത്തായിരിക്കും പല്ല് മുളയ്ക്കുക. അവിടെ ഒന്ന് ചെറിയ രീതിയിൽ മസാജ് ചെയ്ത് കൊടുത്താലും ഈ പറയുന്ന പോലെ അവർക്ക് വേദനയിൽ നിന്നൊരു ആശ്വാസം ലഭിക്കുന്നതാണ്.
1: മാഡം, ഈ മിക്കവാറും മാതാപിതാക്കൾക്ക് ഉണ്ടാകാറുള്ള ഒരു സംശയമാണ് തങ്ങളുടെ കുട്ടികൾക്ക് ഏത് പേസ്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത്, അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള ബ്രഷ് ആണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ. ഇതിനോട് എന്താണ് പ്രതികരിക്കാനുള്ളത്?
0: 6 മാസം മുതലാണ് പൊതുവെ കുട്ടികൾക്ക് പല്ല് മുളച്ചു വരുന്നത്. ആ സമയം മുതൽ തന്നെ നമുക്ക് ബ്രഷ് ഉപയോഗിക്കാം. അതായത് ഫിംഗർ ബ്രഷ് ഉണ്ട്, വിരലിൽ ബ്രഷ് വെച്ചിട്ട് വിരൽ കൊണ്ട് തന്നെ നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഫിംഗർ ബ്രഷ് ഉപയോഗിക്കാന്ന് 6 മാസം മുതലാണ് ഫിംഗർ ബ്രഷ് ഉപയോഗിക്കാവുന്നത്. പിന്നെ പേസ്റ്റ് ഉപയോഗിക്കുന്ന കാര്യത്തിൽ പലപ്പോഴും ആൾക്കാർക്ക് സംശയം വരാറുണ്ട്. 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്ലൂറൈഡ് ഫ്രീ ആയിട്ടുള്ള പേസ്റ്റ് ഉപയോഗിക്കാവുന്നതാണ്. അതൊരു അരിമണിയുടെ സൈസിൽ അത്രയും മാത്രം മതി പേസ്റ്റ് എടുക്കുക. ഇനി 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പേസ്റ്റ് ഉപയോഗിക്കാതെയും ബ്രഷ് ചെയ്യാവുന്നതാണ്, അതിലൊരു പ്രശ്നവുമില്ല. അതേസമയം 3 വയസ്സ് കഴിഞ്ഞാൽ ഫ്ലൂറൈഡ് കണ്ടന്റ് അടങ്ങിയ പേസ്റ്റ് ഉപയോഗിച്ച് ഒരു പയറുമണിയുടെ വലിപ്പത്തിൽ, അതായത് മുന്നേൽ നമ്മൾ എത്രയാണോ ചെയ്തത് അതിൽ നിന്ന് കുറച്ചുകൂടി വലിപ്പം കൂട്ടിയിട്ട് ബ്രഷ് ചെയ്യാവുന്നതാണ്.
1: മാഡം, അതുപോലെ തന്നെ മറ്റൊരു സംശയം, ഈ കുഞ്ഞുങ്ങൾക്ക് സ്ഥിരമായി 2 നേരം ബ്രഷ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയുണ്ടോ?
0: പലപ്പോഴും പേരൻസ് ഈ ഒരു എന്താ ഡെന്റൽ സംരക്ഷണം കൊടുക്കുക എന്ന് പറയുന്നതിന് അത്യാവശ്യം പേഷ്യൻസ് വേണ്ട ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാതാപിതാക്കൾക്ക് പലപ്പോഴും അതിനു വേണ്ടിയിട്ടുള്ള സമയം പോലും ഉണ്ടാവാറില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2 നേരം ബ്രഷ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ കുട്ടിക്ക് 7 വയസ്സാവുന്നത് വരെ മാതാപിതാക്കളുടെ ഒരു മേൽനോട്ടം ബ്രഷിങ്ങിൽ തീർച്ചയായും വേണ്ടതാണ്. കുഞ്ഞുനാളില് ഇപ്പോൾ കുട്ടിയുടെ അമ്മ തന്നെ ആയിരിക്കണം എന്നില്ല കുട്ടീനെ നോക്കുന്നത്. ചിലപ്പോൾ അമ്മമ്മയോ അല്ലെ വേറെ ആരെങ്കിലും ആയിരിക്കും. അവർ കൈ കൊണ്ട് കുട്ടികൾക്ക് പല്ല് തേച്ച് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഉമിക്കിരി പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് പല്ല് തേച്ച് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പണ്ട് മുതൽ കാണുന്ന ഒരിതാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ കൈ കൊണ്ട് ബ്രഷ് ചെയ്താൽ പലപ്പോഴും വായിൽ പല്ലിൽ അടിഞ്ഞിരിക്കുന്ന അഴുക്ക് പോകാതെ അതൊരു ഡെന്റൽ പ്ലാക്ക് അല്ലെങ്കിൽ ഡെന്റൽ കാൽക്കുലസ് പോലെ കട്ടിയുള്ള ഒരു അഴുക്കായി അത് അടിഞ്ഞു കൂടുകയാണ് ചെയ്യുക. അപ്പം അത്തരം സാഹചര്യങ്ങളിൽ ബ്രഷ് ചെയ്ത് അഴുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഡെന്റിസ്റ്റിനെ പോയി കാണുക, പല്ല് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്.
1: മാഡം, അതുപോലെ തന്നെ മാതാപിതാക്കളെ ഏറെ അസ്വസ്ഥരാക്കുന്ന കുട്ടികളുടെ മറ്റൊരു ശീലമാണ് വിരൽ ഉറിഞ്ചൽ. ഇതിനെന്താണ് ഒരു പരിഹാരമായി നിർദ്ദേശിക്കുവാനുള്ളത്?
0: സാർ, ഇപ്പൊ പറഞ്ഞതുപോലെ നമ്മൾ തം സക്കിംഗ് എന്നാണ് ഇതിന് പറയുന്നത്. ഇതൊരു ഹാബിറ്റാണ്. പലപ്പോഴും ഈ വിരൽ ഉറിഞ്ചുന്നത് മാതാപിതാക്കൾ സാധാരണ ഒരു കാര്യമായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് 2 വയസ്സ് വരെ ഇതൊരു നോർമൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. പക്ഷെ 2 വയസ്സ് കഴിഞ്ഞിട്ടും കുട്ടി സ്ഥിരമായി വിരൽ ഉറിഞ്ചുന്നുണ്ടെങ്കിൽ അത് കുട്ടിയുടെ പല്ലുകൾക്ക് വിടവ് വരുത്തുകയും പല്ലിന്റെ അലൈൻമെന്റിനെ ബാധിക്കുകയും പല്ല് ഉന്തലുണ്ടാകുകയും കാലക്രമേണ കുട്ടിയുടെ ഫേഷ്യൽ പ്രൊഫൈല് തന്നെ ഷേപ്പിൽ തന്നെ മുഖത്തിന്റെ ഷേപ്പിൽ തന്നെ മാറ്റം വരുത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് 2 വയസ്സ് കഴിഞ്ഞ് കുട്ടികൾ ഈ തം സക്കിംഗ് പോലുള്ള ഹാബിറ്റ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, കുട്ടീനെ ഉറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഉള്ള തം സക്കിംഗ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ ഒരു ഫുൾ സ്ലീവ് ഡ്രസ് ഇട്ട് കൊടുക്കുക. അപ്പൊ കുട്ടിക്ക് ആ വിരള് വായിൽ വെക്കാനുള്ള ടെൻഡൻസി കുറയും. അല്ലാന്നുണ്ടെങ്കിൽ ആവണക്കെണ്ണ പോലുള്ള എണ്ണ കയ്യിൽ വിരളില് പുരട്ടി കൊടുക്കുക. അതും അല്ലാന്നുണ്ടെങ്കിൽ ഉലുവ പേസ്റ്റ് ആക്കിയിട്ട് കയ്യിൽ പുരട്ടി കൊടുക്കുക. അപ്പൊ അതിന്റെ കയ്പ്പ് കാരണം കുട്ടി അത് വീണ്ടും വായിൽ വെക്കാനുള്ള സാധ്യത കുറവാണ്. ഇതിലൊന്നിലും തന്നെ കുട്ടി നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തം ഗാർഡ്, ടങ് ക്രിബ് പോലെയുള്ള അപ്ലയൻസസ് ഡെന്റിസ്റ്റിനെ പോയി കണ്ടാൽ അത് വെക്കാവുന്നതാണ്. അതേശേഷം കുട്ടി കാലക്രമേണ ആ ഒരു ഹാബിറ്റ് കുറച്ചു വരും. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഓരോ വട്ടവും കുട്ടിയിൽ ഒരു ഇംപ്രൂവ്മെന്റ്

0: കണ്ടു തുടങ്ങിയാൽ ഏതെങ്കിലും രീതിയിലുള്ള റിവാർഡ്സ് അവർക്ക് കൊടുക്കുക. ഒന്ന് ഈ വാക്കാൽ അവരെ ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും, ഓക്കെ ഈ ഒരു ശീലം ഞാൻ നിർത്തലാക്കിയത് കൊണ്ടാണ് എനിക്കിത് കിട്ടിയത്, അപ്പൊ ഇതിനി മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല എന്നൊരു പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് കുട്ടികളിൽ ഉണ്ടാവാനും പറ്റുമത്.
1: അതുപോലെ തന്നെ മാഡം, ഈ ചില കുട്ടികളിൽ വായിൽ കൂടി മാത്രം ശ്വാസം എടുക്കുന്ന ഒരു ശീലം കാണാറുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്, എങ്ങനെയാണ് നമുക്കിത് പരിഹരിക്കുവാൻ സാധിക്കുക?
0: ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഈ വിരൽ ഉറിഞ്ചുക അതുപോലെ തന്നെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന കാര്യമാണ് വായി കൂടി ശ്വാസം എടുക്കുക, അല്ലെങ്കിൽ മൗത്ത് ബ്രീത്തിങ് എന്ന് പറയുന്ന ശീലം. ഇത് ചില കുട്ടികൾക്ക് അഡിനോയിഡിന്റെ പ്രശ്നം കൊണ്ടായിരിക്കും വരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം കണ്ടു തുടങ്ങിയാൽ ആദ്യം തന്നെ ഒരു ഡെന്റിസ്റ്റിനെ പോയി കാണിക്കുക. ഡെന്റിസ്റ്റ് നിർദ്ദേശിക്കുകയാണെങ്കിൽ മാത്രം ഒരു ENT കൺസൾട്ടേഷൻ ചെയ്യുക. ഇവിടെ കുട്ടികൾ വാ തുറന്ന് ഉറങ്ങുന്ന സമയത്ത് കുട്ടികളുടെ വായിൽ ഡ്രൈനെസിന്റെ ചാൻസ് കൂടുന്നുണ്ട്. ഡ്രൈനെസ് വരുന്നത് മൂലം പല്ലിൽ കേട് വരാനുള്ള ചാൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പല്ല്, ഈ പറയുന്ന പോലെ എല്ലാ പാൽപ്പല്ലുകൾക്കും നോർമലായിട്ട് ഒരു സ്പേസ് ഉണ്ടാവും, അതിനും പുറമെ പല്ലുകളിൽ സ്പേസ് വരിക, പല്ല് ഉന്തലുണ്ടാവുക, ഫേഷ്യൽ പ്രൊഫൈലിൽ മാറ്റം വരിക, ഷേപ്പിലൊക്കെ മാറ്റം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ഓറൽ സ്ക്രീൻ പോലുള്ള അപ്ലയൻസസ് ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ പലപ്പോഴും അഡിനോയിന്റെ പ്രശ്നം കൊണ്ടാണ് വരുന്നതെങ്കിൽ ഒരു ENT സർജനെ കണ്ട് സംസാരിക്കേണ്ടതാണ്.
1: മാഡം, ഈ ചില കുഞ്ഞുങ്ങളിൽ പാൽപ്പല്ലുകളിൽ പോടും അതുപോലെ തന്നെ നിറവ്യത്യാസവും ഒക്കെ കാണാറുണ്ട്, ഇതിന് ചികിത്സ തേടേണ്ട ഒരു ആവശ്യകതയുണ്ടോ?
0: അതെ, ഞാനിപ്പോ നേരത്തെ പറഞ്ഞതുപോലെ പാൽപ്പല്ലുകൾക്ക് ഒരു ചെറിയ പ്രശ്നമാണെങ്കിൽ പോലും നമ്മൾ വേണ്ട രീതിയിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഏറ്റവും അധികമായിട്ട് നമ്മൾ കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഡെന്റൽ കേരിസ് അഥവാ പല്ലിലെ പോടുകളാണ്. ഈ പോടിന്റെ ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് മോണയോട് ചേർന്നിരിക്കുന്ന പല്ലിന്റെ ഭാഗത്ത് ഒരു വെള്ള കളർ നിറവ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. ഈ വെള്ള കളർ എന്ന് പറയുന്നത് കാലക്രമേണ ഒരു ബ്രൗൺ കളറിലേക്ക് പോവുകയും അതിന് നമ്മൾ ശ്രദ്ധ കൊടുത്തില്ല അല്ലെങ്കിൽ വേണ്ട സമയത്ത് ചികിത്സ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് പല്ലിനെ പൂർണ്ണമായി നശിപ്പിക്കാനുള്ള ശക്തി വരെ ഉണ്ട്. ഇപ്പൊ ചില കുട്ടികളിൽ നോക്കുകയാണെങ്കിൽ മുൻവശത്തെ മുകൾ പല്ലുകളിൽ ഈ പറയുന്ന പോലത്തെ വെള്ള കളർ സ്പോട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതിനെ നമ്മൾ നഴ്സിംഗ് ബോട്ടിൽ കേരിസ് അഥവാ ഏർലി ചൈൽഡ്ഹുഡ് കേരിസ് എന്നാണ് പറയുന്നത്. ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് രാത്രി സമയങ്ങളിൽ കുപ്പിപ്പാല് ഉപയോഗിച്ച് ഫീഡ് ചെയ്ത് ഉറക്കുന്ന കുട്ടികളിലാണ് ഈ പറയുന്ന നഴ്സിംഗ് ബോട്ടിൽ കേരിസ് കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒന്നാമത് ആ ശീലം കഴിവതും ഒഴിവാക്കാൻ നോക്കുക. പക്ഷെ ചില കുട്ടികൾക്ക് അതൊരു ഹാബിറ്റാണ്, പാല് കുടിച്ച് മാത്രമേ ഉറങ്ങുള്ളൂ എന്നുള്ളൊരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ പാല് കുടിച്ചതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ച് നല്ലപോലെ പല്ലുകൾ വൃത്തിയാക്കി വെക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ പാൽകുപ്പിയിൽ നിന്ന് പാലിനെ റീപ്ലേസ് ചെയ്തിട്ട് വെള്ളം വെച്ച് കൊടുക്കാവുന്നതാണ് നമുക്ക്. ഇനി ഇതൊരിക്കലും തന്നെ താഴത്തെ പല്ലിൽ ഇത് എഫക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം നാക്കിന്റെ പൊസിഷൻ കാരണം ഈ പാല് കെട്ടി നിൽക്കുന്ന കൂടുതലും നമ്മുടെ മേൽ പല്ലിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ നഴ്സിംഗ് ബോട്ടിൽ കേരിസ് കൂടുതലും മുകൾ വശത്തെ ഫ്രണ്ടിലെ പല്ലിലായിരിക്കും ഇത് കൂടുതലും എഫക്ട് ചെയ്യുന്നത്. പിന്നെ പറയാനുള്ളത് ഇതിന്റെ ട്രീറ്റ്മെന്റ്, ഇതിന്റെ ചികിത്സാ രീതിയെ നമുക്ക് മൂന്ന് രീതിയിൽ എടുക്കാൻ പറ്റും. ഒന്ന്, ചെറിയ രീതിയിലുള്ള വെള്ള കളർ കാണുമ്പോൾ തന്നെ നമ്മൾ ഡെന്റിസ്റ്റിനെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഡെന്റൽ വാർണിഷ് അല്ലെങ്കിൽ ഫ്ലൂറൈഡ് പേസ്റ്റ് പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഇതിനെ തടഞ്ഞു നിർത്താൻ സാധിക്കും ഒരു പരിധിവരെ. എന്നാൽ ഇതിന്റെ പല്ലിനെ അത് കാര്യമായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ട്, പല്ല് പൊടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എഫക്ട് ചെയ്ത ഭാഗം നമുക്ക് റിമൂവ് ചെയ്തിട്ട് പല്ലിന്റെ തന്നെ മെറ്റീരിയലുള്ള ഫില്ലിംഗ് ഉപയോഗിച്ച് അതിനെ ഫില്ല് ചെയ്ത് പല്ലിനെ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അതേസമയം പല്ലിനെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്, പല്ലിന്റെ മജ്ജയെ ഇത് ഈ ഒരു കേട് എഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, മജ്ജ എന്ന് പറയുന്ന നമ്മൾ പൾപ്പ് എന്ന് പറയും, അതായത് ഈ മജ്ജയിലാണ് പല്ലിന്റെ ജീവൻ തന്നെ നിൽക്കുന്നത്, അവിടെയാണ് ഈ പറയുന്ന ഞരമ്പുകളെല്ലാം ഉള്ളത്. അപ്പൊ മജ്ജയെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും കുട്ടികൾക്ക് ഇതൊരു വേദനയായിട്ട് നീരായിട്ട് അല്ലെങ്കിൽ മോണയിൽ വീക്കമായിട്ടും പഴുപ്പായിട്ടും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സാഹചര്യം, അതായത് മജ്ജയെ എഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ പൾപ്പെക്ടമി പോലെയുള്ള അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരിൽ നമ്മൾ ചെയ്യുന്ന റൂട്ട് കനാൽ പോലുള്ള പ്രൊസീജിയർ ചെയ്ത് മജ്ജ റിമൂവ് ചെയ്തതിന് ശേഷം ഒരു ക്യാപ്പ് പല്ലിനെ ഉറപ്പിച്ച് വെക്കുക എന്നുള്ളതാണ്. ചില സാഹചര്യത്തിൽ ഒന്നും തന്നെ ചെയ്യാൻ പറ്റാണ്ട് നമുക്ക് പല്ല് പൂർണ്ണമായി എടുത്തു കളയേണ്ട അവസ്ഥയിലേക്ക് എത്തും. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഡെന്റിസ്റ്റിനെ കാണുക, പല്ലെടുത്തു കളയുക, ശേഷം ഒരു സ്പേസ് മെയിൻറ്റൈനർ അവിടെ വെക്കുക. അതായത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ പെർമനന്റ് ടീത്തുകൾക്ക്, സ്ഥിര പല്ലുകൾക്ക് വരാനുള്ള പൊസിഷൻ സേവ് ചെയ്ത് വെക്കുന്നത് ഈ പാൽ പല്ലുകളാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്പേസ് മെയിൻറ്റൈനർ ഉപയോഗിച്ചാൽ സ്ഥിരപ്പല്ലുകൾക്ക് വരാനുള്ള സമയമാവുന്നതുവരെ സ്പേസ് മെയിൻറ്റൈനർ കഴിയുന്നതും വായിൽ തന്നെ വെക്കുക. അപ്പോൾ പെർമനന്റ് പല്ലുകൾക്ക് അതാത് സമയം ആകുമ്പോൾ മുളച്ച് വരാൻ ഇത് സഹായിക്കും. പലപ്പോഴും ഈ സ്പേസ് മെയിൻറ്റൈനർ

ശബ്ദ സന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

ഇപ്പോൾ എവർഗ്രീൻ ഹിന്ദി യുഗ്മഗാനങ്ങൾ കേൾക്കാം. ചിത്രം കാംചോർ, കിഷോർ കുമാറും ലതാ മങ്കേഷ്കറും പാടിയ ഗാനം.

0: ചിത്രം ഹം ദോനോം. ആശാ ഭോസ്ലെ മുഹമ്മദ് റാഫിയും പാടിയ ഗാനം.
1: अभी न जाओ छोड़ कर.

0: കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ചാ?
1: എന്തോ
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ്ണ മോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
4: ചിത്രം താജ്മഹൽ. മുഹമ്മദ് റാഫിയും ലതാ മങ്കേഷ്കറും പാടിയ ഗാനം.

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോ റെഡി ടു ഓക്യുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ, ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
0: ഇൻറോയൽ അപ്ടോ കണ്ണമ്പുല ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
2: മുഹമ്മദ് റാഫിയും ലതാ മങ്കേഷ്കറും പാടിയ ഗാനം ചിത്രം ജബ് പ്യാർ കിസി സേ ഹോത്താ ഹേ.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ലതാ മങ്കേഷ്കറും കിഷോർ കുമാറും പാടിയ ഗാനം ചിത്രം ആരാധന.

0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
1: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
2: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
1: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
2: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
3: ലതാ മങ്കേഷ്കറും മുഹമ്മദ് റഫിയും പാടിയ ഗാനം ചിത്രം കാലാ പത്ഥർ.

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോ റെഡി ടു ഓക്യുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
0: ഇൻറോയൽ അപ്ടോ കണ്ണമ്പുല ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
2: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
3: പഠിക്കൂ ബിടെക് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
2: നേവൽ ആർക്കിടെക്ചർ മുതൽ ഓഫ് ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
3: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് മൂന്നിരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ചിത്രം യാദോ കി ബാരാത്, ആശാ ഭോസ്ലെ മുഹമ്മദ് റാഫിയും പാടിയ ഗാനം.

ന്യൂസിലൻഡിലെ ഇന്ത്യൻ സമൂഹം ഇരു രാജ്യങ്ങളും തമ്മിൽ വളർന്നുവരുന്ന പങ്കാളിത്തത്തിന്റെ നിർണായക ഘടകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ മൂന്നാമത് ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിന് തുടക്കമായി. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അധ്യക്ഷത വഹിച്ചു. ഇന്ത്യ ശക്തവും സ്വയം പര്യാപ്തവുമായ പ്രതിരോധ സേന കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നാവികസേനയുടെ യുദ്ധക്കപ്പൽ മഹേന്ദ്രഗിരി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. നവീകരിച്ച പോലീസ് സേനയാകും ഓഗസ്റ്റ് 15 മുതൽ കേരളത്തിലുണ്ടാവുകയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരള പോലീസിനെ കൂടുതൽ ജനസൌഹൃദമാക്കുമെന്നും മന്ത്രി. 100 ദിവസം കൊണ്ട് സംസ്ഥാനത്തെ 100 പഞ്ചായത്ത് നഗരസഭാ കേന്ദ്രങ്ങളിൽ ഓട്ടോറിക്ഷ ഫെയർ മീറ്റർ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. വിംബിൾട്ടൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് ചെക്കിയ താരങ്ങളായ കരോലിന മുഹോവയും ലിൻഡ നൊക്സോവയും ഏറ്റുമുട്ടും. രാത്രി 8:30 മത്സരം. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ നോർവെ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ T20 പരമ്പരയിലെ 5 മത്സരം ഇന്ന് രാത്രി 7 സദാംപ്ടണിൽ. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക് കേൾക്കാം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പ്രണയവർണ്ണങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനം സച്ചിദാനന്ദൻ പുഴങ്കരയുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണം പകർന്ന് സുജാത പാടിയത്.

0: 916 ஹால்மார்க் ஸ்வர்ணாபரணங்களுடைய விற்பனையில் பதிட்டாண்டுகளுடைய பாரம்பரியமாய் சுதர்ஷன் ஜுவல்லர்ஸ் அமரவிழா.
1: ஏற்றவும் புதிய மாடல்களும் குறைஞ்ச பணிக்கூலியும் சுதர்ஷன் ஜுவல்லர்ஸ் அமரவிழா.
2: ചേട്ടൻ, ഇത് എന്ത് ഭാവിച്ച?
3: എന്തുപറ്റി?
2: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
4: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
5: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
4: ഒപ്പം സെപ്റ്റംബർ 30 വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
5: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
6: രചന യൂസഫ് അലി കെച്ചേരി, സംഗീതം മോഹൻ സിത്താര. കലാഭവൻ മണി പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം കരുമാടിക്കുട്ടൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
3: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡ് അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
4: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
5: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആരിശാല.
6: വയലർ ശരചന്ദ്രവർമ്മയുടെ വരികൾക്ക് അലക്സ് പോളിന്റെ സംഗീതം. കൊച്ചിൻ ഇബ്രാഹിം, സംഗീത പ്രഭു എന്നിവർ ആലപിച്ച ഗാനമാണിനി ചിത്രം ഹലോ.

0: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
1: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
4: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം മയിലാട്ടം എന്ന ചിത്രത്തിലെ ഗാനം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം MJ ചന്ദ്രൻ. ഈ ഗാനം ആലപിച്ചത് അഫ്സൽ, ചിത്ര അയ്യർ എന്നിവർ.

0: K Supreme and Style Club by Kollam Supreme, Thiruvananthapuram, Kollam, Kottayam, Alappuzha, Ernakulam, Thrissur and Calicut. Kollam
1: Supreme. മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
2: ബി ആർ പ്രസാദിന്റെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസ് ഈണം പകർന്ന് എം ജെ ശ്രീകുമാർ, സുജാത എന്നിവർ പാടിയ ഗാനം ചിത്രം വെട്ടം.

0: വിദ്യാർത്ഥികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കുന്ന മണക്കാട് നാഷണൽ കോളേജ് ബിരുദ ബിരുദാനന്തര കോഴ്സുകൾക്കൊപ്പം ലേണിംഗ് ഇസ് ലൈഫ് എന്ന പദ്ധതിയുടെ ഭാഗമായി സിവിൽ സർവീസ് സപ്പോർട്ട്, വിദേശ ഭാഷാ പഠനം, ലൈഫ് സ്കിൽ ട്രെയിനിംഗ് എന്നീ പ്രോഗ്രാമിലൂടെ വിദ്യാർത്ഥികൾക്ക് മികച്ച കരിയർ സമ്മാനിക്കുന്നു.
1: ഉടൻ ജോയിൻ ചെയ്യൂ നാഷണൽ കോളേജ് മണക്കാട് ട്രിവാൻഡ്രം. ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
2: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
1: ഇൻറോയൽ അപ്ടോപ്പ് കണ്ണമ്പുല ട്രിവാൻഡ്രം. കോൾ 9497012000.
2: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ചന്ദ്രേട്ടൻ എവിടെ എന്ന ചിത്രത്തിനു വേണ്ടി ഹരിചരൺ, പ്രീതി പിള്ള എന്നിവർ പാടിയ ഗാനമാണ്. ഈ ഗാനത്തിന്റെ വരികൾ സന്തോഷ് വർമ്മയുടേത്, സംഗീതം പകർന്നത് പ്രശാന്ത് പിള്ളൈ.

0: കേക്കേ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ചാ?
1: എന്തോ
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിങ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
4: പുതിയ മുഖം എന്ന ചിത്രത്തിനു വേണ്ടി ജാസി ഗിഫ്റ്റും സംഘവും പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ രചിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, ഈണം പകർന്നത് ദീപക് ദേവ്.

0: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: മല്ലു സിംഗ് എന്ന ചിത്രത്തിന് വേണ്ടി അലക്സ് എം ജയചന്ദ്രൻ, നിഖിൽ രാജ് എന്നിവർ പാടിയ ഗാനം. രചന രാജീവാളുങ്കൽ, സംഗീതം എം ജയചന്ദ്രൻ.

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച ജാസി ഗിഫ്റ്റിന്റെ സംഗീതത്തിൽ അഫ്സലും സംഘവും ആലപിച്ച ഗാനം ചിത്രം ബൽറാം വേഴ്സസ് താരാദാസ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ തുടരും വാർത്തകൾക്ക് ശേഷം. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ന്യൂസിലാൻഡ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി.

ഉറപ്പാക്കുമെന്നും മന്ത്രി. 72nd നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം കെ സി വേണുഗോപാൽ എം പി ചലച്ചിത്ര താരം ഭാമയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് ചെക്കിയ താരങ്ങളായ കരോലിന മുഹോവയും ലിൻഡ നൊസ്കോവയും ഏറ്റുമുട്ടും. രാത്രി 8:30 മത്സരം. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ നോർവെ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ T20 പരമ്പരയിലെ 5th മത്സരം ഇന്ന് രാത്രി 7:00 സദാംപ്ടണിൽ. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 8:00 കേൾക്കാം.

ആകാശവാണി അനന്തപുരി FM 101.9. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഇപ്പോൾ കേൾക്കാം. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. പശുക്കളിലെ രോഗപ്രതിരോധത്തിന് ശുചിത്വത്തിന്റെ പ്രാധാന്യം. ഡോക്ടർ ദിവ്യ ആർനായരുമായി അഭിമുഖം. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 സാറ്റർഡേ നൈറ്റ് ഫീവർ. 9:30 സംഗീത സുധ മധുര കേശവ ഭാഗവതർ അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10:30 നിഷാ സുരഭി. 11:00 സുഭാഷിതം. ഡോക്ടർ ടി ജി രാമചന്ദ്രൻ പിള്ള അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:05 മുതൽ വിവിധ് ഭാരതി റിലേ.

ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം പ്രൊഫസർ ഹരീന്ദ്രനാഥ് കുറുപ്പ് അവതരിപ്പിച്ചത്. രാവിലെ 6 മണി, 8 മണി, 10 മണി, 11 മണി, ഉച്ചയ്ക്ക് 12 മണി, 1 മണി, 2 മണി, വൈകിട്ട് 5 മണി, 6 മണി, രാത്രി 8 മണി എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. 6:02 അറിയിപ്പുകളെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി. വയലുപ്പിള്ളിയുടെ സർപ്പക്കാട് എന്ന കവിത ആലാപനം KS ലതിക മോഹൻ. ഉദയഗീതം KS ജോർജും സംഘവും പാടിയത് പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. ശേഷം നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം കാർഷിക മേഖലാ വാർത്തകൾ ചരിത്രത്തിൽ ഇന്ന്. 7:15 ആരണ്യകമായൊരാരോഗ്യം. തൊഴിൽ ദർശനം കണ്ടതും കേട്ടതും ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാലം സാക്ഷി നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ്യ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 76-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9 മണിക്ക് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 ഓർമ്മച്ചെപ്പ്. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. 10:31 ഓർമ്മച്ചെപ്പ് തുടരും. 11:02 ബാലലോകം. തിരുവനന്തപുരം നന്ദിയോട് SKVHSSലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം. 11:30 പഞ്ചാര മിഠായി. 12:02 ഗാനമാലിക. 12:40 പ്രകാശധാരയിൽ ഇന്റർവേർട്ടിബ്രൽ ഡിസ്ക് പ്രോലാപ്സ്, കാരണങ്ങളും ലക്ഷണങ്ങളും ഡോക്ടർ ശബരി ശ്രീ സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ഈണപ്പൂക്കൂട, ശ്രോതാക്കൾ സന്ദേശങ്ങളിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. 2:02 ബാക്ക് ടു ബാക്ക് ഹിന്ദി ഫിലിം സോങ്സ്. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 ലംഹെ സ്പോൺസേഡ് പരിപാടി. 3 മണിക്ക് തിരയിപ്പൂക്കൾ. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 4 മണിക്ക് ഗാനാമൃതം. അഞ്ച് രണ്ടിന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. പാൽക്കൂൺ ഉൽപാദന രീതികൾ, ഡോക്ടർ ഹീരാജിയുമായി അഭിമുഖം. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9 മണിക്ക് സൺഡേ സെലക്ഷൻസ്. 9:30 സംഗീതസുധ. വി വി രാമൻ, വി വി ലക്ഷ്മണൻ എന്നിവർ അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10:30 നിശാ സുരഭി, ചലച്ചിത്ര ഗാന പരിപാടി. 11 മണിക്ക് സുഭാഷിതം പ്രൊഫസർ ഹരീന്ദ്രനാഥ് കുറുപ്പ് അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:05 മുതൽ വിവിധ് ഭാരതി റിലീ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ അറിയിപ്പ്.

തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.5 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.1 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ അറിയിപ്പ് കഴിഞ്ഞു.

ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണം പകർന്ന് ശങ്കർ മഹാദേവൻ, ചിത്ര എന്നിവർ ആലപിച്ച ഗാനം ചിത്രം പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും.

0: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: അടികപ്പ്യാരെ കൂട്ടമണി എന്ന ചിത്രത്തിൽ വിധു പ്രതാപും സംഘവും ആലപിച്ച ഗാനം, മനു മഞ്ജത്തിന്റെ വരികൾ, ഷാൻ റഹ്മാന്റെ സംഗീതം.

Dong. എസ് രമേശൻ നായർ രചിച്ച് ഔസേപ്പച്ചന്റെ സംഗീതത്തിൽ ഹരിഹരനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി സന്ധ്യാഗീതത്തിൽ കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സന്ധ്യാഗീതം. സന്ധ്യാഗീതത്തിൽ ഇന്ന് ആദ്യം അച്ചാമക്കുട്ടിയുടെ അച്ചായൻ എന്ന ചിത്രത്തിലെ ഗാനമാണ്. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് കലവൂർ ബാലൻ ഈണം പകർന്ന് ചിത്ര കെസ്റ്റർ എന്നിവർ പാടിയത്.

0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 29:56. ഇനി അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ന്യൂസിലന്റ് സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. വയനാട്ടിൽ കള്ളാടിയിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്തെ പോലീസിനെ കൂടുതൽ ജനസൌഹൃദമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സെമി ഫൈനൽ യോഗ്യതയ്ക്കായി നോർവെ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലന്റിനെയും നേരിടും.

0: ന്യൂസിലൻഡിലെ ഇന്ത്യൻ സമൂഹം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തത്തിന്റെ ശക്തമായ സ്തംഭമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓക്ലാൻഡിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ന്യൂസിലൻഡ് ബന്ധം പരസ്പര സൌഹൃദത്തിലും പൊതുവായ മൂല്യങ്ങളിലും അധിഷ്ഠിതമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 10,000-ലധികം ഇന്ത്യൻ പ്രവാസികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ന്യൂസിലൻഡ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ അത്യാധുനിക യുദ്ധക്കപ്പലായ INS മഹേന്ദ്രഗിരി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ സാന്നിധ്യത്തിൽ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്തു. കപ്പൽ നിർമ്മാണ രംഗത്ത് ഇന്ത്യ കൈവരിക്കുന്ന സ്വയം പര്യാപ്തതയുടെ പ്രതീകമാണ് മഹേന്ദ്രഗിരിയെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് വിശേഷിപ്പിച്ചു. വ്യോമ ഉപരിതല അന്തർവാഹിനി ഭീഷണികളെ ഒരുപോലെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഈ യുദ്ധക്കപ്പൽ ഇന്ത്യൻ സമുദ്രമേഖലയിലെ രാജ്യത്തിന്റെ സാന്നിധ്യം കൂടുതൽ ശക്തമാക്കും. പ്രോജക്ട് 17A പദ്ധതിക്ക് കീഴിൽ നാവികസേനയുടെ ഭാഗമാകുന്ന 6-ാമത്തെ തദ്ദേശീയ യുദ്ധക്കപ്പലാണ് ഇത്. വയനാട്ടിൽ കള്ളാടി തുരങ്ക നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഭൌമശാസ്ത്രജ്ഞൻ ഡോ CP രാജേന്ദ്രനാണ് സമിതി അധ്യക്ഷൻ. പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ വിഷ്ണുദാസ്, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ P പുകഴേന്തി, പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി അദീല അബ്ദുള്ള എന്നിവരാണ് സമിതിയിലെ അംഗങ്ങൾ. ദുരന്ത നിവാരണ വകുപ്പ് സെക്രട്ടറി ജീവൻ ബാബു K കൺവീനർ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകിയ പാരിസ്ഥിതിക അനുമതികൾ വിലയിരുത്തൽ, സുരക്ഷാ വീഴ്ചകൾ, കരാർ വ്യവസ്ഥകൾ പാലിച്ചിട്ടുണ്ടോ എന്നിവ സമിതി പരിശോധിക്കും. അന്വേഷണം പൂർത്തിയാക്കി 1 മാസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. അതേസമയം മണ്ണിടിച്ചിൽ പ്രദേശങ്ങളിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമായി മുന്നോട്ടു പോവുകയാണെന്ന് മന്ത്രി AP അനിൽകുമാർ. ദുരന്ത ബാധിത പ്രദേശങ്ങളും ക്യാമ്പുകളും സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് തിരച്ചിൽ വ്യാപിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പോലീസിനെ കൂടുതൽ ജനസൌഹൃദമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എറണാകുളം പ്രസ് ക്ലബ്ബിൽ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത മാസം 15 മുതൽ നവീകരിച്ച പോലീസ് സേനയാകും സംസ്ഥാനത്തുണ്ടാവുകയെന്നും പോലീസിനെക്കുറിച്ചുള്ള പരാതികൾ പരിഹരിക്കാൻ പുതിയ സംവിധാനം വരുമെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഈ മാസം 8 വരെ 6,632 പേരെ അറസ്റ്റ് ചെയ്തതായും അദ്ദേഹം അറിയിച്ചു.
1: പോലീസിന്റെ സ്വഭാവത്തിലും പ്രവർത്തനത്തിലും ഒരു കാര്യക്ഷമത, അക്കൌണ്ടബിലിറ്റി ഉറപ്പുവരുത്തുകയും പീപ്പിൾ ഫ്രണ്ട്ലി ആക്കി കേരള പോലീസിനെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്ന ഏറ്റവും സുപ്രധാനമായൊരു ദൌത്യമാണ് ഇപ്പോൾ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്ന് ക്രൈമിന്റെ രൂപം തന്നെ മാറിയിരിക്കുകയാണ്. അപ്പൊ അതിനെ നേരിടാൻ തക്ക നിലയിലുള്ള സംവിധാനമായിരിക്കും കേരള പോലീസ് ഇനി ഉണ്ടാകുന്നത്.
0: കൊച്ചി കോർപ്പറേഷന്റെ 3-ാമത് റോറോ വെസൽ നാളെ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. റോറോയിൽ വനിതകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന ഇന്ദിരായാത്ര പദ്ധതിയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും. വാഹനങ്ങളില്ലാതെ വരുന്ന സ്ത്രീകൾക്കാണ് സൌജന്യ യാത്ര അനുവദിക്കുക. കൊച്ചി ഷിപ്പ്യാർഡിൽ നിർമ്മാണം പൂർത്തിയായ റോറോ വെസലിൽ 14 ട്രക്കുകൾക്കും 12 കാറുകൾക്കും 50 യാത്രക്കാർക്കും യാത്ര ചെയ്യാൻ സൌകര്യമുണ്ടാകും. സർക്കാർ ഫണ്ടിനു പുറമെ CSR ഫണ്ട് ഉപയോഗിച്ചും സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി K. മുരളീധരൻ. ആരോഗ്യവകുപ്പ് സ്വീകരിച്ച നടപടികളും തീരുമാനങ്ങളും ഉൾക്കൊള്ളുന്ന പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ പ്രകാശനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ മെഡിക്കൽ കോളേജുകളിലും രോഗികൾക്ക് കിടക്ക ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് ഡോക്ടർമാരുടെ സേവനം ക്രമപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു.
2: CHS കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ഒഴിഞ്ഞ വാർഡുകളുണ്ടെങ്കിൽ അത് മെഡിക്കൽ കോളേജിനായിട്ട് ഉപയോഗിക്കും. സർക്കാർ ഫണ്ടിന് പുറമെ CSR ഫണ്ടുകൾ ഉപയോഗിച്ച് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കും. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ നിയോഗിക്കുന്നത് സ്പെഷ്യലിസ്റ്റ് സൗകര്യങ്ങളുള്ള ആശുപത്രിയിൽ മാത്രമാക്കുകയാണ്. ഒരു സബ്ജക്റ്റിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ആ ഡോക്ടർക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ആശുപത്രിയിൽ അദ്ദേഹത്തിന് നിയോഗിക്കും.
0: സംസ്ഥാനത്തെ 100 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഓട്ടോറിക്ഷ ഫെയർ മീറ്റർ വേരിഫിക്കേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കൂത്താട്ടുകുളം മുനിസിപ്പൽ ടൌൺഹാളിൽ വേരിഫിക്കേഷൻ ക്യാമ്പിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് ലീഗൽ മെട്രോളജി വകുപ്പ് ജൂലൈ മുതൽ എല്ലാ ജില്ലകളിലും വേരിഫിക്കേഷൻ ക്യാമ്പുകൾ നടപ്പാക്കുന്നത്. ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഈ സേവനം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. സംസ്ഥാനത്ത്

0: ഇന്ന് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മൂന്നാർ മലനിരകളിൽ വീണ്ടും നീലക്കുറിഞ്ഞി വസന്തമെത്തുന്നു. 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞികളാണ് ഇത്തവണ ചൊക്രമുടി, മീശപ്പുലിമല ഉൾപ്പെടെയുള്ള മേഖലകളിൽ വിരുന്നിനെത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: ചക്രമുടി മലനിരകളിൽ ഇതിനകം തന്നെ ചിലയിടങ്ങളിൽ കുറിഞ്ഞികൾ പൂത്തു തുടങ്ങിയിട്ടുണ്ട്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളോടെ ഈ മലനിരകൾ പൂർണ്ണമായും നീലക്കടലായി മാറുമെന്നാണ് പ്രതീക്ഷ. ഇരവികുളം ദേശീയോദ്യാനത്തിന് പുറത്തുള്ള സംരക്ഷിതമല്ലാത്ത പ്രദേശങ്ങളായതിനാൽ ഈ മേഖലകളിൽ സന്ദർശകർക്കായി പ്രത്യേക സുരക്ഷ ഉറപ്പാക്കും. വിനോദസഞ്ചാരികളുടെ ബാഹുല്യം നിയന്ത്രിക്കുന്നതിനായി മൊബൈൽ ആപ്പ് വഴി സ്ലോട്ട് ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തും. പരിസ്ഥിതി ലോല പ്രദേശമായ മീശപ്പുലിമലയുടെ സംരക്ഷണത്തിനായി സന്ദർശകർക്കും വാഹനങ്ങൾക്കും നിയന്ത്രണമുണ്ടാകും. വനംവകുപ്പും ടൂറിസം വകുപ്പും ഉൾപ്പെടെയുള്ള വിവിധ ഏജൻസികളെ ഏകോപിപ്പിച്ചാണ് വിപുലമായ ഒരുക്കങ്ങൾ നടത്തുന്നത്.
0: ഓണക്കാലത്തെ യാത്രാ നിരക്ക് കുറയ്ക്കാൻ റെയിൽവേ 3 പ്രത്യേക സർവീസുകൾ കൂടി അനുവദിച്ചു. തിരുവനന്തപുരം നോർത്തിൽ നിന്ന് മംഗളൂരുവിലേക്കും ചെന്നൈയിൽ നിന്ന് കൊല്ലത്തേക്കും ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്കുമാണ് ട്രെയിനുകൾ അനുവദിച്ചത്. ചെന്നൈയിൽ നിന്ന് കൊല്ലത്തേക്ക് ഓഗസ്റ്റ് 13 മുതൽ സെപ്റ്റംബർ 5 വരെ വ്യാഴം ശനി ദിവസങ്ങളിലാണ് സർവീസ്. വെള്ളി ഞായർ ദിവസങ്ങളിലാണ് മടക്കയാത്ര. ടിക്കറ്റുകൾ ഇന്നു മുതൽ ബുക്ക് ചെയ്യാം. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ പുരോഗമിക്കുന്നു. എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം ഈ മാസം 30 വരെ തുടരും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സെമിഫൈനൽ യോഗ്യത നേടാനുള്ള നിർണായക ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഇന്ന് അർദ്ധരാത്രി ആരംഭിക്കും. മിയാമി സ്റ്റേഡിയത്തിൽ നോർവേ ഇംഗ്ലണ്ട് പോരാട്ടം ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 തുടങ്ങും. നാളെ രാവിലെ 6:30 നടക്കുന്ന മത്സരത്തിൽ അർജന്റീന സ്വിറ്റ്സർലൻഡുമായി ഏറ്റുമുട്ടും. ഈ മത്സരങ്ങളിലെ വിജയികൾ കൂടി എത്തുന്നതോടെ ലോകകപ്പിന്റെ സെമിഫൈനൽ ചിത്രം വ്യക്തമാകും. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ബോട്ട് മറിഞ്ഞ് 15 പേർ മരിച്ചതായി ഇന്ത്യൻ എംബസി. 32 വിനോദസഞ്ചാരികളും 4 ജീവനക്കാരുമാണ് ബോട്ടിലുണ്ടായിരുന്നത്. 21 പേരെ രക്ഷപ്പെടുത്തിയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സംഭവത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം രേഖപ്പെടുത്തി. കണ്ണൂർ പയ്യന്നൂരിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് 1.5 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ആശുപത്രിക്ക് മുന്നിൽ ജനകീയ പ്രതിഷേധം. കഴിഞ്ഞ ഞായറാഴ്ച വീട്ടിൽ കളിക്കുന്നതിനിടെ വീണ് താടിയിലെ ചെറിയ മുറിവിന് ചികിത്സ തേടിയാണ് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചികിത്സയ്ക്കായി അനസ്തേഷ്യ നൽകിയതോടെ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി മോശമാവുകയായിരുന്നു. വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ച കുട്ടി ഇന്നലെ രാത്രിയാണ് മരിച്ചത്. കേന്ദ്ര സർക്കാരിന് കീഴിലെ വിവിധ തസ്തികകളിലേക്ക് നേരിട്ടുള്ള നിയമനത്തിന് യു പി എസ് സി അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 31 വരെ അപേക്ഷ സമർപ്പിക്കാം. വിശദവിവരങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റായ upsc.gov.in പരിശോധിക്കാം. സംസ്ഥാന കർഷക അവാർഡുകൾക്കായുള്ള അപേക്ഷകൾ ഈ മാസം 13 വരെ ബന്ധപ്പെട്ട കൃഷിഭവനുകളിൽ സമർപ്പിക്കാം. കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ശ്രീ ഉമ്മൻചാണ്ടി സ്മാരക അവാർഡ് ഉൾപ്പെടെ 38 വിഭാഗങ്ങളിലായാണ് പുരസ്കാരം. വള്ളംകളി ഉൾപ്പെടെയുള്ള പൊതു ഉത്സവ പരിപാടികളിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കി വിപുലമാക്കണമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. ഇതിലൂടെ ലഹരി പോലുള്ള സാമൂഹിക വിപത്തുകളിൽ നിന്നും യുവതലമുറയെ വഴിതിരിച്ചുവിടാൻ സാധിക്കുമെന്നും അവർ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂസിലന്റ് സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. വയനാട്ടിൽ കള്ളാടിയിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്തെ പോലീസിനെ കൂടുതൽ ജനസൌഹൃദമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സെമിഫൈനൽ യോഗ്യതയ്ക്കായി നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി അനന്തപുരി FM 101.9 സന്ധ്യാഗീതം തുടരുന്നു. ആഘോഷം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയ ഗാനമിനി കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, സാംചി ആറാട്ടുപുഴയുടെ സംഗീതം.

0: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികൾ എല്ലാം റെഡിയല്ലേ?
1: പേടിക്കണ്ട സർ, എം ആർ ടി ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
0: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി എം ആർ ടി ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻ സപ്ലൈ. സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: പി ഭാസ്കരന്റെ വരികൾക്ക് എം കെ അർജുനന്റെ സംഗീതത്തിൽ എസ് ജാനകി പാടിയ ഗാനം ചിത്രം അവിടത്തെ പോലെ ഇവിടെയും.

ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.

ആകാശവാണി ആനന്ദപുരി FM 101.9. സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്. ഇപ്പോൾ കേൾക്കാം.

നമസ്കാരം പ്രിയ വയലുംവീടും ശ്രോതാക്കളെ, നന്മയുടെയും തിന്മയുടെയും പോരാട്ടമാണ് ജീവിതം. ക്ഷമയും വിശ്വാസവുമുള്ളവർക്കാണ് ഇവിടെ വിജയം. ഈ നല്ല വാക്കുകൾ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പശുക്കളിലെ രോഗപ്രതിരോധം ശുചിത്വവുമായി എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. അതിനു മുൻപായി ഇന്നത്തെ

0: ചോദ്യം പറയാം. ഒരു പൗൾട്രി ഫാമിന് എപ്പോഴാണ് ലൈസൻസ് എടുക്കേണ്ടത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. പശു വളർത്തൽ ഒരു മുഖ്യ ഉപജീവന മാർഗമാക്കി അതിലൂടെ ജീവിത ഭദ്രത ഊട്ടിയുറപ്പിച്ച ഒട്ടനവധി ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ആഗ്രഹമുണ്ടെങ്കിലും പരിചയക്കുറവും ആശങ്കയും മൂലം പശു വളർത്തൽ ഉപേക്ഷിക്കുന്നവരും ഒട്ടും കുറവല്ല. സ്ഥലപരിമിതിയും പശുക്കളെ ബാധിക്കുന്ന രോഗങ്ങളുമൊക്കെ അതിന്റെ ഒരു പ്രധാന കാരണമാകാം. മനുഷ്യർക്കെന്ന പോലെ കന്നുകാലികൾക്കും വളരെ പെട്ടെന്ന് രോഗം പിടിപെടാറുണ്ട്. പശുക്കളിൽ രോഗം വരാതിരിക്കാനും പടർന്നു പിടിക്കാതിരിക്കാനും നാം വളരെയധികം ശ്രദ്ധിക്കണം. രോഗസംക്രമണം, പ്രതിരോധ നടപടികൾ എന്നിവയിൽ പിഴവുകളുണ്ടായാൽ കർഷകർക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാകുന്നു. പശുക്കളിലെ രോഗപ്രതിരോധത്തിന് ശുചിത്വം വളരെ പ്രധാനമാണ്. വളരെ നല്ല രീതിയിൽ ശുചിത്വം പാലിക്കുന്നതിലൂടെ അവയെ ബാധിക്കുന്ന രോഗങ്ങൾ ഒരു പരിധിവരെ തടയാനും ചികിത്സാ ചെലവ് കുറയ്ക്കാനും സാധിക്കുന്നു. പശുക്കളിലെ രോഗപ്രതിരോധത്തിന് ശുചിത്വത്തിന്റെ പ്രാധാന്യം എത്രത്തോളമുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് വെൻചെമ്പ് വെറ്റർനറി ഡിസ്പെൻസറിയിലെ വെറ്റർനറി സർജൻ ഡോക്ടർ ദിവ്യ ആർ നായരാണ്. ഷിബു ജോർജ് ഡോക്ടർ ദിവ്യ ആർ നായരുമായി സംസാരിക്കുന്നു.
1: ഡോക്ടർ ദിവ്യ, പരിപാടിയിലേക്ക് സ്വാഗതം.
2: താങ്ക് യു.
1: ഡോക്ടർ ദിവ്യ, പശുക്കളുടെ രോഗപ്രതിരോധത്തിന് വേണ്ടി ശുചിത്വത്തിന്റെ പ്രാധാന്യം എന്തുവാ? ഇതിൽ നിന്ന് നമുക്ക് തുടങ്ങാം.
2: നമ്മുടെ ക്ഷീരകർഷകർക്ക് ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നത് പശുക്കൾക്ക് രോഗം വരുമ്പോഴാണ്. അപ്പൊ രോഗം വന്ന് ചികിത്സിക്കുന്നതിനെക്കാട്ടി നല്ലത് രോഗം വരാതെ ഇരിക്കുന്നതാണ്. അപ്പൊ ക്ഷീരകർഷകരെല്ലാം അവഗണിക്കുന്നതും എന്നാൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ് ശുചിത്വം. ശുചിത്വം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് തൊഴുത്തിന്റെയും പരിസരത്തിന്റെയും ശുചിത്വം.
1: ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യമായിട്ട് തൊഴുത്തിനെ പറ്റി തന്നെ സംസാരിക്കാം. എന്നാൽ പശുക്കൾ അവിടെ തന്നെയാണല്ലോ അധികം സമയവും ചെലവഴിക്കുന്നത്. അപ്പം തൊഴുത്തിന്റെ ശുചിത്വത്തിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുന്നേ തൊഴുത്ത് നമ്മൾ തയ്യാറാക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
2: ഫസ്റ്റ് തന്നെ അധികം നീർവാർച്ച ഉള്ളതും എന്നാൽ വെള്ളം കെട്ടി നിൽക്കാത്തതുമായിട്ടുള്ള സ്ഥലത്താണ് തൊഴുത്ത് ഉണ്ടാക്കേണ്ടത്. തൊഴുത്ത് പണിയുമ്പോൾ തന്നെ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് തന്നെ കിഴക്ക് പടിഞ്ഞാറ് ദിശയിലായിരിക്കണം തൊഴുത്ത് പണിയേണ്ടത്. അങ്ങനെ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ പണിയുമ്പോൾ സൂര്യപ്രകാശം ദിവസവും 1-2 മണിക്കൂറെങ്കിലും നമ്മൾ തൊഴുത്തിൽ വീഴും. അതുവഴി തൊഴുത്ത് നല്ല ഡ്രൈ ആയി കിടക്കാനും അതുപോലെ തന്നെ സൂര്യപ്രകാശം നല്ലൊരു അണുനാശിനിയാണ്. അപ്പം ഇത്രയും നേരം സൂര്യപ്രകാശം കിട്ടി തൊഴുത്ത് നല്ല ഡ്രൈ ആയി കിടന്നു കഴിഞ്ഞാൽ അത് തന്നെ ശുചിത്വത്തിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗമായിട്ട് നമുക്ക് കണക്കാക്കാം. പിന്നെ തറയിൽ നിന്ന് നമ്മൾ ഒരു 15 സെന്റിമീറ്റർ എങ്കിലും അടിസ്ഥാനം ഇട്ടിട്ട് വേണം തൊഴുത്ത് പണിയേണ്ടത്. തൊഴുത്തിന്റെ തറ അത്യാവശ്യം പരുപരുത്തതാണ്, അധികം മിനുസമാവാനും പാടില്ല. അത്യാവശ്യം ഒരുമാതിരി പരുപരുത്തതായിരിക്കണം. തറ കോൺക്രീറ്റ് ചെയ്തതായിരിക്കണം. പിന്നെ നമ്മൾ തൊഴുത്ത് പണിയുമ്പോൾ തന്നെ ഒരു 40 സെന്റിമീറ്ററിന് 1 സെന്റിമീറ്റർ എന്നുള്ള രീതിയിൽ ചരിവിടണം. സ്ലോപ്പ് ഇടുന്ന എന്താന്ന് വെച്ചാൽ ഈ മൂത്രവും വെള്ളവും ഒക്കെ പെട്ടെന്ന് ഒഴുകി പോവാനായിട്ടിട്ടാണ്. അപ്പൊ ഇങ്ങനെ ഒഴുകി പോവാനായിട്ട് നമുക്ക് പശു നിൽക്കുന്നതിന്റെ ബാക്കിലായിട്ട് ഒരു 30 സെന്റിമീറ്റർ വ്യാസത്തിൽ ഒരു ഓവ് ചാല് കൊടുക്കണം. അപ്പൊ ഈ മൂത്രവും വെള്ളമൊക്കെ ഇതിൽ കൂടെ അങ്ങ് ഒഴുകി അതൊരു മൂത്ര ടാങ്ക് ഉണ്ടാക്കി അതിൽ ശേഖരിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലതായിട്ടുള്ള മാർഗം. പിന്നെ തൊഴുത്തിന്റെ പരിസരത്തായിട്ട് തന്നെ നമുക്ക് ചാണകക്കുഴി ഉണ്ടാക്കണം. ചാണകക്കുഴി ഉണ്ടാക്കുമ്പോൾ അതിന് എപ്പോഴും ഒരു മേൽക്കൂര ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കണം. തൊഴുത്തിന്റെ മേൽക്കൂര പണിയുമ്പം അത് കുറച്ച് ഉയരത്തിൽ പണിതാൽ നമുക്ക് വായുസഞ്ചാരം ഉറപ്പാക്കാം. വായുസഞ്ചാരം മാത്രമല്ല, തൊഴുത്തിൽ ദുർഗന്ധം ഉണ്ടെങ്കിൽ അത് ഇല്ലാതിരിക്കാൻ ഇങ്ങനെ മേൽക്കൂര ഉയരത്തിൽ പണിയുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ ഈ പുറംഭിത്തികളില്ലേ, പുറംഭിത്തികൾ ഒരു 3 അടിയിൽ കൂടുതൽ ഉയരത്തിൽ പണിയേണ്ടതില്ല. അങ്ങനെ വരുമ്പോൾ നല്ല കാറ്റും വെളിച്ചവും തൊഴുത്തിനുള്ളിൽ എപ്പോഴും ഉണ്ടാവും.
1: മാഡം സൂചിപ്പിച്ചില്ലേ തൊഴുത്ത് എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കണം, ഉണങ്ങിയിരിക്കണം.
2: അതെ.
1: അപ്പം ഇതിൽ ഒരു വെറ്റ്നസ് അല്ലെങ്കിൽ എപ്പോഴും ഒരു നനഞ്ഞു കിടന്നാലും രോഗങ്ങളുടെ സാധ്യതകൾ കൂടുമല്ലേ?
2: തീർച്ചയായിട്ടും. തൊഴുത്ത് എപ്പോഴും നനഞ്ഞിരിക്കുന്നത് നന്നായി ഈർപ്പം കെട്ടി നിൽക്കുന്ന അവസ്ഥയിൽ അത് എത്തിക്കും. എപ്പോഴും ഈർപ്പം ഉണ്ടായിരിക്കുന്ന തറയിൽ രോഗാണുക്കൾ പെരുകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ വൃത്തിഹീനമായ തൊഴുത്തിന് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ നേരിടുന്ന ക്ഷീരകർഷകർ നേരിടുന്ന ഒരു അസുഖമാണ് അകിട് വീക്കം. അത് വൃത്തിഹീനമായ തറയിൽ നിന്നാണ് കൂടുതലായിട്ടും വരുന്നത്. അപ്പം ഈ ചാണകവും മൂത്രമൊക്കെ തറയിൽ കെട്ടി നിന്ന് കഴിഞ്ഞാൽ പശുക്കൾ കറവ കഴിഞ്ഞിട്ട് ഇതിനകത്ത് കിടക്കാൻ ഇടവരും. അപ്പം അങ്ങനെ കിടക്കാൻ വരുമ്പം ഈ മുലക്കണ്ണുകൾ കറവ കഴിഞ്ഞിട്ട് കുറച്ചു നേരം തുറന്നിരിക്കും. അപ്പം ഈ വൃത്തിഹീനമായിട്ടുള്ള ഈ തറയിൽ കിടക്കുന്ന പശുക്കൾക്ക് മുലക്കണ്ണിലൂടെ രോഗാണുക്കൾ അകത്തേക്ക് കയറി അകിട് വീക്കം വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇപ്പം പശുക്കൾ ഹീറ്റിലായിരിക്കുന്ന സമയത്ത് ഗർഭാശയ മുഖം തുറന്നിരിക്കും. അപ്പം ഈറ്റത്തിലൂടെ രോഗാണുക്കൾ കയറി ആ ഗർഭാശയ വീക്കവും അനുബന്ധമായിട്ട് പിന്നെ വന്ധ്യതയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം തൊഴുത്തിൽ ചാണകവും മൂത്രമൊക്കെ കെട്ടി നിൽക്കുന്നത് ഈച്ചയും കൊതുകൊക്കെ പെറ്റുപെരുകാനുള്ള സാധ്യതയും കൂട്ടും. പിന്നെ സ്ഥിരമായിട്ട് നനഞ്ഞിരിക്കുന്ന തൊഴുത്തിൽ പശുക്കൾ സ്ഥിരമായിട്ട് അതിനകത്താണ് നിൽക്കുന്നത്. അപ്പം കുളമ്പ് നല്ല സോഫ്റ്റാവും മൃദുവാവും. പശുക്കളുടെ കുളമ്പ് സോഫ്റ്റ്

0: ലെഫ്റ്റാകുമ്പം രോഗം കൂടുതലായിട്ട് കുളമ്പിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതായത് കുളമ്പ് ചീയല്, കുളമ്പിനെ പൊട്ടുന്നത്, പിന്നെ കുളമ്പ് തേയ്മാനം, അതുപോലുള്ള അസുഖങ്ങളും വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ പശുക്കളുടെ തൊലിപ്പുറത്ത് ഉള്ള ഫംഗസ് ബാധയൊക്കെ ഈർപ്പം കൂടുതലായിരിക്കുമ്പം കൂടുതലായി കണ്ടുവരുന്നു. അതുപോലെ പോഡോഡെർമറ്റൈറ്റിസ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്, കാലിൽ വരുന്ന ഒരു അസുഖം, അതും ഈർപ്പം ഉള്ള തൊഴുത്തിൽ അധികമായിട്ട് കാണുന്നുണ്ട്.
1: അപ്പൊ ഈ തൊഴുത്ത് വൃത്തിയാക്കുമ്പം സാധാരണമായി നമ്മൾ വെള്ളമൊഴിച്ചങ്ങ് വൃത്തിയാക്കാറുണ്ട്. ശാസ്ത്രീയമായിട്ട് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ ഇതിനു വേണ്ടി?
0: നമുക്ക് ദിവസവും തൊഴുത്ത് വൃത്തിയാക്കാൻ വെള്ളമൊഴിച്ച് കഴുകിയാൽ മതി. ക്ഷീരകർഷകരെല്ലാം പശുക്കളെ കുളിപ്പിച്ചിട്ടായിരിക്കും തൊഴുത്ത് കഴുകുന്നത്. അപ്പൊ രാവിലെ തന്നെ പശുക്കളെ കുളിപ്പിച്ചതിന് ശേഷം അതിനെ തൊഴുത്തിൽ നിന്ന് മാറ്റി നിർത്താൻ സ്ഥല സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. അപ്പൊ നമുക്ക് തൊഴുത്ത് വൃത്തിയാക്കാൻ എളുപ്പമായിരിക്കണം. ഈ പശുവിനെ കുളിപ്പിക്കുന്നത് ആൾക്കാർ രണ്ടു മൂന്നും തവണയൊക്കെ കുളിപ്പിക്കുന്നവരുണ്ടാവും. ഒരു തവണ ദിവസവും കുളിപ്പിച്ചാൽ മതിയാവും. ഇപ്പൊ വേനലായിരിക്കുമ്പം ഒന്നിൽ കൂടുതൽ തവണ കുളിപ്പിക്കുന്നത്. അതിന് പകരം ഈ നനഞ്ഞ ചണച്ചാക്ക് പശുവിന്റെ മേത്ത് ഇട്ട് കൊടുക്കാം, പിന്നെ ഫാൻ ഇട്ട് കൊടുക്കാം തൊഴുത്തിൽ. അങ്ങനെയൊക്കെ ചെയ്യുന്ന വഴി തൊഴുത്തിന്റെ തറ ഡ്രൈ ആയിട്ട് കിടക്കാൻ പറ്റും. പശുക്കളെ കുളിപ്പിക്കുന്ന നമ്മൾ ചകിരി പോലുള്ള സാധനങ്ങൾ വെച്ച് ഉരച്ച് കഴുകി വൃത്തിയാക്കാം. പിന്നെ നമുക്ക് ബ്രഷ് ചെയ്യാം, ദിവസവും ഒരു നേരമെങ്കിലും ബ്രഷ് ചെയ്ത് കൊടുക്കാം. ബ്രഷ് ഉപയോഗിച്ച് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഈ പശുക്കളുടെ ദേഹത്ത് ഇളകിയിരിക്കുന്ന രോമങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം പോകുന്നതിന് സഹായിക്കും. സാധാരണ നമ്മൾ വീടുകളിൽ നിന്ന് പാല് വാങ്ങിക്കുന്നവർക്ക് അറിയാമായിരിക്കും, ചിലപ്പോൾ രോമമൊക്കെ കാണും. അത് ഒഴിവാക്കാൻ നമുക്ക് ഡെയിലി ബ്രഷ് ചെയ്യുന്നത് കൊണ്ട് സഹായിക്കും. അപ്പം പശുവിനെ നമ്മൾ കുളിപ്പിച്ച് മാറ്റിക്കഴിഞ്ഞ് പിന്നെ തറ നന്നായിട്ട് നമ്മൾ അടിച്ച് കഴുകി വൃത്തിയാക്കണം വെള്ളം ഉപയോഗിച്ച്. അപ്പം പുൽത്തൊട്ടിയും വെള്ളത്തൊട്ടിയും എല്ലാം ഇതുപോലെ തന്നെ വൃത്തിയാക്കണം. പിന്നെ നമ്മൾ പുറംഭിത്തികൾ കാര്യം പറഞ്ഞായിരുന്നു, പുറംഭിത്തികൾ 1.5 മീറ്റർ ഉയരത്തിൽ വരെയെങ്കിലും നന്നായിട്ട് ഉരച്ച് കഴുകി വൃത്തിയാക്കണം. ഡെയിലി ഇങ്ങനെ ചെയ്താൽ മതി.
1: ഇങ്ങനെ ചെയ്താൽ നമുക്ക് മിക്ക രോഗങ്ങളും ഇതിൽ നിന്ന് വരുന്ന രോഗങ്ങളെയൊക്കെ മാറ്റി സാധിക്കും.
0: ഡെയിലി രാവിലെ ഇങ്ങനെ കഴുകി കഴിഞ്ഞാൽ പിന്നെ തൊഴുത്ത് നല്ല ഡ്രൈ ആയിട്ട് കിടക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ സ്ഥലം ഉള്ളവർക്ക്, പറമ്പൊക്കെ ഉള്ളവർക്ക് പശുവിനെ തണലത്ത് പറമ്പിൽ നിർത്താം. പിന്നെ അവർ ഉച്ച കഴിഞ്ഞിട്ട് കറക്കാൻ സമയത്തിന് തൊട്ട് മുമ്പായിരിക്കും കയറ്റുന്നത്. അപ്പൊ ആ സമയത്ത് നല്ല ഈർപ്പരഹിതമായി ക്ലീനാക്കി കിടക്കും.
1: ഡെയിലി കഴുകുമ്പോൾ നമ്മൾ ഈ അണുനാശിനികൾ ഉപയോഗിക്കണോ? അതിന്റെ ആവശ്യം വരുന്നുണ്ടോ?
0: അണുനാശിനികൾ നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ ക്ലീനിങ്ങിന് ഉപയോഗിക്കാം. നമ്മൾ മെയിനായിട്ടും ഉപയോഗിക്കുന്ന അണുനാശിനികൾ നിഷ്കർഷിക്കുന്നത് അലക്കുകാരം, വളരെ നമുക്ക് ചീപ്പായിട്ട് കിട്ടുന്ന ഒന്നാണ് അലക്കുകാരം. അലക്കുകാരം ഉപയോഗിക്കാം, കുമ്മായം ഉപയോഗിക്കാം, പിന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റ്, പിന്നെ കുർസോൾ എന്നുള്ള രാസവസ്തുപ്പ് കിട്ടുന്നുണ്ട്. അതെല്ലാം ഈ നാലെണ്ണമാണ് സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്നത്. അതിനകത്ത് അലക്കുകാരം നമ്മളെപ്പോഴും 4% വീര്യമുള്ള ലായനി ആക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത്. കുമ്മായം നമ്മൾ 1/2 കിലോ കുമ്മായം 4 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് തൊഴുത്ത് കഴുകാം. ഇനി കുമ്മായം തന്നെ നമുക്ക് പൊടിയായിട്ട് വിതറാം. മാസത്തിൽ ഒരിക്കൽ ഇങ്ങനെ പൊടിയായിട്ട് തൊഴുത്തിലൊക്കെ വിതറി ഒരു നിശ്ചിത സമയം, ഒരു 30 മിനിറ്റോ 1 മണിക്കൂറോ ഒരു കോൺടാക്ട് പീരീഡ് കൊടുത്തതിന് ശേഷം പിന്നെ അത് അടിച്ച് കഴുകി കളയാം. അങ്ങനെയും കുമ്മായം ഉപയോഗിക്കാം. പിന്നെ നമുക്ക് പൊട്ടാസ്യം പെർമാംഗനേറ്റ് 1:10,000 എന്നുള്ള ഒരു കണക്കിൽ, അതായത് നമ്മൾ ഒരു ബക്കറ്റ് വെള്ളം എടുക്കുകയാണെങ്കിൽ അതിനകത്തൊരു 3-4 തരി പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇട്ടിട്ട് അത് കൊണ്ട് തൊഴുത്ത് കഴുകാം. കുർസോൾ എന്ന് പറഞ്ഞ രാസവസ്തുവാണെങ്കിൽ നമുക്ക് 1% വീര്യത്തിലാണ് അത് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇതെല്ലാം നമുക്ക് ആഴ്ചതോറും ഒരു
1: ഉപയോഗിച്ചാൽ മതി. ദിവസം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ഉപയോഗിച്ചാൽ മതി. നമ്മുടെ തൊഴുത്തിന് എങ്ങനെ നമ്മൾ ശുചീകരിച്ച് വെക്കുന്നത്, തൊഴുത്ത് എങ്ങനെ നമ്മൾ പണിയുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങൾ വേണം വിശദമായിട്ട് തന്നെ പറഞ്ഞ്. പക്ഷെ തൊഴുത്തിന്റെ പരിസരം, അതിന്റെ ശുചിത്വവും അത്രയും പ്രാധാന്യമുള്ളതല്ലേ?
0: അതെ അതെ. തൊഴുത്തിന്റെ പരിസരത്ത് നമ്മൾ ഒരിക്കലും മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത്. പരിസരത്ത് വെള്ളവും ചാണകവും കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. എന്നും അവിടുത്തെ ചപ്പ് ചവറുകൾ നീക്കി വൃത്തിയാക്കണം. പിന്നെ സന്ധ്യാസമയത്ത് നമുക്ക് കുന്തിരിക്കവും ശീമക്കൊന്ന ഇലയില്ലേ, അതും വെച്ചിട്ട് പുക ഇട്ടു കൊടുക്കാം. അത് നല്ലതാണ്, അത് പ്രാണികളെയും കീടങ്ങളെയൊക്കെ അകറ്റാൻ ഒരു പരിധിവരെ സഹായിക്കും. പിന്നെ നമ്മൾ ചാണകക്കുഴി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ചാണകക്കുഴി തൊഴുത്തിൽ നിന്നും ഇത്ര അകലെ വേണോ അത്രയും നല്ലതാണ്. എന്ന് വെച്ചാൽ അതിൽ നിന്ന് എപ്പോഴും കീടങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. ആൾക്കാർക്ക് ഈ ചാണകം ചുമന്നുകൊണ്ട് ഈ കുഴിയിൽ ഇടാൻ പോകാനുള്ള ആ ബുദ്ധിമുട്ട് കാരണം 1 മീറ്ററെങ്കിലും ചാണകക്കുഴി തൊഴുത്തിൽ നിന്ന് അകലത്തിലായിരിക്കണം. ഇനി ചാണകക്കുഴിക്ക് മേൽക്കൂര എന്തായാലും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ മൂത്രവും വെള്ളവും ഒക്കെ ശേഖരിക്കാനായിട്ട് ഒരു മൂത്ര ടാങ്കും ഉണ്ടായിരിക്കണം, അതിനും മേൽമൂടി ഉണ്ടായിരിക്കണം. ചാണകക്കുഴിയിൽ നമുക്ക് കുമ്മായവും ബ്ലീച്ചിങ് പൗഡറും ചേർന്ന മിശ്രിതം വെച്ചിട്ട് ഇടയ്ക്ക് ഇട്ടു കൊടുക്കും. അതിനു വേണ്ടിയിട്ട് നമ്മൾ 1 കിലോ കുമ്മായത്തിൽ 250 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ മിക്സ് ചെയ്ത് അത് ഈ ചാണകക്കുഴിയിൽ ഇട്ടു കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ തൊഴുത്തിലെ വേസ്റ്റും പുല്ലിന്റെ വേസ്റ്റും ചാണകമൊക്കെ ഏറ്റവും മാനേജ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാർഗമാണ് ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ബയോഗ്യാസ് പ്ലാന്റ് വഴി നമുക്ക് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള സ്ലറി കിട്ടും, നമുക്ക് വീട്ടിലാവശ്യത്തിനുള്ള വൈദ്യുതിയും നമുക്ക് അതിൽ നിന്ന് ഉത്പാദിപ്പിക്കാൻ പറ്റും. പിന്നെ തൊഴുത്തിന് ചുറ്റും കളകളും കുറ്റിച്ചെടികളും ഒക്കെ വളർന്നു നിൽക്കുന്നത് പരമാവധി ഒഴിവാക്കണം. പിന്നെ തൊഴുത്തിന്റെ ചുറ്റുമുള്ള ഈ വെള്ളക്കെട്ടൊക്കെ പരമാവധി ഒഴിവാക്കണം. കാരണം പശുക്കൾ മലിനജലം കുടിക്കാൻ ഇടവരുത്തരുത്. അതുപോലെ ചേറിലും ചെളിയിലും ഒക്കെ പശുക്കളെ കെട്ടുന്നത് ഒഴിവാക്കണം. അങ്ങനെ വരുമ്പോൾ എലിപ്പനി പോലുള്ള അസുഖങ്ങൾ പശുക്കൾക്ക്

0: നമുക്ക് ഇപ്പം കണ്ടുവരുന്ന ഒരു മാർഗം എന്ന് വെച്ചാൽ കോഴികളെ, കോഴികൾ വീട്ടിലുണ്ടെങ്കിൽ ഒരു ഷെഡ് അടിച്ചിട്ട് ചാണകം അങ്ങനെ നിരത്തിയിടും, എന്നിട്ട് കോഴികളെ തുറന്നുവിടും. അപ്പം കോഴികൾ ഇത് ചിക്കിച്ചകഞ്ഞ് അത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നല്ല പൊടിയായിട്ട്, ചാണക പൊടിയായിട്ട് കിട്ടും. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. പിന്നെ അത് വാരി ചാക്കിലാക്കി കൊടുത്താൽ മതി.
1: കോഴികൾക്കും ആഹാരം കിട്ടും.
0: കോഴിയൊക്കെ ഒരു തീറ്റ പ്രത്യേകിച്ച് നമ്മൾ കണ്ടെത്തേണ്ടതില്ല. അപ്പൊ അതൊരു നല്ല മാർഗമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ മഴക്കാലത്താണ് കർഷകർ ഏറ്റവും ചാണകം ഡ്രൈ ആക്കാനായിട്ട് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം.
1: ഇപ്പം അതിനു വേണ്ടിയുള്ള മെഷീനറീസും ഒക്കെ ഉണ്ട്. ആൾക്കാർ വളമായിട്ട് അത് ഒരു സംരംഭമായിട്ട് തന്നെ ചില ആൾക്കാർ അത് മുന്നോട്ട് കൊണ്ടുപോകും.
0: അതെ അതെ. അതിന് ചാണകം മഴക്കാലത്ത് ഇതുപോലെ ഷെഡ് അടിച്ചിട്ട് കോഴികളെ തുറന്നുവിട്ടാൽ ഷെഡ് അടിച്ചാൽ നമ്മൾ നനയത്തില്ലല്ലോ.
1: പാലുൽപാദനം എപ്പോഴും ശുദ്ധമായിട്ട് തന്നെ ആകണമെന്നല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടിയും ഈ ശുചിത്വം ഒരു വലിയ പങ്കല്ലേ വഹിക്കുന്നത്.
0: അതെ അതെ. എളുപ്പം കേടാവുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ് പാല്. അപ്പൊ നമ്മൾ വൃത്തിയുള്ള പാലുൽപാദനത്തിന് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കറവ സമയത്താണ്. കറവയ്ക്ക് തൊട്ട് മുന്നേ ആയിരിക്കും ആൾക്കാർ സാധാരണ തീറ്റ ഇട്ട് കൊടുക്കുക. ഈ പൊടിത്തീറ്റയും തിരിത്തീറ്റയൊക്കെ കറവയ്ക്ക് തൊട്ട് മുമ്പ് ഇട്ട് കൊടുക്കും. അതിനുശേഷം പെട്ടെന്ന് തന്നെ കറന്നു കഴിഞ്ഞാൽ ഈ പൊടിയും മാലിന്യങ്ങളും ഒക്കെ പാലിൽ കലരാൻ ഇടപെടും. അത് ഒഴിവാക്കുന്നതിനായിട്ട് കറവയ്ക്ക് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും തീറ്റ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചെറു ചൂടുള്ള പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി ഉപയോഗിച്ചിട്ട് നമുക്ക് കറവയ്ക്ക് മുമ്പ് അകിട് കഴുകാം. ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി തന്നെ മുക്കിപ്പിഴിഞ്ഞ ഒരു തോർത്തുകൊണ്ട് നമുക്ക് അകിട് തുടച്ചതിന് ശേഷം കറന്നെടുക്കുകയും ചെയ്യാം. കറക്കുമ്പം അകിട് നനഞ്ഞതായിരിക്കരുത്. പിന്നെ കറവക്കാരൻ നല്ല വ്യക്തി ശുചിത്വം പാലിക്കണം. കറവക്കാരൻ നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കണം. നഖങ്ങൾ പറ്റേ വെട്ടിയിരിക്കണം. എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അവർ കറക്കുന്നതിൽ നിന്ന് മാറി നിൽക്കണം. അപ്പം കറക്കുന്ന സമയത്ത് തുമ്മയും ചുമയ്ക്കുകയൊന്നും ചെയ്യരുത്. കറക്കുന്നതിന് മുമ്പ് നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ച് കൈ നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷമേ കറക്കാൻ തുടങ്ങാവൂ. ഇനി ഒരു പശുവിനെ കറന്നതിന് ശേഷം അടുത്ത പശുവിനെ കറക്കാൻ പോകുമ്പോഴും ഇതുപോലെ വൃത്തിയാക്കണം. കേട്ടോണ്ടിരിക്കുന്നവർ വിചാരിക്കും ഇതൊക്കെ പ്രായോഗികമാണ്.
1: അതെ.
0: പക്ഷേ ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെയേറെ വൃത്തിയായിട്ട് പശുവിനെ മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും, രോഗങ്ങളെ ഒഴിവാക്കാനും പറ്റും. ഇനി രണ്ട് മൂന്ന് പശുക്കളെ ഉള്ള ഒരു സ്ഥലത്ത് ഒരു പശുവിന് അകിടുവീക്കം ഉണ്ടെങ്കിൽ ഈ അകിടുവീക്കം ഉള്ള പശുവിനെ ലാസ്റ്റ് കറക്കണം. ഇനി അകിടുവീക്കമുള്ള പശുവിന് തന്നെ മൂന്ന് കാമ്പ് ചിലപ്പം നോർമൽ ആയിരിക്കും, ഒരു കാമ്പിലായിരിക്കും അകിടുവീക്കം ഉണ്ടാവുക. അങ്ങനെ വരുമ്പോൾ ഈ മൂന്ന് കാമ്പുകളും കറന്നതിന് ശേഷം മാത്രമേ ആ നാലാമത്തെ കാമ്പിൽ ഉള്ള പാല് കറന്നു കളയാവൂ. ഇനി കറവ സമയത്ത് ചാണകവും മൂത്രവും ഒന്നും പാലിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം. കറന്നു തുടങ്ങിയാൽ പെട്ടെന്ന് തന്നെ കറന്നു തീർക്കുക. ചുറ്റുമുള്ള ഗന്ധങ്ങളെല്ലാം പെട്ടെന്ന് പിടിച്ചെടുക്കാൻ പാലിന് കഴിവുണ്ട്. അപ്പം നമ്മൾ കറന്നു കഴിഞ്ഞാൽ പാല് പാത്രം മൂടി വെക്കണം. പിന്നെ നല്ല അകവും പുറവും വൃത്തിയുള്ളതും പിന്നെ ഈർപ്പരഹിതമായ പാത്രം മാത്രം ഉപയോഗിക്കണം പാല് കറക്കാൻ വേണ്ടിയിട്ട്. കറവ ശേഷം നമ്മൾ ഈ മുലക്കണ്ണ് തുറന്നിരിക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ നേരത്തെ. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ പോവിഡോണൈഡിൻ പോലുള്ള ലായനികൾ, അണുനാശിനിയാണത്, അത് ഒരു ഗ്ലാസ്സിൽ എടുത്താൽ മതി. അണുനാശിനി എടുത്തിട്ട് നാല് കാമ്പ് മുക്കുന്നത് ആ മുലക്കണ്ണ് തുറന്നിരിക്കുന്ന സമയത്ത് രോഗാണുക്കൾ അകത്തേക്ക് കയറുന്നത് തടയുന്നു. പിന്നെ കറവശേഷം നമുക്ക് വേണമെങ്കിൽ പുല്ല് ഇട്ട് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ പശുക്കൾ കുറച്ച് നേരത്തേക്ക് കിടക്കത്തില്ല, അപ്പോഴും തറയിൽ നിന്നുള്ള രോഗാണുക്കൾ അകത്തേക്ക് കയറാതിരിക്കാൻ സഹായിക്കും. ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാൽപാത്രങ്ങൾ നന്നായിട്ട് വൃത്തിയാക്കണം. അതിന് നമ്മൾ സോഡാക്കാരം പോലുള്ള ഡിറ്റർജന്റ് ഉപയോഗിച്ചിട്ട് വെള്ളം ഉപയോഗിച്ച് നല്ല വൃത്തിയിൽ പാത്രങ്ങളെല്ലാം കഴുകിയതിന് ശേഷം തിളച്ച വെള്ളത്തിൽ നന്നായിട്ട് കഴുകി ഉണക്കണം. മിൽക്കിംഗ് മെഷീൻ ആണ് നമ്മൾ പാല് കറക്കാൻ ഉപയോഗിക്കുന്നതെങ്കിൽ അതും ഇതുപോലെ എന്നും ക്ലീൻ ചെയ്യണം. അതിന് നിഷ്കർഷിച്ചിട്ടുള്ള അണുനാശിനികൾ ഉപയോഗിച്ചാണ് മിൽക്കിംഗ് മെഷീൻ ക്ലീൻ ചെയ്യേണ്ടത്.
1: ശുചിത്വം ഇല്ലെങ്കിൽ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ബാഹ്യ പരാദങ്ങളാണ്. എളുപ്പം അത് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പശുക്കൾക്ക് വിഭിന്ന രോഗങ്ങളും പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇതിനെ ഒന്ന് മാറ്റി നിർത്താൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: വൃത്തിഹീനമായ തൊഴുത്തും പരിസരവും ബാഹ്യ പരാദങ്ങളായ ചെള്ള്, പട്ടുണ്ണി, പിന്നെ ഈ കടീച്ചകളൊക്കെ ഉണ്ട്, അതൊക്കെ പറ്റിവരുവാനായിട്ട് ഏറ്റവും നല്ല ഒരു ചുറ്റുപാടാണ് വൃത്തിഹീനമായ ചുറ്റുപാട്. അപ്പം ഇത് പല രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട്. തൈലേറിയ ഇപ്പം കൂടുതലായിട്ട് നമ്മുടെ നാട്ടിൽ പണ്ടൊന്നും ഇല്ലായിരുന്ന തൈലേറിയ ഇപ്പൊ കൂടുതലായിട്ടുണ്ട്. തൈലേറിയ, അനാപ്ലാസ്മ, ബബീസിയ, പിന്നെ ഈ ചർമ്മമുഴ രോഗം എന്ന് പറഞ്ഞിട്ട് രോഗം ഇപ്പൊ നമ്മൾ വാക്സിനൊക്കെ എടുക്കുന്നത്
1: ലംബി
0: സ്കിൻ ഡിസീസ്, അത് പിന്നെ മുടന്തം പനി എന്ന് പറയും. പശുക്കൾക്ക് മുടന്തും ഉണ്ടാവും പനിയും ഉണ്ടാവും, അങ്ങനെ വരുന്ന ഒരു അസുഖമുണ്ട്. അതെല്ലാം പടരുന്നത് രോഗം ഇല്ലാത്ത പശുക്കൾക്ക്, രോഗമുള്ള പശുക്കളിൽ നിന്ന് ഈ ബാഹ്യ പരാദങ്ങൾ വഴിയാണ്ടാണ് പകരുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ ഏറ്റവും നിയന്ത്രിക്കുക എന്നുള്ളത് ഇന്നത്തെ ഒരു ഭയങ്കര അനിവാര്യതയാണ്. എന്നാൽ ഈ ജനുവരി മുതൽ മെയ് വരെയുള്ള സമയത്താണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്, ഈ ബാഹ്യപരാദങ്ങൾ. അപ്പം ഇന്ന് വിപണിയിൽ നമുക്ക് ഒരുപാട് മരുന്നുകളുണ്ട് ഈ ബാഹ്യപരാദങ്ങൾ നിയന്ത്രിക്കാൻ. കൂടുതലും വെള്ളത്തിൽ കലക്കി പശുക്കളെ നേരത്ത് തളിക്കാനുള്ള മരുന്നുകളും ഉണ്ട്. പിന്നെ പോറോൺ എന്ന് പറയും, ഇങ്ങനെ മുതുകിൽ വരച്ചു കൊടുക്കാൻ വരുന്ന, അങ്ങനെ ചോക്ക് പോലെ വരയ്ക്കാം, അങ്ങനെയുള്ള മരുന്നുകളും വിപണിയിൽ ലഭ്യമാണ്. പക്ഷെ കർഷകർ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു വിഭാഗം പേര് അവര് ചെയ്യുന്നതെന്ന് വെച്ചാൽ നേരെ മെഡിക്കൽ സ്റ്റോറിൽ പോകും, അവിടെ നിന്ന് ചെള്ളിനുള്ള മരുന്ന് ചോദിക്കും, അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അത് അവർക്ക് തോന്നിയ പോലെ ഉപയോഗിക്കും. എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നോ അങ്ങനെയൊന്നും ഒരു ഇതില്ലാതെ ഉപയോഗിക്കും. അപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ

0: പരാദങ്ങളെല്ലാം ഈ മരുന്നുകൾക്കെതിരെ
1: പ്രതിരോധശേഷി
0: ഡെവലപ്പ് ചെയ്യും. പ്രതിരോധശേഷി ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ അത് ഏൽക്കാതെ വരും. അപ്പം ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് പശുവിനെ നമ്മൾ ആദ്യമേ കുളിപ്പിക്കണം. കുളിപ്പിച്ചതിന് ശേഷം പശുവിന്റെ ദേഹം നല്ല ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഇത് തേക്കാൻ പാടുള്ളൂ. നിർദ്ദേശിച്ചിട്ടുള്ള ആ അനുപാതത്തിൽ ഈ വെള്ളമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തേച്ച് പിടിപ്പിച്ചു കൊടുക്കും. അപ്പൊ പശുവിന്റെ ദേഹത്താണെങ്കിൽ ചെവിയുടെ അകത്തും പിന്നെ ഈ വയറിന്റെ അടിവശത്ത്, കഴുത്ത്, വാല്, തൊടയുടെ ഇടുക്കുള്ള ആ സ്ഥലത്ത്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. ഒരുപാട് ചെള്ളുകൾ കാണും. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ഈ മരുന്ന് നന്നായിട്ട് പുരട്ടിക്കൊടുക്കുക. പശുവിന്റെ ദേഹത്ത് പുരട്ടുന്നതോടൊപ്പം തന്നെ നമ്മൾ തൊഴുത്തിലും പരിസരത്തും എല്ലാം മരുന്ന് കൊടയണം. ഇങ്ങനെ മരുന്ന് കൊടഞ്ഞതിന് ശേഷം പിന്നെ പശുവിനെ കുളിപ്പിക്കരുത്. എന്നിട്ട് പിന്നെ നമ്മൾ മറ്റേ പോറോൺ പോലുള്ള മരുന്നാണെങ്കിൽ നമ്മളെ കഴുത്തിന്റെ ബാക്കിലില്ലേ, അവിടം തൊട്ട് വാലിന്റെ തുടക്കം വരെ ഇങ്ങനെ ഒരു വര പോലെ വരച്ചു കൊടുക്കുക. അത് നമ്മൾ വേറെങ്ങും തേക്കേണ്ട, അതങ്ങ് സ്പ്രെഡ് ആയിക്കോളും. പിന്നെ നമുക്ക് ഒത്തിരി ചെള്ളുണ്ടെങ്കിൽ ഗുളികകളും ഇഞ്ചക്ഷനും ഒക്കെ ഉണ്ട്. എന്നാലും കൂടുതലും നമ്മൾ ഇങ്ങനത്തെ മരുന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാവൂ. പിന്നെ നമ്മൾ മരുന്ന് തേച്ച് കഴിഞ്ഞാൽ ഈ പട്ടുണികൾ കൂടുതലും ഇങ്ങനെ തറയിൽ മയങ്ങി വീഴുക ചെയ്യുന്നത്, ചത്ത് വീഴുക അല്ല ചെയ്യുന്നത്, കൂടുതലും മയങ്ങി വീഴും. അപ്പം നമ്മൾ ഇതിനെ അപ്പം തന്നെ ഇതിനെ തൂത്തുകൂട്ടണം. തൂത്തുകൂട്ടി തീയിലിടണം. അതാണ് ഏറ്റവും നല്ല ഇതിനെ നശിപ്പിക്കാനുള്ള മാർഗം. പിന്നെ തൊഴുത്തിന്റെ ചുറ്റുമുള്ള ചപ്പുചോറുകളും ഒക്കെ നമ്മൾ തീയിട്ട് നശിപ്പിക്കണം. അതിന്റെ കൂടെ ഈ നമ്മൾ ഒന്ന് രണ്ടായിട്ട് ദേഹത്ത് പറ്റി പിടിച്ചിരിക്കും ചെള്ളുകൾ, അപ്പം നമ്മൾ ഗ്ലൗസ് ഇട്ടിട്ട് ഇതിനെ പറക്കിയിട്ട് അതിനെയും തീയിലിട്ട് നശിപ്പിക്കണം. പിന്നെ ഇത് പ്രധാനമായിട്ട് ഈ തൊഴുത്തിന്റെ അകത്തുള്ള ഈ വിള്ളലുകൾ, ചെറിയ സുഷിരങ്ങൾ, അവിടെയൊക്കെ ഇത് പോയിരിക്കും, അവിടെ നിന്ന് പെരുകയും ചെയ്യും. അപ്പം നമ്മൾ പശുവിനെ തേക്കുന്ന സമയത്ത് തന്നെ തൊഴുത്തിന്റെ ആ വിള്ളലുകളിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയും തേക്കണം. ഇനി അങ്ങനെയെങ്കിലും വിള്ളലുകൾ ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ സിമെന്റ് ഇട്ട് നമ്മൾ അടയ്ക്കുക.
1: ഇവർക്ക് പെരുകാനുള്ള സ്ഥലം നമുക്ക്
0: കൊടുക്കരുത്. അതായത് തൊഴുത്തിന്റെ പരിസരത്ത് ഈ പാഴ് വസ്തുക്കളൊക്കെ കാണത്തില്ലേ, ഓട്, ഓല,
1: അങ്ങനെയുള്ള ഇരിക്കാനുള്ള സാധ്യതകളുണ്ടല്ലേ,
0: അവിടെയൊക്കെ ഇത് പെരുകും. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തു മാറ്റി വൃത്തിയാക്കുക.
1: ശുചിത്വം പാലിച്ചാൽ മിക്ക രോഗത്തിൽ നിന്ന് നമ്മുടെ പശുക്കളെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. ചില കാര്യങ്ങളെല്ലാം താങ്കൾ സൂചിപ്പിച്ച മാതിരി തന്നെ ഇതെല്ലാം കർഷകർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ചില കാര്യങ്ങൾ അവർക്ക് തോന്നുന്നു ഇതെല്ലാം പ്രായോഗികമാണോ അല്ലയോ ഒന്നും തോന്നാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ ചെയ്താൽ നമുക്ക് ഇതിന്റെ ലാഭം ലഭിക്കും.
0: അതെ, തീർച്ചയായും.
1: ഡോക്ടർ ദിവ്യ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യം നമുക്ക് ചർച്ച ചെയ്യാൻ സാധിച്ചു, വളരെ നന്ദി.
0: താങ്ക് യു സർ.
2: പശുക്കളിലെ രോഗപ്രതിരോധം ശുചിത്വവുമായി എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു, ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തന്നത് വെൻചെമ്പ് വെറ്ററിനറി ഡിസ്പെൻസറിയിലെ വെറ്ററിനറി സർജൻ ഡോക്ടർ ദിവ്യ ആർ നായർ.

0: ഇനി കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ്. സംസ്ഥാനത്ത് കാലവർഷക്കെടുതിക്ക് പിന്നാലെ കർഷകർക്ക് കനത്ത പ്രഹരമായി എൽനിനോ പ്രതിഭാസം രൂപപ്പെടുന്നു. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനപ്രകാരം വരും മാസങ്ങളിൽ മഴ കുറയാനും വരൾച്ച നീണ്ടു നിൽക്കാനും സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ വിള സംരക്ഷണത്തിനായി അടിയന്തിരമായി ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ചുരുക്കത്തിൽ പരിശോധിക്കാം. കേരളത്തിലെ പ്രധാന വിളകൾ നേരിടുന്ന വെല്ലുവിളികളും അടിയന്തിര കർമ്മ പദ്ധതികളും. നെല്ല്. എൽനിനോ കാരണം കാലവർഷം വൈകുമ്പോൾ ഞാറുനടിയിൽ വൈകുന്നതിനും കുറഞ്ഞ കനപ്പ് പൊട്ടലിനും നെന്മണികൾ ശരിയായി നിറയാതിരിക്കാനും കാരണമാകുന്നു. ഇതിന്റെ ഫലമായി വിളവ് കുറയുന്നു. പരിഹാരങ്ങൾ. ഈ സാഹചര്യം നേരിടാൻ സമൂഹ നഴ്സറി ആരംഭിച്ച് ഒരുമിച്ച് വിളയിറക്കാം. നേരിട്ടുള്ള നെൽവിത്ത് വിതയ്ക്കൽ രീതികൾ സ്വീകരിക്കുക. ഹ്രസ്വകാല വിളകൾ തിരഞ്ഞെടുക്കുക. മണ്ണിൽ ഈർപ്പം സംരക്ഷിക്കാനുള്ള നടപടികളെടുക്കുക. തെങ്ങ്. കാലവർഷത്തിലെ കുറവും മണ്ണിലെ ഈർപ്പക്കുറവും പെൺപൂക്കൾ കൊഴിയുന്നതിനും കുറഞ്ഞ കായ്പിടുത്തത്തിനും ഇളനീർ പൊഴിച്ചിലിനും ഇടയാക്കുന്നു. ഇത് ഉൽപാദനത്തിൽ വലിയ കുറവുണ്ടാകും. ഇതിന് പരിഹാരമായി തെങ്ങിന് തടം മൂടൽ, തുള്ളിനന, തടത്തിൽ തൊണ്ടുകുഴിച്ചിടൽ, മഴവെള്ള സംഭരണം എന്നിവയിലൂടെ ഈർപ്പം നിലനിർത്തുക.
1: സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ. കൃഷിയെ കൂടുതൽ കാര്യക്ഷമവും ലാഭകരവുമായ മേഖലയാക്കുന്നതിൽ യന്ത്രവൽക്കരണത്തിന് നിർണായകമായ പങ്കുണ്ട്. കൃഷിയിലെ തൊഴിലാളി ക്ഷാമം, ഉയർന്ന ചെലവ്, സമയബന്ധിതമായ കൃഷിച്ചടങ്ങുകൾ എന്നിവയെ നേരിടുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ അഥവാ SMAM. ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം കൃഷിയന്ത്രങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. ട്രാക്ടറുകൾ, പവർ ടില്ലറുകൾ, വിത്ത് വിതരണ യന്ത്രങ്ങൾ, സ്പ്രേയറുകൾ, കൊയ്ത്തയന്ത്രങ്ങൾ തുടങ്ങി വിവിധ കാർഷിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി കർഷകർക്ക് സബ്സിഡി നൽകുന്നു. പ്രത്യേകിച്ച് ചെറുകിടയും അതിചെറുകിടയുമായ കർഷകർക്ക് ഈ പദ്ധതി വലിയ സഹായമാണ്. SMAM പദ്ധതിയുടെ മറ്റൊരു പ്രധാന ഘടകം കസ്റ്റം ഹയറിംഗ് സെന്ററുകളാണ്. കൃഷിയന്ത്രങ്ങൾ സ്വന്തമായി വാങ്ങാൻ കഴിയാത്ത കർഷകർക്ക് കുറഞ്ഞ നിരക്കിൽ യന്ത്രങ്ങൾ വാടകയ്ക്ക് ലഭ്യമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഇതിലൂടെ യന്ത്രവൽക്കരണത്തിന്റെ ഗുണം എല്ലാ കർഷകരിലേക്കും എത്തുന്നു. ഈ പദ്ധതി വഴി കൃഷിപ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയുന്നു. ഇതോടെ വിളവെടുപ്പ് വർദ്ധിക്കുകയും കൃഷിച്ചെലവ് കുറയുകയും ചെയ്യുന്നു. കൂടാതെ കൃഷിയന്ത്രങ്ങളുടെ ഉപയോഗം യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനും കാർഷിക സേവന മേഖലയിലായി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സഹായിക്കുന്നു. സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ കൃഷിയെ പരമ്പരാഗത രീതികളിൽ നിന്ന് ആധുനികതയിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ്. യന്ത്രവൽക്കരണത്തിലൂടെ ഉൽപാദനക്ഷമതയും ലാഭവും വർദ്ധിപ്പിച്ച് കർഷകരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ഈ പദ്ധതി സഹായിക്കുന്നു.
0: ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ സമയം കഴിയാറായിരിക്കുകയാണ്. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതാണ്: ഒരു പൗൾട്രി ഫാമിന് എപ്പോഴാണ് ലൈസൻസ് എടുക്കേണ്ടത്? ഉത്തരം: ഫാമിൽ 500 മുതിർന്ന പക്ഷികളിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ലൈസൻസ് ആവശ്യമുണ്ട്. മുട്ടക്കോഴി, മുട്ടത്താറാവ് എന്നിവയുടെ കാര്യത്തിൽ 6 മാസത്തിന് മുകളിലുള്ളവയാണ് മുതിർന്നവയായി കണക്കാക്കുക. എന്നാൽ ഇറച്ചിക്കോഴി, ഇറച്ചിത്താറാവ് എന്നിവയുടെ കാര്യത്തിൽ 22 ദിവസത്തിന് മുകളിലുള്ളവയെ മുതിർന്നവയായി കണക്കാക്കും. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രദ്ധാപൂർവം ഈ പരിപാടി കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. മറ്റൊരു വിഷയത്തിനായി നമുക്ക് കാത്തിരിക്കാം. വീണ്ടും നാളെ വൈകുന്നേരം 6:50. നമസ്കാരം.
2: നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.

ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾക്കുള്ള സമയമാണ്. ആദികനം കാലാപാനി എന്ന ചിത്രത്തിലേത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഇളയരാജ സംഗീതം പകർന്ന് MG ശ്രീകുമാർ, ചിത്ര എന്നിവർ പാടിയ ഗാനം ഇതാണ്.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ഇനി കേൾക്കാം വിനീത് ശ്രീനിവാസൻ ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ ഗാനം. വയലാർ ശരചന്ദ്രവർമ്മയുടെ വരികൾ, അലക്സ് പോളിന്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങൾ തുടരും വാർത്തകൾക്ക് ശേഷം. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ആരോഗ്യകരമായ സംവാദം ജനാധിപത്യത്തിന് കരുത്തേകുമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂസിലാന്റ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ അവസരങ്ങളുടെ വലിയ സാധ്യത ഉപയോഗപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ബോട്ട് മറിഞ്ഞ് 2 മലയാളികൾ ഉൾപ്പെടെ 15 പേർ മരിച്ചു. മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ഇന്ത്യൻ എംബസി. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണത്തിന് 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കേരള സർക്കാർ. സംസ്ഥാന പോലീസിനെ കൂടുതൽ ജനസൌഹൃദമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് കരോലിന മുഹോവയും ലിൻഡ നോസ്കോവയും ഏറ്റുമുട്ടും. രാത്രി 8:30 മത്സരം. ഇംഗ്ലണ്ട് ഇന്ത്യ പുരുഷ T20 പരമ്പരയിലെ 5-ാം മത്സരം സദാംപ്ടണിൽ പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തെരഞ്ഞെടുത്തു. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ നോർവെ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. അനന്തപുരി FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി നാളെ രാവിലെ 6 മണിക്ക്.

ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. ഇപ്പോൾ ഒരു തമിഴ് ചലച്ചിത്രഗാനം കേൾക്കാം. യുഗഭാരതിയുടെ വരികൾക്ക് ജി വി പ്രകാശ് കുമാർ ഈണം പകർന്ന് സൈന്ധവി പാടിയത്. ചിത്രം സുരറൈ പോട്ടർ.

ജോ പോളിന്റെ വരികൾക്ക് ജസ്റ്റിൻ പ്രഭാകരന്റെ സംഗീതം. സിദ് ശ്രീറാം, ഐശ്വര്യ രാമചന്ദ്രൻ എന്നിവർ പാടിയ ഗാനം ചിത്രം ഡിയർ കോമ്രേഡ്.

രചന അനിൽ പനച്ചൂരാൻ, സംഗീതം ദീപക് ദേവ്, ഹരിചരൺ മഞ്ജരി എന്നിവർ പാടിയത് ചിത്രം പത്മശ്രീ ഭരത് ഡോക്ടർ സരോജ് കുമാർ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രചിച്ച്, ദീപക് ദേവ് സംഗീതം നൽകി, അഫ്സൽ ശാലിനി സിംഗ് എന്നിവർ പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം ഉദയനാണ് താരം.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. സുഷിൻ ശ്യാമിന്റെ സംഗീതത്തിൽ നേഹ നായർ പാടിയത്. ഈ ഗാനത്തിന്റെ രചന അൻവർ അലി, ചിത്രം കുറുപ്പ്.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ
1: സംഗീതസുധ. സംഗീതസുധയിൽ ഇന്ന് മധുര കേശവ ഭാഗവതർ പാടിയ കൃതികൾ കേൾക്കാം. വയലിൻ കെ വെങ്കടാചലം, മൃദംഗം ബി ദൊരൈസ്വാമി. ആദ്യം ബേഗടരാഗത്തിൽ വന്ദേ ദേവദേവ തവ എന്ന കൃതി കേൾക്കാം. രൂപകതാളം മഹാരാജ സ്വാതി തിരുനാൾ കൃതി.

ഇനി ലളിത പഞ്ചമം രാഗത്തിൽ പരമപുരുഷം എന്ന കൃതികൾക്കാം ഖണ്ഡചാപ്പ് താളം മഹാരാജ സ്വാതി തിരുനാൾ കൃതി.

0: സംഗീതസുധ സമാപിക്കുന്നു. നിങ്ങൾ ഇതുവരെ കേട്ടത് മധുര കേശവ ഭാഗവതർ പാടിയ കൃതികൾ. കെ വെങ്കടാചലം വയലിൻ, ബി ദൊരൈസ്വാമി മൃദംഗം.
1: സംഗീതസുധ ഇനി നാളെ രാത്രി 9:30 ഇതിൽ ബി വി രാമൻ, ബി വി ലക്ഷ്മണൻ എന്നിവർ അവതരിപ്പിച്ച സംഗീത കച്ചേരി കേൾക്കാം.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം എല്ലാ ദിവസവും രാവിലെ 8:35 പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

0: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര

প্রিয় শ্রোতাকলে এই বইয়ের নিঃশ্বাস সুরভি। നിശാ സുരഭിയിലെന്ന് എസ് ജാനകി പാടിയ ഗാനങ്ങൾ കേൾക്കാം. പി ഭാസ്കരന്റെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം. വിലയ്ക്ക് വാങ്ങിയ വീണ എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇന്ന് നിശാ സുരഭിയിൽ ആദ്യം.

നാളെ രാവിലെ നമസ്തേ അനന്തപുരിയിൽ ഉഷ മലരി. ഇതിൽ വൈലോപ്പിള്ളിയുടെ സർപ്പക്കാട് എന്ന കവിത, ആലാപനം കെ എസ് ലതിക മോഹൻ, ഉദയഗീതം കെ എസ് ജോർജും സംഘവും പാടിയത്.

നാളെ രാവിലെ 8:30 കേൾക്കാം ബാലരാമപുരം സുബയ്യ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം. ഇതിൽ ഒറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 76 ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരം. 11:02 ബാലലോകം. തിരുവനന്തപുരം നന്ദിയുടെ SKVHSSലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ നാളെ രാവിലെ 11:02 ബാലലോകം. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഇന്റർവേർട്ടിബ്രൽ ഡിസ്ക് പ്രോലാപ്സ് കാരണങ്ങളും ലക്ഷണങ്ങളും ഡോക്ടർ ശബരിശ്രീ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സുഭാഷിതം പുനഃപ്രക്ഷേപണം കേൾക്കാം. ഡോക്ടർ ടി ജി രാമചന്ദ്രൻ പിള്ള അവതരിപ്പിച്ചത്.
1: ഭക്തിയും ജ്ഞാനവും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരാധ്യാത്മിക സംസ്കാരമാണ് നമുക്കുള്ളത്. ദുഃഖത്തിന് കാരണം ജന്മവും ജന്മത്തിന് കാരണം രാഗദ്വേഷങ്ങളാകുന്ന ദോഷവും ദോഷത്തിന് കാരണം തെറ്റായ അറിവ് എന്ന മിഥ്യാജ്ഞാനവുമാണ്. ജ്ഞാനമുണ്ടായാലേ മിഥ്യാജ്ഞാനം നീങ്ങുകയുള്ളൂ. ഇല്ലാത്തതുള്ളതായും ഉള്ളത് ഇല്ലാത്തതുമായ അറിവാണ് മിഥ്യാജ്ഞാനം. മിഥ്യാജ്ഞാനം നീങ്ങിയാൽ രാഗദ്വേഷങ്ങൾ നീങ്ങും. അപ്രാപ്തമായത് പ്രാപിക്കണമെന്നുള്ള ഇച്ഛയാണ് ദ്വേഷം. സംഭവിക്കുന്ന ഒന്ന് നമുക്കെതിരാണെന്നുള്ള ധാരണയാണ് ദ്വേഷത്തിന് കാരണം. രാഗദ്വേഷങ്ങൾ നീങ്ങിയാൽ കർമ്മം നീങ്ങും. കർമ്മം നീങ്ങിയാൽ ജന്മം നീങ്ങും. അതിനാൽ തത്വജ്ഞാനത്തിലൂടെ മോക്ഷം കൈവരുന്നു എന്നതാണ് ജീവിതത്തിൻ്റെ പരമമായ പൊരുൾ. ജ്ഞാനോ മാനിനിമാർക്കും അന്മഥനഹോ ശാസ്ത്രത്തിൽ എന്നോട് എതിർപ്പാനോ പാരിലൊരുത്തനില്ല കവിതയ്ക്കൊന്നാമനാകുന്നു ഞാൻ. താനോരോന്നിവയോർത്തുകൊണ്ടു ഞെളിയേണ്ടൻ ചിത്തമേ നിശ്ചയം താനോ ജീവനൊരസ്ഥിരത്വമതിനാൽ നിസ്സാരമാണൊക്കെയും. ജീവിതത്തിൻ്റെ ക്ഷണികതയെയും ലൗകികമായ ചിന്തകളുടെ അർത്ഥശൂന്യതയെയും പറ്റി വിശദീകരിക്കുന്നതാണ് ഈ ശ്ലോകം. സുഖദുഃഖങ്ങൾ സമചിത്തതയോടെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. അതിലൂടെ മാത്രമേ ലളിതവും ശ്രമരഹിതവും ശാന്തവുമായ ജീവിതം കൈവരികയുള്ളൂ. അഹന്ത കൊണ്ട് അഴുക്കുപറ്റിടാത്ത പുണ്യം ഒന്ന് താൻ മഹത്തരം പ്രയോജനം പരത്തിലും വരുത്തിടും എന്നതാണ് വസ്തുത. അവശരും ആർത്തരും ആലംബഹീനരുമായ സഹജീവികളുടെ കണ്ണീരൊപ്പാൻ അക്ഷീണം പ്രവർത്തിച്ച് മുന്നേറുക എന്നതാണ് ഓരോ മനുഷ്യനും അഭിലഷണീയമായ വൃത്തി. മനവും മിഴിയും നാവും കരവും മന്നിനു മാലകലാൻ മഹാനുകമ്പാമസൃണമതാക്കും മാനുഷർ ദേവന്മാർ എന്ന് പ്രേമസംഗീതം പാടി നമ്മെ ഉദ്ബോധിപ്പിച്ച മഹാകവിയാണ് ഉള്ളൂർ പരമേശ്വരയ്യർ. ആത്മവികാരങ്ങൾ സംസ്കരിച്ചെടുത്ത് ഇച്ഛാനുരൂപമായ പരിണാമത്തിലൂടെ ഉത്തമ മനുഷ്യത്വത്തിലേക്ക് ഉയരാൻ സാധാരണ മനുഷ്യന് സാധിക്കണം. വൈലോപ്പിളിയുടെ കടൽക്കാക്കുകളെന്ന കവിതയിൽ ഇങ്ങനെ പറയുന്നു: കൊള്ളാൻ വല്ലതുമൊന്നു കൊടുക്കാനില്ലാതില്ല ഒരു മുൾച്ചെടിയും ഉദയക്കതിരിനെ മുത്തും മാനവ ഹൃദയ പനിനീർ പൂന്തോപ്പിൽ.
0: സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ ടി ജി രാമചന്ദ്രൻ പിള്ള. സുഭാഷിതം ഇനി കേൾക്കാം. നാളെ രാവിലെ 5:55 പ്രൊഫസർ ഹരീന്ദ്രനാഥക്കുറുപ്പ് അവതരിപ്പിച്ചത്.

जो मुझ में नहीं।

ऐसा काहे को होवत हैरी लैला, ऐसा काहे को होवत हैरी लैला, मन मोर